ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 23, 2026 ജൂലൈ 7 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നാം അവരുമായുള്ള ബന്ധം നന്നായിരിക്കുമ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ അവരും, എന്നാൽ എപ്പോഴെങ്കിലും ആ ബന്ധം വഷളായാൽ അവർ നിങ്ങളുടെ മോശവശം മാത്രം എല്ലാവരോടും പറഞ്ഞു നടക്കും. വാക്കുകൾ പ്രയോഗിക്കും മുമ്പ് അതാരോടായാലും സൂക്ഷിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 6:45 മധുരം സംസ്കൃതം, 8:30 ആകാശഗംഗ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 7. മഹാരാജ രഞ്ജിത് സിംഗ് ലാഹോർ പിടിച്ചെടുത്തതും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ദാമോദർ വാലി പദ്ധതി നടപ്പിലാക്കിയതും രാഷ്ട്രീയക്കാരനും സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന സി കേശവൻ അന്തരിച്ചതുമൊക്കെ ഒരു ജൂലൈ 7. ജൂലൈ 7 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 7. ജൂലൈ 7 ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ ലൂമിയർ ബ്രദേഴ്സ് 6 സിനിമകൾ പ്രദർശിപ്പിച്ചത്. ഇന്ന് നമ്മൾ അറിയുന്ന ഇന്ത്യൻ സിനിമയുടെ പിറവിയെ ഇത് അടയാളപ്പെടുത്തുന്നു. ലൂമിയർ സഹോദരന്മാർ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർമാരായിരുന്നു. പാരീസിൽ സിനിമാ മികവ് തെളിയിച്ചു

0: ശേഷമാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. മഹാരാജ രഞ്ജിത് സിംഗ് ലാഹോർ പിടിച്ചെടുത്തത് 1799 ഇന്നേ ദിവസമായിരുന്നു. സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന അദ്ദേഹത്തെ പഞ്ചാബിന്റെ സിംഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ദാമോദർ വാലി പദ്ധതി നടപ്പിലാക്കിയത് 1948 ജൂലൈ 7 ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര കാർഗിൽ യുദ്ധസമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പരമവീര ചക്രം നൽകി ആദരിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ പർവ്വത യുദ്ധത്തിലെ ഏറ്റവും കഠിനമായ ദൗത്യങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം നയിച്ചത്. 1999 ജൂലൈ 7 24 വയസ്സിൽ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ കാർഗിൽ വെച്ചാണ് ബത്ര അന്തരിച്ചത്. സോളമൻ ദ്വീപുകൾ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായത് 1978 ജൂലൈ 7 1937 ചൈന ജപ്പാൻ യുദ്ധത്തിൽ ലുഗോവ് പാലത്തിന്റെ യുദ്ധസമയത്ത് ജപ്പാൻ സേന ബെയ്ജിംഗിലെത്തിയത് 1937 ഇന്നേ ദിവസമായിരുന്നു. ഹാരി പോട്ടർ സീരീസിലെ അവസാന ചിത്രമായ ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ലി ഹാലോസ് ലണ്ടനിൽ പ്രദർശിപ്പിച്ചത് 2011 ജൂലൈ 7 1950-52 കാലത്ത് തിരുവിതാംകൂർ കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവന്റെ ചരമദിനമാണ് ഇന്ന്. 1969 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ

0: 125-ാം ജന്മവാർഷികം രണ്ടു വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2-ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11-നും മെയ് 6-നും ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2-ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000-ത്തോളം അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം വാങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി

0: തൊട്ടുമുന്നിലിരുന്ന് പന്ത് വലയിലേക്ക് തൊടുത്തു വിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധതാരം നൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായ സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
1: യു എസ് എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125th ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റെയുമായി കൂടിക്കാഴ്ച നടത്തും. 5 സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: മരിച്ചുപോയി ഒരു മാത്ര വെറുതെ നിനച്ചുപോയി.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇന്തോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സന്ദർശനത്തിന്റെ രണ്ടാം പദത്തിൽ ഈ മാസം

0: 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണ മോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ

0: എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഞാൻ മോഹിച്ച ഒരു പെൺകുട്ടിയുടെ
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഹൗസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
9: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607638 9447560336.
7: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
10: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
11: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് ചില സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ ചില വാക്കുകളാണ്. സമയവും സാഹചര്യവും മറ്റുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കാതെ, വരും വരായികകൾ ചിന്തിക്കാതെ, പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും അപ്പപ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്നും മലയാളത്തിൽ കൊച്ചു വർത്തമാനമെന്നും ഇത്തരം സംസാരങ്ങൾ പൊതുവേ അറിയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും പുലർത്തേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭിത്തികൾക്ക് പോലും കാതുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. അന്ന് അവരത് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അന്ന് ഇന്നത്തെ രീതിയിലുള്ള കടുകുമണിയോളം പോന്ന ക്യാമറകൾ, ബ്ലൂടൂത്ത്, വോയിസ് റെക്കോർഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ദൃശ്യവും അദൃശ്യവുമായ ക്യാമറകൾ തുടങ്ങി ഇല്ലാത്തതായി യാതൊന്നുമില്ല. നാം സംസാരിക്കുന്നതെല്ലാം ആരൊക്കെയോ പകർത്തുന്നുണ്ട്. നാം പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമെല്ലാം അനുവാദം കൂടാതെ പകർത്തപ്പെടുന്നുണ്ട്, പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം അറിയാതെ തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ആഗമനത്തോടെ ആർക്കും ഒരു രഹസ്യവുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. വ്യക്തിയുടെ സ്വകാര്യത അതിവേഗം ഒരു കടങ്കഥയായി മാറുന്നു. ഉപഗ്രഹങ്ങൾ പോലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു നല്ല ഭക്തിഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഗുരുവായൂർ കേശവൻ്റെ കഥയായിരുന്നു ഈ സിനിമ. അതിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് നായരമ്പലം ശിവജി എന്ന ആനയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ് നിർവഹിച്ചത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയഭാരതി, അടൂർഭാസി, എം ജി സോമൻ, ഉഷാകുമാരി എന്നിവരും. നമുക്ക് കേൾക്കാം നവകാഭിഷേകം കഴിഞ്ഞു എന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ, അത് നേരിട്ട് തന്നെ പറയുന്നതാണ് നല്ലത്. അതിന് പ്രായോഗിക വിഷമമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കയ്യോ പല കയ്യോ മറിഞ്ഞ് ഉദ്ദേശിച്ച വ്യക്തിയിലെത്തുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ മാറിപ്പോകും. നാം ശരിക്കും അക്കാര്യം പറഞ്ഞതിന് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും കേൾക്കുന്ന വ്യക്തി അതേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. നാം ഒരു കാര്യം സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ, ഓരോ വാക്കുകളും പ്രയോഗിക്കുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളും ആരോഹണ അവരോഹണങ്ങളും, ഇതാണ് വോയിസ് മോഡുലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോയാൽ ഉദ്ദേശിച്ച അർത്ഥം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ തികച്ചും വിപരീതമായ അർത്ഥമായിരിക്കും അവസാനം കേൾക്കുന്ന വ്യക്തി അതിനെ കൽപ്പിക്കുക. നീണ്ടു നിൽക്കുന്ന ശത്രുതയ്ക്ക് ഇതോടെ തുടക്കമാകുകയാണ്. നമ്മുടെ നാവിൻ്റെ ഒരു പ്രധാന ജോലി ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് നാവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജോലി. അതിന് നിരന്തരം പരിശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും വേണം. മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നാവിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നാവ് ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അത്രമാത്രം അനുഗ്രഹീതരായവർക്കാണ്. എന്നാൽ അതൊരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ പേർ ഞാൻ അങ്ങനെ ആ അവസരത്തിൽ പറയരുതായിരുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേറൊരാളെക്കുറിച്ച് പറയരുതായിരുന്നു എന്നെല്ലാം വീണ്ടു വിചാരത്തോടെ സംസാരിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും നാം കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിക്കുന്നവരും ഒരു കാര്യം ഓർക്കണം. സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴയ പല വിശ്വസ്തരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ശത്രുക്കളുമാണ്. ഇന്ന് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാനും യാതൊരു കാരണവുമില്ല. ഇന്നത്തെ വിശ്വസ്തൻ നാളെ ശത്രുവായേക്കാം. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ആരണ്യകം എന്ന മനോഹരമായ ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV ആണ്, ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത് എന്ന സംഗീതജ്ഞനാണ്. ആരണ്യകത്തിന്റെ സംവിധാനം ഹരിഹരനായിരുന്നു നിർവഹിച്ചത്. തിരക്കഥ എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരും. ദേവൻ, വിനീത്, പാർവതി, സലീമ, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, പാർവതി ജയറാം, ബഹദൂർ, സുകുമാരി എന്നിവരാണ് ആരണ്യകം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ.

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കണം. ഇതിലും ഭേദം ഏതെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് ചിലരുടെ വാക്പ്രയോഗങ്ങൾ കേട്ടാൽ മനസ്സിലൊരു വിങ്ങൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്നും ഒരു സാഹചര്യത്തിലും ഉതിർന്നു വീഴരുത്. പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കുറെയൊക്കെ ക്ഷമ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷം കേസുകളിലും ഈഗോ എന്ന വില്ലൻ അതിന് തടസ്സം നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു പരിഹാരമേ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ, സാഹചര്യവും സമയവും സന്ദർഭവും അതിനനുയോജ്യമാണോ, മറുവശത്തുള്ള വ്യക്തി അത് അർഹിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുമോ, ആ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തുമോ എന്നെല്ലാം സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുക. വീണ്ടും പറയട്ടെ, നാവ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, സൃഷ്ടികർത്താവിൻ്റെ മനോഹരമായ സമ്മാനമാണ്, അത് ശാപമാകാതിരിക്കട്ടെ. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം പി സുശീല. ദത്തുപുത്രന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കാനം ഈജയും. ദത്തുപുത്രനിലെ പ്രധാന അഭിനേതാക്കൾ സത്യൻ, പ്രേംനസീർ, കെ പി ഉമ്മർ, ഷീല, ജയഭാരതി, ഉഷാകുമാരി എന്നിവരായിരുന്നു. നമുക്ക് കേൾക്കാം, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. Every week, choosing a book for reading room is never an easy task. So many wonderful books come to my mind. So many unforgettable writers come to my mind. Each one deserving a place in this program. Selecting just one from among them is always a delightful challenge. This week, I have chosen a writer whom we have not yet brought in reading room. I felt this is the perfect time to introduce one of the greatest literary voices to all of you.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി.

ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4th ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
8: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ്.

0: Sí. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് ചിത്രകലയിലെ വിസ്മയങ്ങളാണ്. ചിത്രകലയിലെ വിസ്മയങ്ങളെന്ന് ഞാൻ എടുത്തു പറയുന്നത്, സാധാരണ നമ്മൾ കൈവച്ചൊക്കെയാണ് പെയിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ താരങ്ങൾ കൈവച്ച് മാത്രമല്ല കാലുകൾ കൊണ്ടുവരെ വിസ്മയങ്ങൾ തീർക്കുന്ന, ചിത്രകലയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന കുട്ടിത്താരങ്ങളാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ആ മൂന്ന് താരങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് സാധാരണ രീതിയിലല്ല മൂന്ന് കുട്ടികളാണ് ഒരുമിച്ച് എത്തുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ പതുക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഋതിക രാഹുൽ.
2: എന്റെ പേര് ഗൗരി നന്ദ.
3: എന്റെ പേര് അനുരാഗ്.
0: യെസ്. അപ്പൊ ഈ മൂന്ന് താരങ്ങളും വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള കുട്ടിത്താരങ്ങളാണ്. അപ്പോ ഈ ഗൗരിയിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ആ ഒരു വേൾഡ് റെക്കോർഡ്, അതിനെ പറ്റി ഒന്ന് സ്പെസിഫൈ ചെയ്യാവോ?
1: വേൾഡ് റെക്കോർഡ് ഞങ്ങളുടെ സാറ് 66 വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തത് ഞങ്ങൾക്കും കൂടെ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അതെങ്ങനാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്ക് സാറ് ഒരു വർഷത്തോളം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പം സക്സസ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
0: സാറിന്റെ പേരെന്താണ്?
1: അനിവർണ്ണ.
0: അനിവർണ്ണം. അനി എന്നാണ് സാറിന്റെ പേരല്ലേ. അപ്പൊ സ്കൂളിന്റെ പേരാണ്
1: വർണ്ണം ചിത്രരേഖ.
0: വർണ്ണം ചിത്രരേഖ എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടിത്താരങ്ങളാണ്. രണ്ട് മിടുക്കികളും ഒരു മിടുക്കനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പൊ ഈ ഒരു പെയിന്റിങ്ങിൽ ഈ ഒരു എന്താ പറയാ, കാലുകൾ കൊണ്ട് വരയ്ക്കാം എന്നുള്ളതൊക്കെ സാറിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു
1: സാറ്? ഓരോ കാറ്റഗറി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താണ് ഈ കാല് വെച്ചിട്ടുള്ളത്.
0: യെസ്. അപ്പൊ മൂന്ന് പേർക്കും വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനുരാഗിന് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്?
3: എനിക്ക് ഏഷ്യൻ വേൾഡ് റെക്കോർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്, URF വേൾഡ് റെക്കോർഡ്.
0: അതെ, ഇത്രയാണ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിസ്സാരമായിട്ട് അനുരാഗ് പറയണം, പക്ഷെ വേൾഡ് റെക്കോർഡുകളാണ്. അപ്പൊ എന്തായാലും അനുരാഗ് മിടുക്കനായിട്ടുള്ള ഒരു കലാകാരനാണ് അനുരാഗ്. അപ്പൊ അനുരാഗിന്റെ റെക്കോർഡ്സിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഋതികയിലേക്ക് വരുമ്പോ ഏതൊക്കെ റെക്കോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്?
1: എനിക്ക് URF വേൾഡ് റെക്കോർഡും ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡും ഏഷ്യൻ വേൾഡ് റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്.
0: യെസ്. അപ്പൊ നമ്മുടെ ഗൗരിക്കുട്ടിക്ക് ഏതൊക്കെയാണ്?
1: എനിക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്, അമേരിക്കൻ, URF, ബ്രിട്ടീഷ്, ഏഷ്യൻ റെക്കോർഡ്.
0: യെസ്. അപ്പൊ ഈ അങ്ങനെ 5 റെക്കോർഡ്സുകളാണ് അങ്ങനെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേൾഡ് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ചിത്രകലയിലെ അതുല്യ കലാകാരന്മാരായിക്കൊണ്ടിരിക്കുന്ന നല്ല മൂന്ന് കുട്ടികളാണ്, ചുണക്കുട്ടികളാണ് വന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരിലേക്ക് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ അനിവർണം സാറിനെ പറ്റിയാണ്. അപ്പൊ സാർ എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നത്? അപ്പൊ വളരെ കൂളായിട്ടുള്ളൊരു സാറാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പെയിന്റിംഗ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു, നല്ല രസമായിട്ടാണ്, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഒരു നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് അനി സാർ നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ്?
1: സാറ് നല്ല ഫണ്ണായിട്ടാണ് പഠിപ്പിക്കുന്നത്. സാറ് ഫണ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് തോന്നും. നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്.
0: നല്ല രീതിയിൽ. അപ്പൊ അനുരാഗിന് എന്തോ പറയാനുണ്ട്, വേറെന്തോ, എന്താണ് സാറിനെ പറ്റി?
3: സാറ് പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കെല്ലാം പാട്ടും പാടി തമാശയും പറഞ്ഞ് എല്ലാം ചെയ്തോട്ടാണ് പഠിപ്പിക്കുന്നത്.
0: അതെ, സാറൊരു സകലകല വല്ലഭനാണല്ലോ. പാട്ടൊക്കെ പാടി നല്ല രസമായിട്ടാണ്,
1: കോമഡി.
0: അതെ, ഭയങ്കര കോമഡിയാണ്, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കത്തൊന്നുമില്ല. ഇപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് ഫ്രീ പീരീഡ് ഒക്കെ ആവാണെങ്കിൽ സമ്മതിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഫണ്ണായിട്ടൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് സാറിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ റെക്കോർഡ്സ്. ഇപ്പൊ സാറിനെ പറ്റി പറയുമ്പോൾ സാറിന് എത്ര റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്?
1: സാറിന് ടോട്ടലി 66, സ്കൂളിനായിട്ട് 666.
0: അതെ, 666. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ കുട്ടിത്താരങ്ങളെ കൂടി സാർ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഋതികയ്ക്ക് എന്താണ് അനി സാറിനെ പറ്റി പറയാനുള്ളത്?
1: സാറ് ഭയങ്കര കോമഡിയാണ്, പാട്ടൊക്കെ പാടും, അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് പടം വരയ്ക്കാനൊക്കെ ഭയങ്കര തോന്നാറൊക്കെ ഉണ്ട്.
0: യെസ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അനുസരണ കീഴിലാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെയിന്റിങ്ങിനോട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെറുതിലെ തന്നെ പെയിന്റിങ് നിങ്ങൾ അങ്ങനെ ചിത്രരചന ചെയ്യാറുണ്ടോ?
1: വീട്ടില് ഭിത്തിയിലൊക്കെ വരയ്ക്കാറുണ്ട്,
0: സ്വാഭാവികം. അപ്പൊ അതില് ആദ്യമായിട്ട് ഇപ്പോ എന്റെ മകൾക്ക് ഇന്ന രീതിയിൽ വരയ്ക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആരാണ്?
1: അമ്മയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ സാറിനെ വിളിച്ച് ക്ലാസ് തുടങ്ങി, എന്റെ വീട്ടിലാണ് ക്ലാസ് തുടങ്ങിയത്.
0: അനുരാഗ് ആരാണ്, അമ്മയാണോ

0: അച്ഛനാണോ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും?
1: രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും, ഏറ്റവും കൂടുതൽ അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഗൗരിയാന്തക്കയുടെ വീട്ടിലെ ക്ലാസ് തുടർന്നപ്പോ ഞങ്ങൾ മൂന്നുപേരെ ഒരുമിച്ചാണ് ചേർന്നത്. അങ്ങനെ വായ്പ ഈ നിലയിലെത്തുന്നു.
0: അതെ, ഈ നിലയിലെത്തി നിൽക്കുകയാണ്. വളരെ പ്രൗഡായിട്ടാണ് അനുരാഗ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൃദികയ്ക്ക് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഫാമിലി?
2: വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, കൂടുതലും അമ്മയായിരുന്നു സപ്പോർട്ട്.
0: കൂടുതൽ അമ്മയാണ്. അപ്പൊ എല്ലാവരുടെയും അമ്മമാരാണ് ഇങ്ങനെ നിങ്ങളെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇനി ഇൻ കേസിൽ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഇല്ലേ ഇതില് പഠിക്കണം, ഇത് കൂടുതൽ പഠിക്കണം, ഇതിന്റെ സാധ്യതകൾ അറിയണം എന്നൊക്കെ ഒരു താല്പര്യം ഇല്ലേ?
2: നല്ല രീതിയിലുണ്ട്.
0: അതെ, അപ്പൊ ഇത് തുടക്കകാലത്ത് വീട്ടിലെ അമ്മയുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണോ ഈ ഒരു പെയിന്റിംഗിലേക്ക് എത്തിയത്, അതോ സ്വന്തമായിട്ട് ഒരു ആഗ്രഹം കൊണ്ടാണോ?
2: അല്ല, സ്വന്തമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു.
0: അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് അമ്മയും കൂടി നിന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണോ അതോ ജാടയാണോ ഹൃദിക?
2: പ്രൗഡാണ്.
0: പ്രൗഡാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ്, ഇത്രയും ലെവലൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ്, ഭയങ്കര സപ്പോർട്ടാണോ, ഒരു റെസ്പെക്റ്റ് ആണോ, അതോ നമ്മളെ ഒന്നും മാറ്റി നിർത്താറൊക്കെ ഉണ്ടോ ഫെയിം ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഉള്ള?
2: ഇല്ല, റെസ്പെക്ട് ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്.
0: റെസ്പെക്ട് ചെയ്യാറുണ്ട്, അതൊക്കെ റെയർ ആണല്ലേ. ഫ്രണ്ട്സിന്റെ ഇടയിൽ അനുരാഗിന് കിട്ടാറുണ്ടോ അങ്ങനെ റെസ്പെക്ട്?
1: റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, എല്ലാരും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൂട്ടുകൂടി നടക്കുകയാണ്.
0: അതെ, അപ്പൊ അനുരാഗ് പറയണം അതൊന്നും ഫ്രണ്ട്സിന്റെ സർക്കിളിൽ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. എത്ര ലെവലുള്ള ആളാണെങ്കിലും ഫ്രണ്ട്സ് സർക്കിളിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഹൃദിക കുട്ടിക്ക് ഒരു ഭാഗ്യമാണ് അല്ലെ, ഒരു റെസ്പെക്ട് ഒക്കെ കൊടുക്കാറുണ്ട്. ഗൗരിക്ക് എങ്ങനെയാണ്?
2: എനിക്ക് സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ട്.
0: അതിപ്പോ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ ഇനിയും അച്ചീവ് ചെയ്യണോന്നൊക്കെ?
2: പറയാറുണ്ട്.
0: യെസ്. അപ്പൊ നിങ്ങളുടെ ഒരു മാന്ത്രികത നിലനിൽക്കുന്നത് ഈ ഒരു ബ്രഷിലും പെയിന്റിങ്ങിലും ഒക്കെ ആണല്ലേ. അപ്പൊ ഞാനൊരു ഫണ്ണായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അനുരാഗ്. ആദ്യം അത് സ്കോർ ചെയ്യുന്നത് അനുരാഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതായത് അനുരാഗിന്റെ സ്വന്തമായിട്ടുള്ളൊരു ബ്രഷ് അല്ലേ, അപ്പൊ ആ ഒരു ബ്രഷ് എപ്പോഴും അനുരാഗ് യൂസ് ചെയ്യാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ടോ?
1: ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ക്ലാസ് വരുമ്പോഴും പിന്നെ സമയം കിട്ടാറുള്ളപ്പോഴും വരയ്ക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോഴെല്ലാം ബ്രഷിന്റെ ഒരു ഇത് വെച്ചോക്കാണെങ്കിൽ പുതിയത് വാങ്ങണം, പക്ഷെ എന്നാലും നശിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്.
0: യെസ്. അപ്പൊ ഞാൻ അറിഞ്ഞറിവ് അതല്ലല്ലോ അനുരാഗ്. അനുരാഗ് വല്ലപ്പോഴേ ബ്രഷ് എടുക്കാറുള്ളൂ, ബ്രഷ് തന്നെ ചോദിക്കും ഒന്ന് എന്നെ ഉപയോഗിക്കുമെന്ന്. യെസ്. അപ്പൊ അനുരാഗ് കുറച്ച് നമുക്ക് സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് നോട്ട് ചെയ്തിട്ടുള്ള ഒരു ബോയ് ആണ്. അനുരാഗിന്റെ ബ്രഷിന്റെ ജീവൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അനുരാഗിനെ പറ്റി പറയുന്നത്?
1: എന്നെ പറ്റി പറയുന്നത് ബ്രഷ് എന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ എടുക്കണം, എന്നാലും ഒരുപാട് ഉപയോഗിച്ച് ഇതാ ചീത്തയാക്കരുത് എന്നൊക്കെയാണ് ബ്രഷ് ഒക്കെ പറയാറ്.
0: അതെ, റെക്കോർഡിസ്റ്റ് ആണ് നമ്മള് ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഒരു വേൾഡ് റെക്കോർഡിസ്റ്റ് ആണെങ്കിൽ പോലും ബ്രഷ് പറയണം എന്നെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അനുരാഗ് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാം ടൈമിൽ മാത്രമേ പേനയും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈപ്പാണ് നമ്മുടെ അനുരാഗം തോന്നല്ലേ ഗൗരി. അതപ്പോ ഗൗരി എങ്ങനെയാണ് ബ്രഷിന്, ഗൗരിയുടെ ബ്രഷിന് ജീവൻ വെച്ച് കഴിഞ്ഞാൽ ഗൗരിയെ പറ്റി എന്തായിരിക്കും പറയുന്നത്?
2: എപ്പോഴും ഞാൻ പടം വരയ്ക്കാറുണ്ട്, ഫ്രീ കിട്ടുമ്പോഴൊക്കെ വരയ്ക്കും. എന്താ എപ്പോഴും ഉപയോഗിക്കാതെ ഇടയ്ക്ക് റെസ്റ്റ് തരണേന്നായിരിക്കും ചിലപ്പോ പറയുന്നത്.
0: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിക്കുട്ടി എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അവര് ഫ്രീ ടൈമിലൊക്കെ. ഹൃദിക എങ്ങനെയാണ്?
2: ഞാൻ സാറ്റർഡേയും സൺഡേ ഒക്കെയാണ് കിട്ടുന്ന സമയത്തൊക്കെ പടം വരയ്ക്കാൻ ശ്രമിക്കുക.
0: അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരു പഠനം കഴിഞ്ഞാലുള്ള ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നതും പെയിന്റിങ് ആണ് അല്ലെ. അപ്പൊ വേറെ എന്തൊക്കെയാണ് ഹൃദികയ്ക്ക് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ?
2: എനിക്ക് സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്.
0: അപ്പൊ നമ്മുടെ ഗൗരിക്കുട്ടിക്കോ?
2: എനിക്കും സ്പോർട്സിലാണ് താല്പര്യം, പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രോയിങ് ആണ് എന്റെ ഫേവറേറ്റ് ഡ്രോയിങ്.
0: അനുരാഗിന് എങ്ങനെയാണ്?
1: എനിക്ക് സ്പോർട്സ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് അതും ചെയ്യും, പിന്നെ ഇത് ആർട്ടിലൊക്കെ
0: താല്പര്യം. അതെ, പെയിന്റിംഗ് ആണ് എന്നാലും മുഖ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ മിടുക്കി മിടുക്കന്മാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഈ വേൾഡ് റെക്കോർഡിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് റെക്കോർഡ് ടൈമിൽ എത്ര സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ടൈമില്?
1: എന്റെ ഗ്രൂപ്പിലായിട്ട് 31 പേരുണ്ടായിരുന്നു.
0: അതെ, അപ്പൊ അനുരാഗ് ഒരു വേറെ കാറ്റഗറിയാണ്. അപ്പൊ അതുകൊണ്ട് അനുരാഗിന്റെ സ്പെസിഫൈ ചെയ്തിരുന്നത് എന്തായിരുന്നു? രണ്ട് കൈകൾ ഉപയോഗിച്ചല്ലേ,
1: രണ്ട് കൈവിരൽ കൊണ്ട് പടം വരയ്ക്കുക, പെയിന്റ് ചെയ്യുക.
0: അതെ, അപ്പൊ അത് ഈ രണ്ട് കൈ വെച്ച് ഒരുപോലെ വരയ്ക്കണം അല്ലേ?
1: ഒരുപോലെ വരയ്ക്കണം.
0: കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ?
1: ഒരു വർഷത്തെ കോഴ്സ് കൊണ്ട് പഠിച്ചെടുത്ത് വരച്ചതാണ്.
0: തുടക്ക സമയത്ത് ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുരാഗ് ഫേസ് ചെയ്തിട്ടുള്ളത് രണ്ട് കൈ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ?
1: ആദ്യമൊന്നും വർക്ക് ആവത്തില്ല, ഒരു കൈ മാത്രമായിട്ടായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു പറഞ്ഞ് രണ്ട് കൈ ഒരുമിച്ച് ചെയ്യുകയും ഇടയ്ക്കൊക്കെ തെറ്റാറുമുണ്ട്, അത് സാറ് തിരുത്തി തരികയും എല്ലാം ചെയ്യുന്നുണ്ട്.
0: അതെ അല്ലേ, അപ്പൊ സാറിന്റെ ഒരു സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് നിന്ന്. ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോ ഇതൊന്നും മാറി വേണ്ട, സ്കിപ്പ് ചെയ്യാം, ഇതൊന്നും വേണ്ടെന്ന് തോന്നിയോ?
1: അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, സാറെല്ലാം സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്.
0: ഫുൾ സപ്പോർട്ടാണ് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അനുരാഗ് അത് ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് ഇപ്പൊ ആ ഒരു വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഹൃദികയിലേക്കും ഗൗരിയിലേക്കും വരുമ്പോ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു വേൾഡ്?

0: റെക്കോർഡ് ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന ടൈമില്.
1: ഞങ്ങൾക്ക് 46 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാറ്റഗറി ചെയ്യാനായിട്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യം, ഞങ്ങൾക്ക് ബാലൻസ് ഒന്നും കിട്ടിയില്ല, കാലുകൊണ്ടായിരുന്നു വരച്ചത്. പിന്നെ സാറിന്റെ ആ ഒരു പ്രാക്ടീസ് ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് അത് സക്സസ് ചെയ്യാൻ പറ്റി.
0: അതെ, അപ്പൊ കാലുകൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ കൈ വെച്ച് വരയ്ക്കുന്ന തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ സാധാരണ വരയ്ക്കുന്ന ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു അമ്മ, അച്ഛൻ, ഒരു കുട്ടി, അതൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയാം. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ കാല് വെച്ച് വരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ പറ്റുമ്പോൾ സാറ് വഴക്കു പറയാറുണ്ടോ അതോ ട്രെയിൻ ചെയ്യിപ്പിക്കാണോ?
1: ട്രെയിൻ ചെയ്യിപ്പിക്കായിരുന്നു, സാറ് നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല.
0: അതെ, ഹൃദികയ്ക്ക് എങ്ങനെയാണ്?
1: ഭയങ്കര സപ്പോർട്ടാണ് സാറ്.
0: അതെ അല്ല, അപ്പൊ ഹൃദികയും ഗൗരിയും ഏകദേശം ഒരേ കാറ്റഗറിയിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഗൗരിക്ക് 4-ൽ അധികം റെക്കോർഡ്സ് ആണുള്ളത് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ഒരു പാട്ട് പാടുന്നത്? മൂന്നുപേരോട് ഒരുമിച്ച് പാടാം. യെസ്, അപ്പൊ മൂന്നുപേരും കൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇതാ ഒരു പാട്ട് പാടാൻ പോവാണ്.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങൾ

0: ിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിംഗ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9444620270.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് 3 കുട്ടി താരങ്ങളാണ്. ചിത്രകലയിലെ വിസ്മയങ്ങൾ എന്ന് തന്നെ എടുത്ത് പറയാൻ സാധിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റ് കൂടിയായിട്ടുള്ള ഗൗരി, നന്ദ, ഋതിക, അനുരാഗ്, ഈ 3 കുട്ടികളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ വെൽക്കം ചെയ്യാണ് അവരെ. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അനുരാഗിലേക്ക് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ചെറിയ പ്രായത്തിൽ അനുരാഗ് കുട്ടിയായിരുന്നപ്പോൾ ആദ്യം വരച്ച് തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു?
2: വീടുകളുടെ ഭിത്തിയിൽ, പിന്നെ കൊച്ചു ബുക്കുകൾ അന്നത്തൊക്കെ ആയിരുന്നു വരച്ചു തുടങ്ങുന്നത്.
1: അപ്പോൾ അമ്മ വഴക്ക് പറയാറുണ്ടോ?
2: ഇടയ്ക്കൊക്കെ അമ്മ വഴക്ക് പറയാറുണ്ട്. പക്ഷെ പിന്നെ പഴയ വീടുകൾ വീടാണ്
1: ആയിരുന്നു. അപ്പൊ പഴയ വീടായിരുന്നു മുമ്പ്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ വരച്ചു എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ചെറുതായിരുന്ന സമയത്ത് ആദ്യം അമ്മ വഴക്ക് പറഞ്ഞു, പിന്നീട് അനുരാഗിന് അതിന് എന്തോ ഒരു കഴിവുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്നിതാ ഇന്ന് ദ വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് അനുരാഗ് എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു അനുരാഗിന്റെ ഒരു യാത്രയുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ?
2: ആദ്യം വീട്ടിൽ നിന്ന് വരച്ചു തുടങ്ങി. പിന്നെ അമ്മ ക്ലാസ്സിൽ, ഡ്രോയിങ് ക്ലാസ്സിന് വിട്ട്, അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ക്രയോണിലാണ് തുടക്കമിടുന്നത്. അങ്ങനെ ക്രയോൺ വെച്ച് വരയ്ക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിന്റിങ്ങിലോട്ട് കടക്കുകയും ചെയ്യുന്നു. അതിൽ നല്ല, ഇപ്പൊ പെയിന്റിങ് ആകുമ്പോ ആദ്യം ഒന്നും അറിയത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇതിനായിട്ട് ഇന്ന കളറാണെന്ന് മാത്രം അറിയാം. അപ്പൊ അതെടുത്ത് മാത്രം ഇങ്ങനെ അടിക്കും, പിന്നെ സാറ് തിരുത്തി തരും. അത് കഴിഞ്ഞ് പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെയാണ് കടക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്.
1: ഒത്തിരി സന്തോഷമാണ് അല്ലേ? ആ ഒരു യാത്ര കേൾക്കുമ്പോ തന്നെ ചെറുതിലേ അമ്മ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു, പിന്നെ മനസ്സിലായി ആ അനുരാഗ് ഇതില് ഒരു മിടുക്കനാണ് എന്ന് മനസ്സിലായി. ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു, സാറുമായിട്ട് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു പഠനം അല്ലെ, അത് കഴിഞ്ഞിട്ട് ദാ വേൾഡ് റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രൗഡായിട്ട് അനുരാഗ് ഇങ്ങനെ അനുരാഗിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പറയാണ്. അപ്പൊ ഗൗരി, അപ്പൊ ആദ്യമായിട്ട് ഗൗരിക്ക് ഇപ്പൊ നമ്മള് അനുരാഗ് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും. നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കലാപരമായിട്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു പാതയുണ്ട്. അതിന് മുൻപ് ചിലപ്പോൾ വഴക്കൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് വീട്ടില്, കുത്തി വരയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പിന്നീട് അവർക്ക് മനസ്സിലാവും, യെസ് നമ്മുടെ കുട്ടി ഇതിൽ എന്തോ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ആദ്യമായിട്ട് ഗൗരിക്ക് ഭിത്തിയിലൊക്കെ വരയ്ക്കാതെ, അല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ വരയ്ക്കാതെ ആദ്യമായിട്ട് ഒരു ക്യാൻവാസും ബ്രഷും വാങ്ങി തന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഓർത്തെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ?
3: ആദ്യം ക്യാൻവാസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വരച്ചു വരുന്നതെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വരച്ച് വരച്ച് പ്രാക്ടീസ് ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല. അതിനകത്ത് വരയ്ക്കുമ്പോൾ നല്ല സന്തോഷമാണ്. വലിയ ആർട്ടിസ്റ്റ് ഒക്കെ വരച്ച് കണ്ട് കണ്ട് കൊതി ഉണ്ടായിരുന്നു ഇതിനകത്ത് വരയ്ക്കണമെന്ന്. അപ്പൊ ഇപ്പൊ സന്തോഷമുണ്ട്, ഇപ്പൊ അതിനകത്താണ് വരയ്ക്കുന്നത്.
1: അതെ, അപ്പൊ ഈ ക്യാൻവാസ് ആദ്യമായിട്ട് ഗൗരിക്ക് എന്നാണ് കിട്ടുന്നത്?
3: ഇപ്പൊ കുറച്ച് നാളായി, ഈ വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറെ ക്യാൻവാസ് ഇപ്പൊ വീട്ടിലുണ്ട്. അതിനകത്താണ് പിന്നെ പിക്ചേഴ്സ് വരച്ച് ഭിത്തിയിൽ വെക്കും.
1: യെസ്, അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ ക്യാൻവാസ് എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു കണ്ണുകളിലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് കാണാം. കാര്യം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത്, ക്യാൻവാസ്, ബ്രഷ്, പെയിന്റിങ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഋതിക കുട്ടിക്ക് പറയാനുള്ളത്, ഹൃതിക് കുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, ക്യാൻവാസ് ആദ്യം കൈ കിട്ടുമ്പോൾ ആദ്യമായിട്ട് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു പിക്ക് ഏതായിരിക്കും, എന്തായിരിക്കും വരയ്ക്കാൻ ആഗ്രഹം?
3: എനിക്ക് കൃഷ്ണനെ വരയ്ക്കാനാണ് ഇഷ്ടം. ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമാണ് കൃഷ്ണൻ.
1: അതെ, അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ കൃഷ്ണനെ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ ഹൃതികയ്ക്ക് എങ്ങനെ ഉണ്ടോ?
3: ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, പിന്നെ പിന്നെ വരച്ച് റെഡിയാകുന്നു.
1: അതെ, അപ്പൊ ഒരുപാട് നിറങ്ങൾ ഇങ്ങനെ ചേർക്കണം കൃഷ്ണന്റെ ഒക്കെ രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങള് കലാകാരായിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രകലയിലെ വിദഗ്ധരായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും കാണില്ല. അപ്പൊ അങ്ങനെ നിറങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് കൃഷ്ണനെ വരയ്ക്കാനാണ് നമ്മുടെ ഹൃതിക കുട്ടിക്ക് ഇഷ്ടം. ഗൗരിക്ക് ആ ഒരു ക്യാൻവാസ് കിട്ടിയാൽ ആദ്യം വരയ്ക്കാൻ ഇഷ്ടമുള്ളത് ഏതായിരിക്കും?
3: എനിക്ക് നേച്ചറാണ് ഇഷ്ടം.
1: നേച്ചറാണ് കൂടുതൽ ഇഷ്ടം.
3: എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വരയ്ക്കാലോ.
1: അനുരാഗിന് ഏതായിരിക്കും?
2: എനിക്ക് മനസ്സിൽ വരുന്നത് ഇപ്പോ വരയ്ക്കാനാണ് ഇഷ്ടം. മനസ്സിൽ തോന്നുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത്.
1: മനസ്സിൽ തോന്നുന്നത് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കൂടുതലും നോക്കി വരയ്ക്കുന്നതാണോ അതോ മൈൻഡിൽ, ഇപ്പൊ നമ്മുടെ അനുരാഗ് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ തോന്നുന്നത് വരയ്ക്കാനൊരു ശ്രമം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് കറക്റ്റില്ല നമ്മുടെ ആ ഒരു ക്യാൻവാസിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ഗൗരി?
3: ഇല്ല, അങ്ങനെ സാധിക്കത്തില്ല. ഏകദേശം ആ ഒരു രൂപമൊക്കെ കിട്ടും.
1: അതെ, അപ്പൊ അനുരാഗ് കുറച്ചുകൂടി ബ്രില്യന്റ് ആണെന്ന് തോന്നുന്നു. മനസ്സിൽ തോന്നുന്നതൊക്കെ വരയ്ക്കാൻ സാധിക്കും തോന്നുന്നു. അപ്പൊ മനസ്സിലേക്ക് ശ്രമിക്കും എടുക്കാൻ. അപ്പൊ എന്തായാലും ആ ഒരു ശ്രമം കറക്റ്റ് ആയിട്ട് തന്നെ പോകട്ടെ. അപ്പൊ നമ്മുടെ ഗൗരി പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നോക്കിയൊക്കെ വരച്ച് ട്രെയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റിന് അത് കിട്ടുന്നത്. ഹൃതികയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അനുരാഗ് കുറച്ച് വ്യത്യസ്തനായിട്ട് നിൽക്കുകയാണ്, മിടുക്കനായിട്ട് അത് മനസ്സിലൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സാധാരണ ഈ ചിത്രകലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പല പല എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള പിക്കുകളുണ്ട്. അപ്പൊ ആ പല പിക്കുകൾ നമ്മൾ കാണുമ്പോൾ ഒരു ജീവൻ തുടിക്കുന്ന രീതിയിൽ കാണാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, പക്ഷെ പിന്നീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതിനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സംഭവം കറക്റ്റ് ഒരു എന്താ ഒരു പ്രകൃതിയുടെ ഒരു വർണ്ണനയാണെങ്കിൽ തന്നെയും അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലൊക്കെ ചിലർ വരയ്ക്കാറുണ്ട്. അത്ര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെ ഈ ചിത്രകല അല്ലെങ്കിൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ജീവൻ തുടിക്കുന്ന രീതിയിൽ ഒരു പിക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുമ്പോൾ ആദ്യം നിങ്ങൾ ഏതായിരിക്കും വരയ്ക്കുന്നത്?
3: അമ്മയുടെ ആയിരിക്കും വരയ്ക്കുന്നത്, കാരണം ഇതിന് കൂടുതൽ സപ്പോർട്ട് തരുന്നത് അമ്മയല്ലേ. അപ്പം ആദ്യം അമ്മയുടെ ഫോട്ടോ.
1: അതെ അതെ, അപ്പം മിടുക്കി അമ്മയുടെ പിക്കായിരിക്കും ആദ്യം വരയ്ക്കുന്നത്. ഹൃതിക ഏതായിരിക്കും?
3: ഞാൻ ഫാമിലിയുടെ ആയിരിക്കും.
1: ഫാമിലി, ഫുൾ ഫാമിലിയാണ്, ആർക്കും പരാതി ഒന്നും വേണ്ട, എല്ലാവരുടെയും പിക്ക് വരയ്ക്കും എന്നത്. അനുരാഗ് കുറച്ച് വ്യത്യസ്തനായ ഒരു ആൻസർ ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്തായിരിക്കും വരയ്ക്കുന്നത് ആദ്യം?
2: ഞാൻ അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്ന ഒരു പടം വരയ്ക്കാൻ.
1: അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അനുരാഗ് ഫാമിലിയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാമിലിയുടെ പിക്ക് ആദ്യം വരയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മിടുക്കനായിട്ടുള്ള അനുരാഗും മിടുക്കികളായിട്ടുള്ള ഗൗരി നന്ദയും ഹൃതികയും ഇങ്ങനെ ചിത്രരചനയെ പറ്റിയും അവരുടെ കഴിവുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഫൺ, ഒരു റാപ്പിഡ് എന്ന രീതിയിൽ ഒരു ചോദ്യം, കുറച്ച് ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ആൻസർ തരണം കേട്ടോ. അപ്പൊ ഞാനിത് ചിത്രകലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കാം, ഒരു ക്യൂട്ട് ആയിട്ടുള്ള റിപ്ലേസ് അല്ല, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിറമാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, ബ്രഷ് ആണോ ഇഷ്ടം?
3: എനിക്ക് ഏറ്റവും ഇഷ്ടം നിറമാണ്.
1: നിറമാണ് ഇഷ്ടം, എന്തുകൊണ്ടാണ് നിറം ഇഷ്ടപ്പെടാൻ? എന്തുകൊണ്ടാണ്?
3: ബ്രഷ് ഇഷ്ടമാണ്, പക്ഷെ ബ്രഷ് ഇല്ലെങ്കിലും നമുക്ക് കൈ വെച്ചായാലും നിറങ്ങൾ എടുത്ത് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതിൽ കുറേ കളറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കളറാണ്.
1: അതെ അതെ, അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, പക്ഷെ നിറങ്ങൾ ഉണ്ടെങ്കിലേ അത് കറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും അല്ലെ മിടി. അപ്പൊ ഈ നിറങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൃതികയ്ക്ക് ഇഷ്ടമുള്ള ഒരു നിറം ഏതായിരിക്കും?
3: എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് ആണ്.
1: പിങ്ക് ഷെയ്ഡ് ആണ്, അല്ലെങ്കിലും ഗേൾസിന് പിങ്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഹൃതിക പറയണം അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. ഗൗരിക്ക് എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിറം ഏതാണ്?
3: എനിക്കും പിങ്ക് ആണ്.
1: പിങ്ക് ആണ്. അനുരാഗിന് എങ്ങനെയാണ്?
2: എനിക്ക് റെഡ്.
1: റെഡ് ആണ് ഇഷ്ടം. അതെ, അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള നിറം ഈ ഒരു, ഇപ്പൊ അനുരാഗിന് ഇഷ്ടമുള്ളത് റെഡ് ഷെയ്ഡുള്ള നിറമാണ്. അപ്പൊ ഈ നിറം വെച്ചിട്ടാണോ കൂടുതലും പിക്സ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്?
2: അല്ല, എല്ലാ കളറും വെച്ചും വരയ്ക്കാറുണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ എന്താ കൂട്ടുന്നത് റെഡ് കളർ വെച്ച് എല്ലാത്തിനും കൊടുക്കാൻ ശ്രമിക്കുന്നത്.
1: അതെ, മിക്സ് ചെയ്യുന്നത് അല്ലെ, മിക്സ് ചെയ്ത് ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അപ്പൊ അനുരാഗ് ഈ നിറങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള നിറം റെഡാണ്, പക്ഷെ നമ്മൾ കൂടുതലും പെയിന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അധികം യൂസ് ചെയ്യുന്ന ഒരു കളർ ഏതായിരിക്കും?
2: പച്ച വെള്ള നിറം അതൊക്കെ എടുക്കും.
1: അതെ അതെ, ഗ്രീനും വൈറ്റും ആണ് മിക്സ് ചെയ്ത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഗൗരി ഏതായിരിക്കും കൂടുതൽ?
3: ഗ്രീൻ ആണ്.
1: ഗ്രീൻ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും ഗ്രീൻ വരുന്നത്? കൂടുതൽ നേച്ചർ റിലേറ്റ് ചെയ്ത് വരുന്നോണ്ട് ഗ്രീൻ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്ന അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഗ്രീൻ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ ഗൗരിയോടാണ്, മഴയാണോ അതോ മഴവില്ലാണോ വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
3: മഴവില്ലാണ് ഇഷ്ടം.
1: മഴവില്ലാണ്, കാര്യം മഴ വരയ്ക്കാൻ കുറച്ച് പാടാണല്ലേ.
3: മഴവില്ലാകുമ്പോഴത്തേക്ക് ഏഴ് കളറും കൂടെ മിക്സ് ചെയ്ത്
1: വരയ്ക്കാം. അപ്പൊ അനുരാഗിന് എങ്ങനെയാണ്, മഴയാണോ വരയ്ക്കാൻ ഇഷ്ടം അതോ മഴവില്ലാണോ?
2: മഴവില്ലാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം.
1: യെസ്. അപ്പൊ റേറ അനുരാഗ് ഞാൻ ചോദിച്ചോട്ടെ, മനസ്സിൽ തോന്നുന്ന ഇഷ്ടം തോന്നുന്ന മഴവിലിനോടാണോ ഇഷ്ടം അതോ മഴയോടാണോ ഇഷ്ടം?
2: രണ്ടും ഇഷ്ടമാണ്.
1: വരയ്ക്കാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് മഴവില് ചൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അന്ന് മഴയൊന്ന് വരച്ചു നോക്കണം, എന്ത് ഭംഗിയായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, റിയൽ ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ മഴ നിങ്ങൾ വരയ്ക്കുന്നുണ്ട് നോർമൽ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് ആയിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വരയ്ക്കും കുറച്ചും കൂടെ എന്താ പറയുക, അതിലൊരു ഒരു പുതുമ കൊണ്ടുവരാൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അപ്പൊ മഴയൊക്കെ വരയ്ക്കണം കേട്ടോ അനുരാഗ്, ശ്രമിക്കില്ലേ? അതെ, ശ്രമിക്കും. ക്യാൻവാസിൽ പിക്സ് വരയ്ക്കാനാണോ ഇഷ്ടം അതോ മതിലുകളിലൊക്കെ വരയ്ക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ ഭിത്തിയിലൊക്കെ വരയ്ക്കാനാണോ ഇഷ്ടം? ഇൻട്രസ്റ്റ് കൂടുതൽ ഏതാണെന്നാണ് എന്റെ ചോദ്യം.
3: രണ്ടും ഇഷ്ടമാണ്.
1: രണ്ടും ഇഷ്ടമാണ്. ഇപ്പൊ എന്തായാലും നിങ്ങളൊക്കെ അത്യാവശ്യം ഏത് സ്റ്റാൻഡേർഡിലാണ് ഗൗരി പഠിക്കുന്നത്?
3: ഞാൻ
1: ടെൻത്തിലാണ് പഠിക്കുന്നത്.
2: ഞാൻ എയ്റ്റിൽ.
1: യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നതും വീട്ടിലെ ഭിത്തിയിൽ വരയ്ക്കുന്ന പ്രായമൊക്കെ നിങ്ങളുടെ കഴിഞ്ഞു. പക്ഷെ എങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ക്യാൻവാസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വരയ്ക്കണം തോന്നാറില്ലേ? പക്ഷെ നല്ല അടി കിട്ടുമല്ലേ?
3: കിട്ടത്തില്ല, വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് വരയ്ക്കാൻ സമ്മതിക്കും.
1: സമ്മതിക്കും. അതെ. അപ്പൊ എന്തായാലും വീട് ആ ഒരു ഭിത്തി മോശമാക്കാത്തത് കൊണ്ട് വരയ്ക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും ക്യാൻവാസിലേക്കാൾ കൂടുതലും ഇഷ്ടം വരയ്ക്കാൻ ആ ഒരു ഭിത്തിയിലും അങ്ങനെയൊക്കെ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ഈ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഈ ഒരു ക്യാൻവാസ് ഒക്കെ കിട്ടുന്നതിന് മുൻപ് നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ വരച്ചിട്ടില്ലേ? അപ്പൊ അതിൽ ആദ്യമൊക്കെ വരച്ചത് ഏതൊക്കെ പിക്കായിരിക്കും അനുരാഗ് വരച്ചിട്ടുള്ളത്?
2: കാർട്ടൂൺസ് ആനിമീൻസ് അതൊക്കെ വരയ്ക്കും. പിന്നെ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ആകുമ്പോ ക്ലാസ് ഇരുന്നൊക്കെ വരയ്ക്കാനൊക്കെ ഇതാകും.
1: അതെ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും?
2: ടീച്ചേഴ്സ് ഉക്കടച്ചു
1: എന്നൊക്കെ പറയാം. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഈ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഇതൊരു കഴിവ് ഉണ്ട് അല്ലെ, റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്, സപ്പോർട്ടീവ് ഒക്കെ ആണോ?
2: എല്ലാ ടീച്ചറും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു.
1: അതെ. ഇപ്പൊ ഏത് സ്കൂളിലാണ് അനുരാഗ് പഠിക്കുന്നത്?
2: ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ അവിടെ ക്ലാസ് ടീച്ചർ ആരാണ് അനുരാഗിന്റെ?
2: ഞാൻ എയ്റ്റി സെവന്ത് പഠിച്ചപ്പോ ആശാറാണി ടീച്ചറാണ്. ഇപ്പൊ എയ്റ്റി പഠിക്കുമ്പോ റീന ടീച്ചർ.
1: റീന ടീച്ചറാണ്. അപ്പൊ ഈ രണ്ട് ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ബുക്കടച്ച് കയറാന്ന് പറയാറുണ്ടോ?
2: ഇപ്പൊ എയ്റ്റി കയറിയിട്ട് അങ്ങനെ ഇല്ല.
1: ഇല്ല എന്ന് വെച്ചാൽ
2: വരയ്ക്കാറില്ല, ടെസ്റ്റിലൊന്നും അത്രയ്ക്ക് വരയ്ക്കാറില്ല. നീറ്റായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്.
1: അതുകൊണ്ട് വഴക്ക് പറയാറില്ല അല്ലെ. നോട്ട്ബുക്കിൽ ആദ്യമായിട്ട് വരച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞ് ബുക്കടച്ച് വൈ എന്ന് പറഞ്ഞ് പിക്ക് ചെയ്തായിരിക്കും അനുരാഗ്?
2: ഈ കാർട്ടൂൺ ആനിമി അതൊക്കെ
1: ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പൊ എന്തായാലും പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എനിക്ക് ഇന്നൊരു ഒരു പിക്ക് വരച്ചു തരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ?
2: ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഇതൊന്ന് വരച്ചുതരാവോ, അപ്പൊ ശ്രമിക്കാന്നൊക്കെ
1: പറയാറുണ്ട്. ഇച്ചിരി ചാടായിട്ടൊക്കെ ആ നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്.
2: ശ്രമിക്കാം, നോക്കാം, പറ്റുവാണെങ്കിൽ
1: വരച്ചു തരാന്ന് പറയാം. ഗൗരി എങ്ങനെയാണ്, നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ പിക്കൊക്കെ വരയ്ക്കാറുണ്ടോ അതോ സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ ഗൗരി?
3: ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല.
1: ഇല്ല വരയ്ക്കാ. ഋതിക എങ്ങനെയാണ്?
3: ഞാൻ വരയ്ക്കാറൊക്കെ
1: ഉണ്ട് കണ്ടോ. അപ്പൊ ഋതിക ഇച്ചിരി ഇങ്ങനെ പിടിച്ച് സംസാരിക്കെങ്കിലും ഋതിക ഇച്ചിരി നോട്ടിയൊക്കെ ആണല്ലേ. അപ്പൊ ഋതിക നോട്ട്ബുക്കിൽ എന്തൊക്കെയാണ് ബാക്കിൽ വരയ്ക്കുന്നത്? ടീച്ചേഴ്സിനൊക്കെ വഴക്കേക്കാറുണ്ടോ?
3: ഇല്ല മിസ്, സപ്പോർട്ടൊക്കെയാണ്, പറ്റുന്ന സമയത്ത് വരയ്ക്കാനൊക്കെ പറയും.
1: നല്ല ടീച്ചേഴ്സ് ആണല്ലേ. ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറയുന്നത് ഞങ്ങളെ ഒന്നും സമ്മതിക്കാറൊന്നുമില്ല. അപ്പൊ നിങ്ങളത് കലാപരമായിട്ട് നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ടാണ് ആ വരച്ചോട്ടെ അവർ കുറച്ചും കൂടെ ഒന്ന് ഷേപ്പായി വന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ പേര് പറയൂ ഋതിക, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
3: ഞാൻ ഫോർത്തിൽ പഠിച്ചപ്പോഴായിരുന്നു മിസ്സം, ആ സമയത്തായിരുന്നു ഞാൻ ഈ വേൾഡ് റെക്കോർഡിന് വന്നത്. ആ ടൈമിലായിരുന്നു ഈ പടമൊക്കെ വരച്ചുകൊണ്ട് ഇരുന്നത്. അപ്പൊ മിസ് പറയും ആ ഭയങ്കര നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും, എന്നാ വരച്ചോ എന്നൊക്കെ പറയാറുണ്ട്.
1: അതെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒക്കെ പേര് പറഞ്ഞോളൂ, ഏറ്റവും ഇതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ പേര് പറഞ്ഞോളൂ.
3: അലീന മിസ്, റൂബി മിസ്സും റോസി മിസ്.
1: യെസ്. അപ്പൊ ഈ വേൾഡ് റെക്കോർഡ് ഒക്കെ നേടിക്കഴിഞ്ഞപ്പോ അവരുടെ ഒക്കെ ഒരു എന്തായിരുന്നു അവരൊക്കെ പറഞ്ഞത്? ആദ്യമായിട്ടൊക്കെ ഏത് ടീച്ചറിനോടാണ് ഈ ഒരു കാര്യം, ഞാൻ ഇതുപോലൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ ആദ്യം ആരോടാണ് വിളിച്ച് പറഞ്ഞത്?
3: ആദ്യം അലീന മിസ്സിനോട്.
1: അലീന മിസ്സിനോടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ?
3: ഭയങ്കര അഭിമാനമായിരുന്നു സ്കൂളിന്റെ ഒരു ഇതായി.
1: അപ്പൊ ഗൗരി ഏറ്റവും സ്കൂൾ ഏത് സ്കൂളായിരുന്നു?
3: ഞാൻ ലൂർദ് മാത.
1: ലൂർദ് മാത. അപ്പൊ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ടീച്ചേഴ്സ് ഒക്കെയാണ്?
3: അങ്ങനില്ല, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സിസ്റ്റർ ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ വിളിച്ചു ഇങ്ങനെ ചെയ്തോണ്ട് വരണേന്നൊക്കെ പറയാം.
1: അങ്ങനെ എല്ലാരും എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ നിൽക്കാണ് സപ്പോർട്ടായിട്ട്. അപ്പൊ ഇത് നിങ്ങളെ കൂടുതലും നല്ല രീതിയിലാക്കാൻ വേണ്ടി പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം കൂടെ നിൽക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അല്ലെ, എല്ലാവരും ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അതിന് ഇടയ്ക്ക് കണക്ട് ചെയ്ത് പോയതാണ്. അതായത് സ്കൂളിലാണോ, അതായത് സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം, അതോ ആ ആർട്ടിസ്റ്റ് രീതിയിൽ ഇങ്ങനെ പടം വരച്ച് ആ ഒരു രീതിയിൽ പോകുന്നതാണോ ഇഷ്ടം?
2: ഇപ്പോൾ ജോലി വേണമെങ്കിൽ സ്കൂളിൽ പഠിച്ചതെല്ലാം ചെയ്യാനാണ്. ഇപ്പൊ സ്കൂളിൽ പഠിച്ചിട്ട് കോളേജിലോട്ട് കടക്കുമ്പോൾ ആർട്ട്

0: ഇതിന്റെ മറ്റേ ഇതിലോട്ട് കടക്കാനാണ് എനിക്ക്
1: താല്പര്യം. അതായത് നമ്മളിപ്പോ സ്കൂൾ ടൈമിൽ എന്തായാലും നമുക്ക് പഠിച്ചൊരു ലെവൽ എത്തിക്കഴിഞ്ഞാലേ ഇതിൽ തന്നെ എന്തെങ്കിലും ഒരു സ്കോപ്പ് നോക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതുകൊണ്ട് ആർട്ടിസ്റ്റ് രീതിയിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് പഠനം അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ പഠനവും പെയിന്റിങ്ങും, ഇങ്ങനെ കുറച്ച് ബിസി ഒരു ഷെഡ്യൂൾ ആണല്ലേ നിങ്ങളുടെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗൗരി?
0: ഫ്രീ കിട്ടുമ്പോഴാണ് ഡ്രോയിങ് ചെയ്യുന്നത്, അല്ലാത്ത സമയത്ത് പഠിക്കും.
1: പഠിക്കും. അനുരാഗ് എങ്ങനെയാണ്?
2: ഫ്രീ കിട്ടുമ്പോ ശനി ആ ദിവസങ്ങളിലൊക്കെ വായിക്കാറുണ്ട്.
1: അതെ. അപ്പൊ അനുരാഗ്, അനുരാഗ് നേരത്തെ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ അനുരാഗ് പഠിച്ചു, അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് പിന്നീട് ഒരു ഗ്രാജുവേഷൻ ടൈമിലൊക്കെ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ രീതിയിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണോ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്?
2: ഇപ്പൊ കോളേജിൽ തന്നെ ആർട്ടിസ്റ്റിന്റെ കോഴ്സൊക്കെ ഉണ്ട്. ഇപ്പൊ ടീച്ചിങ്, ആർട്ട് ടീച്ചിങ് അങ്ങനെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ചേരാനായിട്ട് താല്പര്യമുണ്ട്.
1: യെസ്, മിടുക്കൻ മിടുക്കൻ. അപ്പൊ നല്ലൊരു ആൻസർ ആണ് അനുരാഗ് പറഞ്ഞ. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാ പക്ഷെ എനിക്ക് പഠിച്ചാൽ മാത്രമേ ആ ഒരു രീതിയിൽ എനിക്ക് എത്താൻ പറ്റൂ എന്നാണ് അനുരാഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ, ചിത്രരചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ വളരെ നിശബ്ദമായിട്ടുള്ളൊരു റൂമിലിരുന്ന് ഇങ്ങനെ വളരെ ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യാനാണോ ഇഷ്ടം, അതൊക്കെ പാട്ടൊക്കെ കേട്ട് അവിടെ അലമ്പായാലും പ്രശ്നമില്ല അങ്ങനെയാണോ ഇഷ്ടം ഗൗരി?
0: പാട്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ട്
1: വരയ്ക്കാൻ, പക്ഷെ വളരെ കാമായിട്ട്, എന്നൊന്നും ശല്യം ചെയ്യരുത്, എനിക്കിവിടെ ബഹളമൊന്നും കേൾക്കരുത്, അങ്ങനൊന്നും ഇല്ല. ബഹളം ഉണ്ടെങ്കിലും വരയ്ക്കും, നിങ്ങള് വരയ്ക്കും ക്ലാസ്സിലൊക്കെ, എന്തായാലും ബഹളം ഉണ്ടല്ലോ അല്ലെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ. ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ നിശബ്ദമായിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ മൂന്നുപേരും കുറച്ച് അസാധ്യമായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് ബഹളമൊക്കെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്ന് കുട്ടികളും മിടുക്കനും മിടുക്കിമാരും ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. അതിനുശേഷം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡന്റ്സ് ഗസ്റ്റ്

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: Freekick 90.4 FM 2026.
7: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
8: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
7: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
8: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
7: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ഏതൊക്കെ?
8: സെമി ഫൈനലിൽ എത്തുന്ന 4 ഏതൊക്കെ?
7: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
8: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
7: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ

0: മിഥുനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: ഒരിക്കൽ കൂടി തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം കുട്ടിത്താരങ്ങളായിട്ടുള്ള ഗൗരി, നന്ദ, ഋതിക, അനുരാഗ്. യെസ്, അപ്പൊ ഈ മൂന്ന് താരങ്ങളും ചിത്രകലയിലെ അതിപ്രശസ്തരായിക്കൊണ്ടിരിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള കുട്ടിത്താരങ്ങളാണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ പറ്റി എടുത്തു പറയാനാണെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് ക്യാൻവാസിൽ വെറും 2 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണ് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു പെയിന്റിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടൈമിൽ തോന്നിയത്? ഇങ്ങനെ ഇത്രയും എന്താ പറയാ, ഇങ്ങനെ ഈ ഒരു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു അല്ലെ?
2: സാറിന്റെ ആ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും മണിക്കൂറും ഉണ്ട് ആ ഒരു വലിയൊരു ക്യാൻവാസ് ചെയ്യാൻ പറ്റിയത്. വളരെ സന്തോഷമാണ്.
3: ഇപ്പൊ ഓരോ പൊസിഷൻ തരും, ഇപ്പൊ ഇങ്ങനെ വരയ്ക്കണം, ഇപ്പൊ വലിയ ഇതല്ലേ, അപ്പൊ ഇത്ര ആൾക്കാർ ഇന്നിട്ട് ഓരോ പൊസിഷൻ തന്നിട്ട് അതായിട്ട് വരയ്ക്കാനായിട്ട് ഞങ്ങൾക്കും
2: അങ്ങനെയൊക്കെ ആയിരുന്നു തന്നത്.
0: അതെ അല്ലെ, പൊസിഷൻ തരും, അതിനനുസരിച്ച് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അല്ലെ?
2: യെസ്.
0: അപ്പൊ ഇതില് ഈ ഒരു ബോൾ റെക്കോർഡ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ആരായിരിക്കും അനുരാഗ്?
3: അമ്മയും അച്ഛനും സാറും സപ്പോർട്ട് ചെയ്തു.
0: അതെ, ഇവര് മൂന്നുപേരും ആണല്ലേ.
2: അതെ, എന്റെ അമ്മയും അച്ഛനും ഫാമിലി ഫുള്ള് സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടുതലും അമ്മയും അച്ഛനും സാറും, സാറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്താൻ കഴിഞ്ഞത്.
0: അതെ, തീർച്ചയായും. അപ്പോ നമ്മൾ സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പല നമ്മുടെ സമൂഹത്തിന് വേണ്ടി പല സന്ദേശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നർത്തകി എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു നടനത്തിലൂടെ ഒരു ആശയം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു സിംഗർ ആണെങ്കിലും പല രീതിയിൽ അവർ, അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവ് എന്ന രീതിയിലാണെങ്കിലും, ഇപ്പൊ ഒരു എന്താ പറയാ ഒറേറ്റർ ആണെങ്കിലും, അവരെല്ലാവരും ഓരോ മെസ്സേജസ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കാറുണ്ട്, സമൂഹത്തിന്. അപ്പൊ ഒരു ചിത്രകലയിൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്നുള്ളത്?
2: കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തി പേരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കണം, അത് അവരെ വിടണം, ആ ഡ്രോയിങ് ക്ലാസ്സിനെ വിട്ട് അവരെ പരിശീലിക്കാം.
0: അപ്പോൾ തീർച്ചയായും ഒരു ചെറിയൊരു കഴിവുണ്ടെങ്കിൽ തന്നെയും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ലതാക്കി എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെ അനുരാഗ്? അങ്ങനെ തന്നെ ചെയ്യണം അല്ലെ? അതെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കലാകാരനെ, ഒരു പ്രതിഭയെ നമുക്ക് നിങ്ങളെ പോലെ കിട്ടുകയുള്ളൂ. അപ്പൊ കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുകയാണ്, അവരിലേക്ക് എന്താണ് നമ്മുടെ അനുരാഗിന് പറയാനുള്ളത്?
3: ഇപ്പൊ വരയ്ക്കുകയാണെങ്കിൽ അതിന് മടിക്കരുത്, ഇനി ചെയ്തോണ്ടിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം തന്നെ ഇപ്പൊ ചെയ്യുമ്പോൾ അതിന് വേണ്ട, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒന്നും വിട്ടിട്ട് പോവരുത്. അതിനെ പരിശ്രമിച്ച് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതല്ലേ.
0: അതെ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാലന്റ് മാത്രമല്ല അല്ലെ, അവർ കറക്റ്റ് ചെയ്ത് അത് പോകണമെങ്കിൽ പ്രാക്ടീസ് അത്യാവശ്യമാണ്.
3: അതെ, പ്രാക്ടീസ് ഉണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാത്തിനും പ്രാക്ടീസ് വേണം.
0: അതെ, പ്രാക്ടീസ് ആണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അനുരാഗ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം ആ സബ്ജക്റ്റിനെ പറ്റി. നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രായത്തിലെ കുട്ടിയാണെങ്കിൽ കൂടിയ അനുരാഗ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലും അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ എന്ന് കൂടി നമ്മുടെ അനുരാഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ പേരൻസ് തന്നെയാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷം അല്ലേ. അപ്പൊ നമ്മുടെ ഗൗരി നിന്നാണ് നമുക്ക് തുടങ്ങാം, പേരൻസിനെ പറ്റി പറഞ്ഞോളൂ ഗൗരി.
2: അമ്മയുടെ പേര് രേഖ, അച്ഛന്റെ പേര് രാജിത്ത്. ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര എത്താൻ കഴിഞ്ഞത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊരു മത്സരം ഉണ്ടെങ്കിലും അതിനവിടെ കൊണ്ടുപോയി അത് തീരുന്നിടം വരെ ഇരുന്ന് വിളിച്ചോണ്ട് വരുന്ന ആളാണ് അമ്മ. അപ്പൊ അമ്മയ്ക്കാണ് എന്തുണ്ടെങ്കിലും ഞാൻ എന്ത് പടം വരച്ചാലും ആദ്യം കാണിക്കുന്നത് അമ്മയാണ്.
0: അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഋതികയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പേരൻസിനെ പറ്റി, എല്ലാരും പേരൻസിന്റെ വളരെ എന്താ പറയാ ക്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഏറ്റവും ഇഷ്ടത്തോടുകൂടി നിൽക്കുന്ന കുട്ടികളാണ് ഇവര് മൂന്നുപേരും. അപ്പൊ ഋതികയ്ക്ക് എന്താണ് പേരൻസിനെ പറ്റി പറയാനുള്ളത്?
4: എന്റെ അച്ഛന്റെ പേര് രാഹുൽ, അമ്മയുടെ പേര് അർച്ച. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറ്. കൂടുതലും എന്ത് കാര്യത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്ത് എല്ലായിടം എന്നെ കൊണ്ടുപോയി അത് തീരുന്നവരെ നിർത്താറൊക്കെ ഉണ്ട്.
0: അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കും. അവരുടെ ഒരു എന്താ തിരക്കുകളും കാര്യങ്ങളും ജോലിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി, നിങ്ങളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുരാഗ് എങ്ങനെയാണ് പേരൻസിനെ പറ്റി പറയാ, അച്ഛൻ അമ്മ പറഞ്ഞോളൂ.
3: എന്റെ അമ്മയുടെ പേര് സ്വാതി, അച്ഛന്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോ അച്ഛന്റെ ജോലി ഫിഷർമാനാണ്. അതിൽ നിന്നും ഇപ്പൊ എനിക്ക് വേൾഡ് റെക്കോർഡിന് പ്രാക്ടീസ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് തന്നെ അച്ഛൻ വള്ളത്തിൽ കയറാതെ

0: മാറ്റി വെച്ചിട്ടാണ് ഇനി പോകുന്നത്. എല്ലാത്തിനും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ വെറുതെ ഇരുന്നാലും ഇപ്പൊ വരയ്ക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക.
1: അതെ, അപ്പൊ ഒരു സാധാരണക്കാരനാണെങ്കിൽ കൂടിയും നമ്മുടെ അനുരാഗ് പറയാണ്, അനുരാഗിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം എടുത്ത് അച്ഛൻ ഇങ്ങനെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതല്ല. അപ്പൊ അനുരാഗിന് എന്തായാലും ആ ഒരു ബോധ്യം മനസ്സിലുണ്ട്, അപ്പൊ അതിൽ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ മിടുക്കനായിട്ട് അത് പഠിക്കുക, അവരുടെ

0: രീതിയിൽ, അല്ലെങ്കിൽ തന്റെ മകൻ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ പേരൻസ് ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞിലെ തന്നെയും നമ്മുടെ പേരൻസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെയ്ത്, അല്ലെങ്കിൽ അവരൊന്ന് ആ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലേ അനുരാഗ്? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ട്രൈ എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ ഒരു ലെവൽ പതുക്കെ പതുക്കെ മാറി നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ഓരോ സ്വപ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം മൂന്ന് പേരും അടിപൊളിയായിട്ട് പഠിക്കുക, പേരൻസിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുക എന്നും കൂടി ഞാൻ പറയുകയാണ്. അപ്പം നമ്മുടെ നിറങ്ങളുടെ ലോകത്തെ ഏറ്റവും വിസ്മയമായിട്ട് നിൽക്കുന്ന മൂന്ന് കുട്ടി താരങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇവർ ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് പോവാണ്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ ഈ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് നമ്മുടെ ഗൗരി 10-ാം ക്ലാസ്സുകാരിയാണ്, ഇപ്പം ഇനി പഠനമായിട്ടൊക്കെ കുറച്ച് പോകേണ്ടിയിരിക്കുന്നെങ്കിലും അത് തന്നെ മൂവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെയിന്റിങ്ങിലും അവർ എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഋതുക പഠിക്കുന്നത്
1: 7th ലാണ്.
0: അപ്പം മൂന്ന് പേരും ഓൾമോസ്റ്റ് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പം എന്നിട്ട് കൂടി ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്നുള്ള വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു എയിം എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സ്വപ്നം, ഒരു സ്വപ്നവേദി ഏതായിരിക്കും? ഗൗരി തന്നെ തുടങ്ങാം.
1: ഡ്രോയിങ് മാറ്റി വെച്ചിട്ടുള്ളതൊന്നുമില്ല, എന്ത് ജോലി കിട്ടിയാലും ഡ്രോയിങ് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ടീച്ചറാകാൻ ആഗ്രഹമുണ്ട്, പിന്നെ സിവിൽ സർവീസ് എടുക്കാനും ആഗ്രഹമുണ്ട്.
0: അതെ, അപ്പോൾ പെയിന്റിങ്ങും അല്ലെങ്കിൽ ആ ഒരു ചിത്രകല മുമ്പോട്ട് തന്നെ കൊണ്ടുപോയി അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു തൊഴിൽ കൂടി വേണം അല്ലെ എന്നൊരാഗ്രഹമുണ്ട്. ഋതികയ്ക്ക് എന്തായിരിക്കും ഒരു എയിം എന്നുള്ളത്?
1: എനിക്ക് നേഴ്സ് ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഡ്രോയിങ്ങും കൂടെ കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒരു പ്രശസ്തമായ ഒരു കലാകാരിയാണോ?
0: അതായത് ഒരു ചിത്രകലയിലെ അതിവിദഗ്ധയായിട്ടുള്ളൊരു നേഴ്സ് അങ്ങനെ ആവാനാണ് നമ്മുടെ ഋതിക കുട്ടിക്ക് ആഗ്രഹം. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അനുരാഗിലേക്ക് വരുമ്പോ എങ്ങനെയാണ്?
2: എനിക്കൊരു ആർട്ടിസ്റ്റ് സാറാവാനാണ് ഇഷ്ടം. അതിൽ കൂടെ ഇപ്പൊ മറ്റൊരു ജോലിക്ക് പോവാനും താല്പര്യമുണ്ട്. കിട്ടുന്ന ജോലിക്ക് നാം
0: അപ്പൊ അനുരാഗ് പ്രോപ്പറായിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കലാകാരനായിക്കൊണ്ട് തന്നെ ഒരു അധ്യാപകനാണ്, ഒരു പെയിന്റിംഗ് അധ്യാപകനാകണമെന്നാണ് നമ്മുടെ അനുരാഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, അതുപോലെ തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവസാനമായിട്ട് നമ്മുടെ റേഡിയോ സാന്ത്വന ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു മൈക്കിന്റെ മുമ്പിലൊക്കെ നിന്ന് അല്ലെ, വേൾഡ് റെക്കോർഡിസ്റ്റുകളാണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വേദികൾ വരും. പക്ഷെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അതപ്പോ എന്ത് പറയാം, എന്ത് പറയാൻ പറ്റുന്നു ഇന്ന് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: ആദ്യം ഇതിന് വരാൻ ഭയങ്കര പേടിയായിരുന്നു. ഈ മൈക്കിലൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്.
0: ഈ ഒരു മണിക്കൂർ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ല ഫണ്ണായിരുന്നു.
0: ഋതികയ്ക്ക് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് ഫണ്ണ് തന്നെയായിരുന്നു.
0: ഒത്തിരി സന്തോഷമുണ്ടല്ലേ ഋതിക? അപ്പൊ എനിക്കും സന്തോഷമുണ്ട്. മൂന്ന് മിടുക്കന്മാരെയും മിടുക്കികളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അനുരാഗിന് എന്താണ് പറയാനുള്ള ഈ ഒരു കുറച്ച് നേരം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വെള്ളം കുടിപ്പിച്ചോ അതോ ഫണ്ണായിട്ട് പോയോ?
2: ഇല്ല, നല്ല രസമായിരുന്നു. എല്ലാത്തിലും ഇപ്പൊ ആദ്യമായിട്ടാണ് മൈക്ക് വന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് സംസാരിക്കുന്നോണ്ട് നല്ല രസമൊക്കെ ആയിരുന്നു.
0: അപ്പോ മൂന്ന് കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനിയും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. അവസാനമായിട്ട് കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനം 90.4 FM ആ ഒരു റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേഡിയോ പറ്റി എന്താണ് പറയാനുള്ളത്?
1: ഈ ഒരു അവസരം തന്ന സ്റ്റേഷൻ ഡയറക്ടർ സാറ് NM പിള്ള സാറിനും അതേപോലെ തന്നെ ആതിര ചേച്ചിക്കും എന്റെ നന്ദി പറയുന്നു. ഞങ്ങളെ മൂന്നുപേരുടെ നന്ദി പറയുന്നു.
0: താങ്ക് യു സോ മച്ച്. അപ്പോ ചിത്രകലയിൽ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റുകളായിട്ടുള്ള മൂന്ന് കുട്ടി താരങ്ങൾ, ഗൗരി, നന്ദ, ഋതിക, അനുരാഗ്, ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമ്മളോടൊപ്പം ഇങ്ങനെ കുറച്ച് നേരം ഫണ്ണായിട്ട് അവരുടെ വിശേഷങ്ങൾ, അവരുടെ ഡ്രീമുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത അധ്യായത്തിൽ ഇതുപോലെ വിസ്മയങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദ ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ആടിമാസം വരവായി റിയൽ.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
5: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
5: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
6: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
6: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
6: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
6: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, സുപ്രഭാതം എല്ലാ പ്രിയപ്പെട്ടവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഓണയർ സീറ്റിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം പ്രിയത ടീച്ചറാണ്. അങ്ങനെ നമ്മളിങ്ങനെ നല്ലൊരു ദിവസം, ഇന്ന് ചൊവ്വാഴ്ചയാണല്ലേ, തിങ്കളാഴ്ച നല്ല ദിവസം നമ്മൾ എപ്പോഴും പറയാറുണ്ട്.
1: അപ്പൊ ചൊവ്വാഴ്ച നല്ല ദിവസം നമുക്ക് മാറ്റി പറയാം അല്ലേ.
0: അതെ, എല്ലാ ദിവസവും നമുക്ക് നല്ലതായിരിക്കട്ടെ. അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആരോഗ്യമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളിലേക്ക് അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 8848555785. അപ്പൊ ടീച്ചറെ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അപ്പൊ വീണ്ടും നമ്മൾ പുതിയൊരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഓരോ പുതിയ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പുതിയ പ്രതീക്ഷകൾ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം അല്ലെ. പുതിയ നല്ല വാർത്തകൾ കേൾക്കാം. ചിലപ്പോൾ എല്ലാം നല്ല വാർത്തയൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ എന്നാലും ഓരോ ദിവസവും നമുക്കിങ്ങനെ കടന്നു പോകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അല്ലേ. നമ്മളിങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ നമ്മുടെ പാസ്റ്റിനെ പറ്റിയൊക്കെ ആലോചിച്ചും ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നവരാണ് എല്ലാവരും. നമ്മളീ പറയുന്നെങ്കിലും നമ്മളും അതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ.
0: തീർച്ചയായും.
1: അങ്ങനെ ആവാതെ നമ്മൾ പ്രസന്റിനെ പറ്റി മാത്രം ആലോചിക്കും, ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനൊപ്പം ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്, നോട്ട് പെർമനൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ തീർന്നു പോകാവുന്ന ഒരു ശ്വാസവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള സമയമൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ലൊരു ശുഭചിന്ത കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് അയച്ചു തന്നത് സജീവ് അലാട്ടുകാവാണ്, ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നത്. അപ്പോൾ ആ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിനോടൊപ്പം വന്ന ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ശ്രോതാക്കളുമായിട്ടും ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇംഗ്ലീഷിലാണ് ഇത് അയച്ചിരിക്കുന്നത്. Always have a unique character like salt. Its presence is not felt, but its absence makes all the taste less. എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവുക എന്നുള്ളത്

0: അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല അല്ലേ. നമ്മളിങ്ങനെ ബഹളം വയ്ക്കും, അടി കൂടും, വഴക്ക് കൂടും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലാതെ നമ്മളുടെ ഒരു ക്യാരക്ടർ നന്നാക്കണം, ഞാൻ കുറച്ചും കൂടി നന്നാവണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ബിഹേവിയർ, എൻ്റെ ഒരു അപ്രോച്ച് ടു അതേഴ്സ് ഒക്കെ ഒന്നും കൂടി ഒന്ന് മാറ്റണം,
1: ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരാനുണ്ട്
0: ഒന്ന് എന്ന് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് അല്ലേ. നമുക്ക് മെസ്സേജ് അയക്കട്ടെ, അയ്യോ ഞാൻ അന്ന് അവിടെ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ അത്രയും ഹാർഷായിട്ട് ഞാൻ സംസാരിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു അൺനെസസറി ഇൻറ്റർഫിയറൻസ് അവിടെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ ഞാൻ ചെയ്തത് മോശമായിപ്പോയി, അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ ഐ വിൽ കീപ് സൈലൻസ് എന്നൊക്കെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് അല്ലേ.
1: ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് അവിടെ നമ്മളൊരു ഇടപെടലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അല്ലേ.
0: അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു കറിയിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പ് ഉണ്ട് എന്നുള്ള കാര്യം വെച്ച് നമ്മൾ ആ കറിയൊക്കെ അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചൊക്കെ കഴിക്കും. പക്ഷെ ആ കറിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും ഇതിന് ഉപ്പില്ല എന്നുള്ള കാര്യം അല്ലേ. വീട്ടിലൊക്കെ കണ്ടിട്ടില്ല, എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും, അയ്യോ ഇതിന് ഉപ്പില്ലല്ലോ എന്ന് പറയാം. അത് കൂടിപ്പോയാലും കുഴപ്പമാണ്, ഇല്ലെങ്കിലും കുഴപ്പമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിനായിരിക്കണം. അപ്പം നമ്മുടെ ക്യാരക്ടറും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്തയിൽ നമ്മൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് എല്ലാം അല്ലേ. ശ്രീലക്ഷ്മി, നമുക്കിനി എത്ര വലിയ ഡിഗ്രി ഉണ്ട്, നമ്മൾ എത്ര വലിയ ഒരു എലൈറ്റ് ക്ലാസ്സിലെ ഒരാളാണ്, നമ്മുടെ വീട്ടിൽ ഇനി എത്ര കാറുണ്ട് അല്ലെ, എന്ത് കാര്യമുണ്ട് എന്നുള്ളതൊന്നുമല്ല. ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെക്കാട്ടിലും കുറച്ചും കൂടി ചിലപ്പോൾ വിദ്യാഭ്യാസത്തിലോ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് സംസാരിക്കുകയും വളരെ നല്ല രീതിയിൽ ആളുകളോട് സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത് നമുക്കും അതുപോലെ ആകാം, നമുക്കും നമ്മളുടെ ബിഹേവിയറിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. എപ്പോഴും നമ്മൾ നമ്മളുടെ ഒരു അപ്രോച്ച് ടു അതേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കണം. മറ്റൊരാളിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതിരിക്കുക അല്ലേ. അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കണം. പല ചില ആളുകളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും, അത് നമ്മുടെ വീട്ടിലെ ഒരു പ്രോബ്ലം ആയിരിക്കാം, അതിങ്ങനെ നമ്മളെ കാണുമ്പോഴെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ.
1: അതെ, അത് മാത്രമല്ല, ഇപ്പോൾ മറ്റൊരാളുടെ ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും അറിയാം, അറിയാതിരിക്കാം, പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നത് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റിയോടെ ചിലർ നമ്മളടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അതെന്താണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ടത്, ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കും അത് പറയാനൊരു താല്പര്യം കാണത്തില്ലായിരിക്കും, പക്ഷേ ഈ അടുത്ത് ആ ഓരോ വ്യക്തിക്കും ഒരുപാട് ആഗ്രഹമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും. അല്ല, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് തലയിലോട്ട് വെക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
0: അതെ അതെ. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തികളാവാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്താം. അപ്പോൾ എനിക്കറിയാം നമ്മളിത് പറയുമ്പോൾ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ചില ആളുകളെ കാണുമ്പോൾ, ഞാൻ സത്യം പറയാമല്ലോ ശ്രീലക്ഷ്മി, ചില ആളുകളെ കാണുമ്പോൾ ഞാൻ മിക്കവാറും അവരെ കാണാതെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് നടക്കാനായിട്ട് ശ്രമിക്കും. കാരണം വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് കേൾക്കണ്ട എന്ന് വിചാരിച്ച് പിന്നെ നമുക്ക്, നമ്മൾ മനുഷ്യരല്ലേ, ഈ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് വലുതായിട്ട് നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കരുത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാലും നമ്മൾ എവിടേക്കോ അത് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും കുറച്ച് ദിവസത്തേക്ക് അല്ലേ. അപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പെമ്പിള്ളാരോട് വന്നിട്ട് കറുത്തുപോയി അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയും അല്ലേ. അതുപോലെ തന്നെ പുരുഷന്മാരെ കാണുമ്പോൾ, അതുപോലെ അവരുടെ എന്തെങ്കിലും ഒരു ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ ഒക്കെ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ വെച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അതിനൊരു മറുപടി പറയാനായിട്ട് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുള്ള വീട്ടിലോ അല്ലെ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ മക്കളുടെ വിവാഹക്കാരിയൊക്കെ ഇങ്ങനെ നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥലത്തൊക്കെ പോയിരിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ, ജോലി കിട്ടിയില്ലേ, കല്യാണം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ചോദിക്കേണ്ട ഒരു കാര്യമേ അല്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോളൂ അല്ലേ. നമ്മളിങ്ങനെ എപ്പോഴും ചോദിച്ച് ചോദിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ എന്തെല്ലാം ചോദിക്കാനുണ്ട് നമുക്കൊരാളിനെ കാണുമ്പോൾ അല്ലേ.
1: അതെ, ചിലപ്പോൾ ചോദിച്ചു, ഓക്കെ ഒരു തവണ ചോദിച്ചു, പിന്നുള്ളൊരു ഉപദേശം കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക്, കാരണം നമ്മളുടെ ഒരു 100% നമ്മൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചില എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടായിരിക്കും നമുക്കൊരു ജോലി അല്ലെ, നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്, നമ്മളാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ ചിലപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ഇട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ശല്യം ചെയ്യരുത്. ഓക്കെ നിങ്ങൾ ചോദിച്ചോളൂ, ഓക്കെ അത് അവിടെ വെച്ച് കളയുക അല്ലെ, അത് കഴിഞ്ഞു. പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. നമുക്ക് വിചാരിക്കും വരണ്ടായിരുന്നു, പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണണ്ടായിരുന്നു ഒക്കെ നമുക്ക് അറിയാതെ തോന്നിപ്പോ.
0: അതെ അതെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഈ വ്യക്തിയെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പൊ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എന്തുകൊണ്ട് നമുക്ക് ഒഴിവാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക.

0: നമ്മളൊരാളിനെ കാണുമ്പോൾ അയാൾക്ക് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് അല്ലേ, നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ അവരോട് സംസാരിച്ച് അവരുടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു എനർജി അന്നത്തെ ദിവസം കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ലൈവ് ആരംഭിച്ചിരിക്കുന്നത് അല്ലേ. ശ്രീലക്ഷ്മി, ഇന്ന് വളരെ നമ്മളെ കൊല്ലക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ അല്ലേ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതുപോലെ വളരെ വ്യാപകമായിട്ടുള്ള ഇങ്ങനത്തെ അന്വേഷണങ്ങളും കേസെടുപ്പും അല്ലേ ഇതുപോലെയൊക്കെ പിടിച്ചെടുക്കുക.
1: എല്ലാവരുടെ ഒരു പങ്കാളിത്തമുണ്ട്, നിരവധി ഉദ്യോഗസ്ഥരുടെയും വകുപ്പുകളുടെയും ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ ജനങ്ങളുടെ ഒക്കെ വളരെയധികം പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഒരു എന്താ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
0: ഈ ഒരു തൂഫാൻ ലഹരി വിരുദ്ധ ദൗത്യവുമായിട്ട് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൊല്ലത്തെത്തുകയാണ്. അപ്പോൾ ഇന്ന് കൊല്ലത്തെ പരിപാടികളുടെ ഒക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു തുടക്കം. ഓൾറെഡി ഇവിടെ നമുക്ക് റെയ്ഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹം എത്തുന്നത്. അതുപോലെ തന്നെ സിറ്റി പോലീസിൻ്റെ ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് നടക്കും. അപ്പോൾ കേരള പോലീസിൻ്റെ സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കൊല്ലം സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 അത് വനിതാ സംഗമം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൊല്ലം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ നമ്മുടെ മന്ത്രി തന്നെയായിരിക്കും, രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഒരു പരിപാടിയിൽ നമ്മുടെ മന്ത്രിമാരായിട്ടുള്ള ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ പി സി വിഷ്ണുനാഥ്, അതുപോലെ തന്നെ DGP റവാഡ ചന്ദ്രശേഖർ, NK പ്രേമചന്ദ്രൻ MP തുടങ്ങിയവരും പങ്കെടുക്കും. അപ്പം ലഹരിക്കെതിരെയുള്ള സാമൂഹിക പ്രതിരോധത്തിൽ വനിതകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ.
1: തീർച്ചയായും
0: ഈ ഒരു ലഹരിയുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൂടുതലും ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്നില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പുരുഷന്മാരാണ് അല്ലേ.
1: പക്ഷേ നമ്മളിപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സമയത്ത് പല പെൺകുട്ടികളും
0: ഉപയോഗിക്കുന്നതായിട്ട്, എന്നാലും ഒരു പുരുഷൻ ഇതിനടിമയായി പോയി കഴിഞ്ഞാൽ ആ ഒരു കുടുംബം മൊത്തം തകർന്നു പോവുകയാണ് അല്ലേ. അപ്പം ആ വളർന്നു വരുന്ന കുട്ടികൾക്കായാലും സമൂഹത്തിനായാലും അയാൾ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു സന്ദേശമാണ്. അപ്പൊ അങ്ങനെ പോകുന്നവരെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു സ്ത്രീക്ക് ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അദ്ദേഹത്തിനെ തടയാനോ അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഒരു സഹായം എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ ഇതുപോലെ ഗവൺമെന്റ് ഇതുപോലെ വളരെ ഫോർമൽ ആയിട്ടുള്ള ചില പരിപാടികൾ സംഘടിപ്പിച്ചാൽ അവർക്ക് ആരെങ്കിലും ഒന്ന് ആശ്രയിക്കാനോ അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് പോകാനോ ഒക്കെ സാധിക്കും. അപ്പം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഇന്നത്തെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇന്ന് വൈകിട്ട് പല പരിപാടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് നടക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുമെല്ലാം അല്ലെ തൂഫാൻ വാറിയേഴ്സ് ആകണം അല്ലെ, എല്ലാവരും ഇതിനെതിരെ പിന്നെ ഉള്ള നമ്മളുടെയും ഒരു പിന്നെ എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പം ലഹരി വിരുദ്ധ ഒരു ലോകം അല്ലെ അത് നമുക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം കുറേ മുതിർന്നവരെ ഒന്നും കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം ഒരു വീട്ടിലിപ്പോൾ ഒരു അച്ഛനോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ ഒക്കെ ലഹരി ഉപയോഗിക്കുന്ന താഴെയുള്ള കുട്ടികൾ കാണുകയാണ് എങ്കിൽ അവർ വിചാരിക്കും എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും ഒക്കെ ഇത് ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ എന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവനും ഭാവിയിൽ ഇങ്ങനൊരു കാര്യത്തിലേക്ക് വരും. ഇതൊരു മോശമായ കാര്യമാണെന്ന് ഒരിക്കലും അവൻ്റെ മനസ്സ് അവനെ പറഞ്ഞ് പഠിപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരിക്കണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമുക്കൊരു ഒരു കാര്യം ശ്രീലക്ഷ്മി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഈ ചെറിയ ചെറിയ കച്ചവടക്കാരെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇതിനകത്തുനിന്ന് ഇപ്പം പിടിച്ചിട്ടുള്ളത്. അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ അന്നന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാവുന്ന കാര്യമാണ് ഇതിങ്ങനെ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഇതിനൊക്കെ പുറകിൽ ബിഗ് റാക്കറ്റ്സ് ഉണ്ട്, വലിയ വലിയ ആളുകളുണ്ട്, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന വലിയ വലിയ ആളുകളുണ്ട്. അതൊന്നും നമ്മൾ ചിലപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം അവരെ പിടികൂടുക എന്ന് വെച്ചാൽ വേരോടെ ഇത് പിഴുത് മാറ്റണമെങ്കിൽ അതുപോലെ തന്നെ ഈ പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് നല്ല ശിക്ഷ കൊടുത്ത് ഇനി ഒരിക്കലും അവർ ഇതുപോലൊരു കാര്യം ചെയ്യാൻ തയ്യാറാവാത്ത രീതിയിൽ വേണം അവരെ പുറത്തേക്ക് വിടാനായിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വളരെ മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു കാരണം ഇത് അത്രയ്ക്ക് സ്പ്രെഡ് ചെയ്ത് പോയി വളരെ ഈസിലി

0: അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അതിനൊക്കെ മാറ്റം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ?
1: തീർച്ചയായും ടീച്ചർ. അപ്പൊ ഞാൻ ടീച്ചർ ഇങ്ങനെ പറയുന്നതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഒരു ടീച്ചറിനോട് ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കുട്ടി എന്തായാലും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം.
0: പെട്ടെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്.
1: അതെ, നമ്മള് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ടീച്ചർ പറയുന്ന ആ ഒരു കാര്യത്തിന്റെ ഡെപ്ത് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് അറിയാം, പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പല ഭാഗത്തു നിന്നും നമുക്കൊരു ചില കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ അങ്ങനെ വിളിക്കാൻ ചിലപ്പോൾ അവരുടെ ഒരു പ്രായമോ ഒക്കെ കൊണ്ട് നമുക്ക് തോന്നാറുള്ളൂ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്, എന്ത് പറ്റി കുട്ടികൾക്ക് എന്നുള്ളത്. നമുക്കിപ്പോ ഒരു വിശ്വാസം എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുന്നു ഒരാളെ വിശ്വസിക്കുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഇത് എന്തായാലും നല്ലൊരു മാറ്റം വരട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആ ഒരു എന്താ, നമുക്ക് ആ ഒരു വിശ്വാസവും സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള ഒരു തലമുറ നമുക്കിനി ഉണ്ടായി വരട്ടെ. അവരെ പരമാവധി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഇന്നത്തെ കുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്.
0: അത് എല്ലാ സ്ഥലങ്ങളിലും വളരെ ഊർജിതമായിട്ട് ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ പോലീസിന്റെയും എക്സൈസിനും ഒക്കെ ആധുനിക ഉപകരണങ്ങളൊക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അവര് റെയ്ഡിനൊക്കെ പോകുമ്പോൾ തന്നെ പലപ്പോഴും അവർ തന്നെ പരാതി പറയാറുണ്ട്, വളരെ പഴയ കാര്യങ്ങളൊക്കെയാണ് അവരുടെ കയ്യിലുള്ള, ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ സംവിധാനങ്ങളും. അതുപോലെ തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ചില, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചില ടെക്നിക്കൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇവരെ പിടിച്ചു കഴിഞ്ഞവരെ ഏത് രീതിയിലാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി തീർച്ചയായിട്ടും ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു മന്ത്രിസഭ കയറി ഒരു വലിയ ഒരു പ്രവർത്തനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഇത് മറന്നു പോകാൻ പാടില്ല അല്ലേ? കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഗ്രാജുവലി നമുക്കത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മളുടെയും അല്ലേ സപ്പോർട്ട്, നമ്മളുടെ ഒരു മീഡിയയിലൂടെ തീർച്ചയായിട്ടും അവർക്കൊരെല്ലാ സപ്പോർട്ടും നമ്മൾ ഓഫർ ചെയ്യുകയാണ്. അപ്പം ഓപ്പറേഷൻ തൂഫാൻ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ. എന്തായാലും ഒരു 100% ഇത് തുടച്ചു നീക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ പോലും ഒരു നല്ല ശതമാനം ഇത് നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാകട്ടെ, നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധവൽക്കരണമായിട്ട് നല്ലൊരു ജനറേഷനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾക്കെല്ലാം നമ്മളെല്ലാ വിജയാശംസകളും നേരുകയാണ് അല്ലേ? കൊല്ലത്തേക്ക് വരികയാണ്, ഇന്ന് മന്ത്രിമാരെല്ലാവരും ഇന്ന് കൊല്ലത്തുണ്ട്. നമ്മുടെ കൊല്ലത്തെ മന്ത്രിമാരെല്ലാം ഇന്ന് ഇവിടെ ഉണ്ട്, നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും ഇതുപോലെയുള്ള ഇന്നത്തെ ഈ പരിപാടികൾക്കുമെല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളുടെ എല്ലാവിധ സഹകരണവും സപ്പോർട്ടും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓഫർ ചെയ്യുകയാണ് അല്ലേ?
1: തീർച്ചയായും. അപ്പോൾ ടീച്ചറെ, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ടീച്ചർ ആയതുകൊണ്ട് അവരിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്.
0: നമ്മുടെ ചോദ്യമായിരിക്കും.
1: അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതില്ലാതെ എങ്ങനെയാണ് നമുക്കൊന്ന് ബ്രേക്കിലോട്ട് പോകണം. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് ആ ഒരു കുസൃതി ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊന്ന് കൊടുത്താലോ?
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ തൂഫാന്റെ കാര്യമൊക്കെ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ അതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ ഒന്ന് ജിൽജില്ലാക്കാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റിനും കൊടുക്കാം അല്ലേ? അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ പറയാനുള്ളത് ഒരു പലഹാരത്തിന്റെ പേരാണ്. അപ്പൊ ഇതിന്റെ പേരിൽ 2 ഷാ എന്നുള്ള അക്ഷരം വരും, 2 ഷാ വരും. അപ്പോ അതെന്നോ, ഷാ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ എന്തോ അല്ലെ? ശർക്കരയുടെ ഷാ അല്ലെ? അപ്പൊ 2 ഷാ വരും. അപ്പോ
1: ഒരു പലഹാരമാണ്, അതിന്റെ അർത്ഥം വരുമ്പോ 2 ഷാ എന്നുള്ളത്.
0: അർത്ഥമല്ല, പലഹാരത്തിന്റെ പേരില് 2 ഷാ വരുന്ന ഒരു പലഹാരത്തിന്റെ പേരാണ്. അപ്പൊ അതാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാരും പെട്ടെന്ന്
1: പലഹാരത്തിന്റെ പേരിൽ 2 ഷാ വരും, അത് എന്താണെന്നാണ്
0: അതൊന്ന് ക്ലിയർ ആയിട്ട് പറയണം. അത് ഒരു ഉത്തരം പറയുമ്പോ അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരണം. ഓക്കെ
1: ഓക്കെ, അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം,
0: നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു ദൗത്യവുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയി തോന്നുന്നു. ഒരു പലഹാരത്തിന്റെ പേര് 2 ഷാ വരുന്ന ഒരു പലഹാരത്തിന്റെ പേര് എല്ലാവരും കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കൂ 8848585 എന്ന നമ്പറിലേക്ക്.
1: അതെ ടീച്ചർ. അപ്പൊ ഇപ്പൊ സമയം 10:24 ആയിരിക്കാണ്. നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയമായില്ല?
0: അതെ അതെ, പാട്ട് കേൾക്കാം.
1: അതെ, നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണം

0: അതിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Freekick 90.4 FM 2026.
0: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഹരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളായിട്ട് ഷെയർ ചെയ്ത്, അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയണം അല്ലേ? ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള വലിയൊരു പ്രോഗ്രാമാണ് നമ്മളുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത്, അത് വളരെ വിജയകരമായിട്ടും അല്ലേ വളരെ ജനകീയമായിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അവർ ഒരുപാട് ഫോൺ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇതുപോലെ രഹസ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ വന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്കൊരു സംശയം തോന്നുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലേ അല്ലെങ്കിൽ ഈ പിന്നെ തന്നിരിക്കുന്ന ഫോൺ നമ്പേഴ്സിലേക്കോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളൊക്കെ കൊടുക്കാം. അതൊക്കെ അവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള അറിയിപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രവൃത്തിയിൽ അവരോടൊപ്പം സഹകരിച്ചാൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
4: നമ്മൾ ഓരോരുത്തരിലും അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. രതീഷ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട് അടിമാലിയിൽ നിന്ന്. അപ്പം ചേട്ടാ ഗുഡ് മോർണിംഗ്, സുഖമായിരിക്കുന്നു.
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
4: അതെ, അപ്പോൾ അതേപോലെ നമ്മളുടെ ഒരു അടിമാലിയിൽ നിന്ന് ബിജു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശുഭദിനം പ്രിയപ്പെട്ട സാന്ത്വനം, ഇന്നലത്തെ ഇന്നിസൈ പരിപാടി ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. നിലവാരമുള്ള പരിപാടിയാണത്, സ്നേഹാശംസകളോടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനെയൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ശിവപ്രകാശും അതേപോലെ ഉമാനന്ദിനി രണ്ടുപേരാണ് നമ്മളുടെ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എന്തായാലും നമ്മളിത് അറിയിക്കുന്നതാണ്. അതേപോലെ നാസർ ചേട്ടൻ നമുക്കൊരു ഒരു ശുഭദിനം ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു കോട്ടും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അന്നന്ന് കിട്ടുന്ന ജോലിക്ക് പോയി ആ കൂലിയും വാങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ വാങ്ങി പോയി ഒരു കുളിയൊക്കെ കുളിച്ച് ഉള്ളത് കൊണ്ട് ഭക്ഷണവും കഴിച്ച് ആർക്കും ഒരു രൂപ പോലും കൊടുക്കാനില്ലാതെ ചെറിയ വീടാണെങ്കിലും കിടന്നിറങ്ങുന്നൊരു സുഖമുണ്ട്. അതൊന്നും ലോകത്ത് ഒരു പണക്കാരനും കിട്ടാത്ത സുഖമാണെന്നൊക്കെ പറഞ്ഞു.
3: സ്വന്തമായിട്ടുള്ള കാര്യം അല്ലേ?
4: പക്ഷെ അങ്ങനെ ആ ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ എന്താ നമ്മൾ ഓരോ കാറ്റഗറി അനുസരിച്ച് പറയല്ലോ. നമുക്ക് എപ്പോഴും എവിടെയാണെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ
3: പറ്റത്തുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥകളാണല്ലോ ശ്രീലക്ഷ്മി. ഇപ്പൊ ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ ചിലപ്പം നമ്മളിപ്പോ ജനിച്ചു വീഴുന്നത് ഇപ്പൊ ഒരു അംബാനിയുടെ വീട്ടിലാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ എല്ലാ തരത്തിലും അല്ലേ ആള് വളരെ സേഫ് ആയിട്ടാണ് ജനിക്കുന്നത് തന്നെ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ചിലർ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഉള്ള ഒരു വീട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കരകയറി എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ ചിലപ്പോൾ ചിലർ കുറച്ച് ഒരു ലക്ഷറിയിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്

0: ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കും അല്ലേ. അപ്പം ചിലപ്പോൾ അത് നമുക്കത് തിരിച്ചടവും ബുദ്ധിമുട്ടും ഒക്കെ വരും, അപ്പം നമ്മളുടെ മാനസികമായ സ്വസ്ഥത പോവും. അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെറിയ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മളെല്ലാവരും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാം. നമുക്കൊന്ന് കിടന്നാൽ ഉറക്കം വരണം അല്ലേ, മറ്റേ നമ്മുടെ ഉറക്കം അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്.
1: നമുക്കൊരു ഒരു സന്തോഷമാണല്ലേ. നമ്മളിപ്പോൾ അതിൽ ഒരു വീടിന്റെ വലിപ്പത്തിലല്ല, അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ഐക്യത്തിലാണ് കാര്യമുള്ളത് അല്ലേ. പരസ്പരം വഴക്കൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഭാര്യയും ഭർത്താവും ആണെങ്കിലും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും അടിയും ബഹളവും ഒന്നും ഇല്ലാത്തൊരു വീട് നമുക്ക് വീടാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ അടിയും ഉണ്ടാവും ബഹളവും ഉണ്ടാവും, പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകമുണ്ട്, അതാണ് സ്നേഹം, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് എപ്പോഴും നമ്മൾക്ക് പരസ്പരം ഉണ്ടാകട്ടെ എന്ന് തന്നെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ അടി കൂടുന്നവരായിരിക്കും, ഒരു ദിവസം പോലും അവർക്ക് അടി കൂടാതിരിക്കാൻ പറ്റില്ല. അവർക്ക് എന്താ ഒരു ഒന്ന് കാണണം, സംസാരിക്കണം. ഒരു 10 ദിവസം അവർ മാറി നിൽക്കത്തില്ല. അവർക്ക് പെട്ടെന്ന് അവരൊരു മിസ് ഫീൽ ചെയ്യും അല്ലെ. ചിലപ്പോ ആ ഒരു അടി കൂടുന്നതിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഓക്കെ എന്നുള്ളത്. ചിലപ്പോ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം ഞാനിങ്ങനെ അടി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എതിർവശത്ത് നിൽക്കുന്ന ആള് മിണ്ടാതെ അങ്ങ് പോവുകയാണ് വളരെ സമാധാനത്തോടെ പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് സഹിക്കില്ല. എന്നിട്ട് രണ്ട് തിരിച്ച് പറയുമ്പോഴേക്കും തിരിച്ചൊന്നും കൂടി പറയണം, എങ്കിൽ മാത്രമേ അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ എല്ലാ ബന്ധങ്ങളും ഊഷ്മളമാകട്ടെ, സ്നേഹമുള്ളതാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു.
0: അപ്പോൾ ശ്രീലക്ഷ്മി, ഇത് ഈ നമ്മൾ ഈ ജീവിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ, ആ പെൺകുട്ടിയുടെ പേര് ശരിക്കും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതിൽ ഒരു എനിക്ക് തോന്നുന്നു ഫഹദിന്റെ ഒരു പേരായിട്ട് വരുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെറിയ വരുമാനക്കാരനും ഇപ്പം മാസം ഒരു 10,000-15,000 രൂപ മാക്സിമം ഉണ്ടാക്കുന്ന ഒരാളും അതുപോലെ തന്നെ 10,000,000 രൂപ ഒരു മാസം ഉണ്ടാക്കുന്ന ആളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ. ഈ 15,000 രൂപ വരുമാനമുള്ള ആളിനും വീട്ടിൽ മക്കളും ഭാര്യയും ഒക്കെ ഉണ്ട്, അമ്മയും അച്ഛനും എല്ലാം ഉണ്ട്, മറ്റവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെങ്ങനെയാണോ നമ്മളുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ പലപ്പോഴും ചില ആളുകൾ ഒക്കെ പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും അല്ലെ, അവരെ പോലെ ആകണമെന്ന് വിചാരിക്കും. അപ്പോൾ ആ കമ്പാരിസണിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ദുരിതപൂർണമാകുന്നത്. അപ്പോൾ നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അയാൾക്ക് അതൊക്കെ ഉണ്ട്, അത് അയാളുടെ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഒരു വരവായിരിക്കാം. അപ്പോൾ അത് അയാൾ ആസ്വദിച്ചോട്ടെ, എനിക്കിതൊക്കെ ഉള്ളൂ, അത് അപ്പം ഞാനെങ്ങനെ ഈ എനിക്കുള്ളതിൽ ഹാപ്പി ആകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എൻ്റെ ജീവിത അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കമ്പാരിസണിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ജീവിതം ദുസ്സഹമാകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും പീസ്ഫുള്ളായിട്ടിരിക്കാനും ഈ പറഞ്ഞതുപോലെ നമ്മളൊന്ന് കിടന്നാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും അല്ലേ.
1: അപ്പോൾ എപ്പോഴും നമ്മളെ നമ്മളത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം, ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയും വേണം. ഓക്കെ, പക്ഷേ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റുള്ളവർക്ക് ഞാൻ മൂലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു കൂടി ഒരു കാര്യം കൂടി നമ്മൾ ആലോചിച്ചാൽ മതി
0: അല്ലെ.
1: അപ്പോൾ അങ്ങനെ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർ പറയില്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രകൃതിയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നല്ല നല്ല കിളികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിത്രശലഭത്തെ കാണുമ്പോഴൊക്കെ നിനക്ക് ചെറിയ വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ ഒരു ഹാപ്പിനെസ് അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വട്ടാണെങ്കിൽ ഞാൻ ഹാപ്പി ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ ഒന്ന് സ്നേഹിക്കാം, ഇഷ്ടപ്പെടാം അല്ലെ.
0: നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നതുണ്ട് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം. ഇപ്പം തന്നെ ശ്രീലക്ഷ്മി, ഞാനിപ്പം ഈ ചില നമ്മൾ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പഠിപ്പിക്കുമ്പം നമ്മൾ ഈ പെൺകുട്ടികളെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറായതുകൊണ്ട് കുട്ടികളുടെയൊക്കെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ ചിലപ്പം പേരൻസ് പോയി വലിയ ലോണൊക്കെ എടുത്ത് ഇവരെ കല്യാണം കഴിപ്പിക്കാനായിട്ട്, ചിലപ്പം കല്യാണം കഴിക്കാൻ വരുന്ന ആള് കുറച്ച് പണക്കാരനൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു കാറ് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ സ്വർണം കൊടുക്കണം, എങ്കിലേ അയാളെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ വരുമ്പോൾ ഈ അച്ഛനും അമ്മയും കൂടെ പോയി കുറേ ലോണൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളൊരിക്കലും അതിന് സമ്മതിക്കരുത്. അപ്പം നമുക്കുള്ളത് കണ്ടിട്ട് ഇതേപോലെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ. അല്ലാതെ നമ്മൾ കുറേ കാശും പണവും എവിടുന്നെങ്കിലും കടമെടുത്ത് ഒരാളിനെ വിലയ്ക്ക് വാങ്ങുന്നതിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ ഒരു തീരുമാനം കുട്ടികളെടുക്കണം. ചില കുട്ടികൾ അങ്ങനെയല്ല, എൻ്റെ അച്ഛൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകാമല്ലോ എന്നിങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ അത് നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു സുഖം മാത്രമേ തരൂ. പിന്നീട് ആ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലുടനീളം കാണേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താങ്ങാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതെ. ഇപ്പോൾ ചില കുട്ടികൾ അവരുടെ കല്യാണം അവരവർ തന്നെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ അവരോടൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ആണ്. എന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളോട് അങ്ങനെ അല്ലെന്നല്ല, എങ്കിലും ഒരു മാറ്റം നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് അല്ലേ. പല കല്യാണങ്ങളും ചിലപ്പോൾ ഒരു രജിസ്റ്റർ മാരേജ് ആയിരിക്കും. അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ബാക്കിയുള്ള പൈസ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ജീവിതം കുറച്ചും കൂടി സുരക്ഷിതമാക്കാൻ നോക്കാം എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് അത്.

0: ഇപ്പൊ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് കുറെ അംഗീകരിക്കപ്പെടുന്നുണ്ട്, അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽദോ അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പ്രത്യേകിച്ച് കുവേര ചേച്ചിക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ കുവേര ചേച്ചിയോട് മാത്രമേ ഉള്ളോ,
1: എന്താണ് എൽദോ ഇങ്ങനെ നമുക്ക് കൂടെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ തന്നൂടെ അല്ലേ?
0: അതെ, അപ്പോ നമ്മളുടെ റോബിൻസൺ അടിമാലി ഒരു പുതിയ ശ്രോതാവാണ് കേട്ടോ. അപ്പൊ റോബിൻസണ് ഒരുപാട് സന്തോഷത്തോടെ നമ്മളെ റേഡിയോ സാന്ത്വനം ത്തിലോട്ട് നമ്മളിങ്ങനെ സ്വാഗതം
1: ചെയ്യുകയാണ്.
0: തീർച്ചയായും. അപ്പോ റോബിൻസൺ ഇത് കേൾക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് ഇന്നൊരു പാട്ട് വെച്ച് തരണം എന്ന് റോബിൻസൺ പറയുന്നുണ്ട്. പുന്നകയും മന്നൻ എന്ന തമിഴ് ചിത്രത്തിലെ എന്നെ സ്വത്തം ഇന്ത നേരം എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്.
1: എപ്പോ വെച്ചു എന്ന് ചോദിച്ചാ പോരെ അല്ലേ? തീർച്ചയായിട്ടും നമ്മള് പുതിയ നമ്മുടെ ശ്രോതാവാണ് റോബിൻസണിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇന്ന് ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
0: അതെ, അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ രമേശ് ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു എന്തൊരു ഒരു ജസ്റ്റ് എഴുതി അയച്ചിട്ടുണ്ട്.
1: അപ്പൊ ബുദ്ധിമുട്ടാണോ?
0: നമസ്തേ, 7/7/7 7:07 അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് എന്തോ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ദേവി കടാക്ഷം ആഗ്രഹിച്ചു എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഒരു നമുക്ക് കുറെ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഒരു ചേട്ടൻ മൻസൂർ കൊട്ടുകാട്, അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മൻസൂർ കൊട്ടുകാടാണ്. നമ്മുടെ റേഡിയോയിലെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. എനിക്കൊരു പാട്ടൊക്കെ വെച്ച് തരണം, നാടോടി കാറ്റിലെ കരകാണ കടലലമേലേ എന്ന് തുടങ്ങുന്ന പാട്ടില്ലേ, ആ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് പകരം മറ്റൊരാൾക്ക് വരാനാകുമെന്ന് തിരിച്ചറിയാനുള്ളൊരു വിനയം നമുക്ക് ഉണ്ടാകണം. അതേപോലെ നമ്മളെ പോലെ മറ്റൊരാൾ ഇല്ലെന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകവും നമ്മളിൽ ഉണ്ടാവണം. ചിലപ്പോൾ നമ്മൾ തെറ്റായിരിക്കില്ല, പക്ഷെ നമ്മൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള വാക്കുകൾ നമ്മുടെ പക്കൽ ഉണ്ടാവണമെന്നില്ല. ഈ ലോകത്ത് ആരും പൂർണ്ണരല്ല, എന്നിട്ടും എല്ലാവരും മറ്റുള്ളവരെ വിധിക്കാൻ തിടുക്കം കാണിക്കുന്നു എന്നത് വിചിത്രമായി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലൊരു മെസ്സേജ് ആണല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ശ്രീലക്ഷ്മി, നമ്മുടെ അമേരിക്കൻ കവിയത്രി ആയിട്ടുള്ള മേരി ഒളിവർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അപ്പൊ അവർ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ അവർ വൈൽഡ് ഗീസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവിതയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഒരു വ്യക്തിയുടെ പെർഫെക്ഷനെ പറ്റി. അപ്പം നമ്മളെല്ലാവരും നമ്മൾ പെർഫെക്റ്റ് ആവാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് നമ്മളോട് പലരും പരാതി പറയും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത്, അവരുടെ ആ കവിതയിൽ പറയുന്നത്, നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് ആണ് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചിലർക്ക് ഒരുപാട് വർത്തമാനം പറയുന്നൊരു സ്വഭാവം ഉള്ളവരായിരിക്കും, ചിലർ തീരെ വർത്തമാനം പറയത്തേയില്ല, ചിലർ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, നമ്മളിങ്ങനെ ആഗ്രഹിക്കും ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലെന്ന് അല്ലേ. അപ്പോൾ അങ്ങനെ പല ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ്. ചിലരൊക്കെ കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ളവരായിരിക്കും, ചിലർക്ക് തീരെ സൗന്ദര്യം ഉണ്ടാവത്തില്ല, പക്ഷെ അവരെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ ഇവരാര് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുകളേ അല്ല, ഒരാളിനെ പോലും നമുക്ക് ലോകത്തെടുത്തിട്ട് ഇവരൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ ഇംപെർഫെക്ഷൻസ് ആണ് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മേരി ഒളിവറിൻ്റെ ആ ഒരു കവിതയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓർത്തത് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മുടെ നല്ലൊരു മെസ്സേജായിട്ട് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് ആണ് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കളയാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ.
0: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില നിരാശകളൊക്കെ നമ്മൾക്ക് സംഭവിച്ചു. അപ്പോൾ അതൊക്കെ
1: എനിക്കിതുവരെ നിരാശയൊന്നും വന്നിട്ടില്ല, ഞാൻ
0: അപ്പൊ എങ്കിലും നമ്മുടെ ബ്രസീലിന്റെ ഒരു വിഷമം തീർച്ചയായിട്ടും അത് പലരും സ്റ്റാറ്റസ് ഇട്ടുന്ന കാണുന്നു, ചിലർ കരയുന്നു. അതൊക്കെ നമ്മളുടെ ഒരു ചിലതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അകത്ത് എന്താ വെച്ചാൽ അവർക്ക് വളരെയധികം ആഘാതവും
1: അല്ലേ. നമ്മുടെ നല്ലൊരു ടീം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഫിഫ ഈ വേൾഡ് കപ്പ് നേടിയ ഒരു ടീം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വലിയ എക്സ്പെക്ടേഷനിലായിരിക്കും വന്നത്. അപ്പോൾ പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ പെട്ടെന്ന് പുറത്തായപ്പോൾ, എന്തായാലും ഒരു വലിയൊരു വിഷമം തന്നെ ആയിരിക്കും അത് അവരുടെ ഫാൻസിനും അവർക്കും അതുപോലെ അല്ലേ.
0: അതേപോലെ തന്നെ നമ്മുടെ നെയ്മർ ആ ഒരു അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം, റേഡിയോ സാന്ത്വനവും മാളിയേക്കൽ ഇലക്ട്രോണിക്സും കൂടി ചേർന്ന് നടത്തുന്ന ഫ്രീ കിക്ക് 2026 പ്രവചന മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 14-ാം തീയതി വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങളാണ്, 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നവർക്കൊരു ബമ്പർ സമ്മാനമുണ്ട്, അതല്ലാത്ത ചോദ്യങ്ങളൊക്കെ പറയുന്നവർക്കും സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മളുടെ ലൈവ് നമ്മളുടെ ഈ റേഡിയോ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്

0: അപ്പോൾ അതിനകത്ത് കുറേ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇൻ കേസ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അതേപോലെ ഇൻസ്റ്റാ പേജുകളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്തും അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റ് കാർഡ് വഴിയാണ് അയക്കേണ്ടത് ഇരുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പോസ്റ്റ് കാർഡ് വഴിയും അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങളുടെ ആൻസറൊക്കെ അയക്കാവുന്നതാണ്. അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും ഡീറ്റെയിലും കൂടി നമ്മൾ ഈ വാട്സപ്പിൽ അയക്കുന്ന സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും അത് പങ്കെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് വാട്സപ്പിലാകുമ്പോൾ നമുക്ക് കുറേ കുറേ വീണ്ടും മെസ്സേജുകളൊക്കെ നമുക്ക് അയക്കാം, പക്ഷെ ഒരാൾക്ക് ഒരവസരം മാത്രമാണുള്ളത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യശാലിയെ ഞങ്ങളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
1: നമുക്ക് വെറുതെ ഒന്ന് ഗസ് ചെയ്ത് ഒരെണ്ണം അയക്കാം അല്ലേ, അതിപ്പോൾ ശരിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സമ്മാനം നിങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുക അല്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടീം വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾ അയച്ചോളൂ അല്ലേ.
0: അതെ തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. കാരണം ഇതിന്റെ സമ്മാനങ്ങളൊക്കെ കേട്ട സമയത്ത് നമ്മൾ ചിന്തിച്ചു നമുക്കും ഒന്നും അയക്കാൻ പാടില്ല, പക്ഷെ നമുക്കല്ല, അത് ശ്രോതാക്കൾക്ക് മാത്രമുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് അയച്ചാലോ, അത് തന്നെ അങ്ങ് അയക്കൂ.
1: അത്രേ ഉള്ളൂ.
0: അതുകൊണ്ട്
1: ശ്രീലക്ഷ്മി, നെയ്മറിന്റെ കാര്യം പറഞ്ഞപ്പോഴ് നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങുന്നതായിട്ടാണ് അദ്ദേഹം ഡിക്ലയർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ അദ്ദേഹത്തിന്റെ ആ ലാസ്റ്റ് പിന്നെ ടെലിവിഷൻ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്ന ടിവിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിച്ചു. ഞാൻ ഇവിടെയാണ് തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള നെയ്മറിൻ്റെ വാക്കുകളാണ് അല്ലേ. അപ്പോൾ ആ നെയ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്കൊന്ന് ദൈവത്തിൻ്റെ ഒത്തിരി ബ്ലെസ്സിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ് അല്ലേ. ഈ ലോകം മൊത്തം ആരാധകരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമൊന്നും അല്ല അല്ലേ. അപ്പോൾ നെയ്മർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിയടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേഡിയത്തിലെ പ്രകടനം കാണാനായിട്ട് ഇങ്ങനെ ഉറക്കമുളച്ച് കാത്തിരിക്കുക, അദ്ദേഹത്തിന് ഇത്രയും ഒരു ആരാധക വൃന്ദം ഉണ്ടാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലൊരു നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല അല്ലേ. ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കയ്യൊപ്പുള്ളവർക്ക് മാത്രം കിട്ടുന്ന ചില ബ്ലെസ്സിങ്ങുകളുണ്ട്, അതിലൊന്നാണ് നെയ്മർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അദ്ദേഹം രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങുന്നു എന്നുള്ളത് നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അല്ലേ നമ്മളും കൊടുക്കുകയാണ്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഫുട്ബോളിൻ്റെ ഇപ്പോൾ പ്ലെയറായിട്ടല്ലെങ്കിലും അല്ലാതെയൊക്കെ പല രീതിയിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ഹാപ്പിയായിട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
0: അതെ തീർച്ചയായും. അപ്പോൾ നമ്മുടെ ടീച്ചർ ഒരു കുസൃതി ചോദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: ആ ചോദ്യം ഇതായിരുന്നു: ഷാ അല്ലേ, ഒരു നിങ്ങൾ പറയാനുള്ളത് ഒരു പലഹാരത്തിൻ്റെ പേരാണ്, അതിൽ രണ്ട് പ്രാവശ്യം ഷാ വരും. ആ പലഹാരത്തിൻ്റെ പേര് പെട്ടെന്ന് നിങ്ങളിങ്ങോട്ട് മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. പെട്ടെന്ന് കണ്ടുപിടിക്കൂ, പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്.
0: നമ്മൾ
1: സാധാരണ എപ്പോഴും കഴിക്കുന്ന ഒരു പലഹാരമാണ്.
0: അതെ അതെ, ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കാം. നമുക്ക് മെസ്സേജ് കറക്റ്റ് ആൻസർ ഒക്കെ വരുന്നുണ്ട്.
1: വെറുതെ പലഹാരത്തിൻ്റെ പേര് മാത്രം പറഞ്ഞ പോലെ അത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം, എങ്കിലേ നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റൂ.
0: അതെ, അപ്പോൾ ആൻസർ പറഞ്ഞവർ പെട്ടെന്ന് തന്നെ അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചോളൂ. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കേണ്ട സമയമായി അല്ലേ ടീച്ചറെ. അപ്പൊ നമ്മുടെ റോബിൻസൺ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ പാട്ട് തന്നെ കേട്ടാലോ. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം, പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
7: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിൽ

0: ഇല്ലേ, നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മും ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 എഫ്എം 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
1: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലി

0: ഒത്തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം അങ്ങനെ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ഞാൻ പ്രീത.
0: അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മുടെ റോബിൻസൺ ആവശ്യപ്പെട്ടൊരു ഗാനമായിരുന്നു അല്ലേ? നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും ഈ നിന്നു. അപ്പൊ അത് ആ ഒരു അതിന്റെ ആ ഒരു മ്യൂസിക് പോകുന്ന രീതിയൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് റോബിൻസൺ കേട്ടു, ആസ്വദിച്ചു. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ആ പാട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: റോബിൻസൺ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം, പാട്ട് കേട്ടോ അല്ലെ, സന്തോഷമായോ എന്നുള്ള മെസ്സേജിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. നമ്മള് കൃത്യമായിട്ട് പാട്ട് പ്ലേ ചെയ്ത് തരുമ്പോ ആ ഒരു സന്തോഷം നമ്മളെ അറിയിക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു.
0: തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പോ ടീച്ചറെ, നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ രസകരമായിട്ടുള്ള രീതിയിലൊക്കെ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നലെ നമ്മളുടെ അർമാൻ അനൂപിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മളുടെ ഒരു നമുക്കൊരു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമുക്ക് ഉഷാ ബീഗം സംതിങ്, ആ പേര് ഞാൻ അങ്ങ് മറന്നു കേട്ടോ, സോറി. അപ്പൊ എന്തായാലും നമുക്ക് അർമാൻ ആ ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ആ ഒരു ആഘോഷം നമ്മളെയും കൂടി അറിയിച്ചതിലൊക്കെ. മാത്രമല്ല റേഡിയോ സാന്ത്വനത്തിനോടും ചേർന്ന് നിന്ന് ആഘോഷിച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സജീവ് ചേട്ടൻ മെസ്സേജ് അയക്കുന്നു. ഡിയർ പ്രീത ടീച്ചർ ആൻഡ് ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കൂടെയുള്ള കുയിൽനാഥങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ മനോഹരമായ മെസ്സേജുകളാണ് കേട്ടോ ഞങ്ങൾക്ക്. അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്.
1: നമ്മുടെ കുയിൽനാഥമാണെന്ന് പറഞ്ഞതിൽ നമുക്കിങ്ങനെ സന്തോഷം അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയൂന്ന്. അപ്പൊ സജീവ് കുയിൽനാഥം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ?
0: തീർച്ചയായും.
1: അപ്പൊ ഞങ്ങൾ സന്തോഷിച്ചു.
0: അപ്പോ നമ്മുടെ നമ്മുടെ ഉണ്ണി പറയാണ് ടീച്ചറിനെ നാളെയാണ് പ്രതീക്ഷിച്ചത്
1: ആണോ?
0: അപ്പൊ ടീച്ചർ
1: ശരിക്കും എന്റെ ഞാൻ കറക്റ്റ് ആയിട്ട് വരുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇപ്പൊ അല്ലെ ഓരോരുത്തരെ എക്സ്പെക്ട്
0: ചെയ്യും.
1: സാറ്റർഡേ ആണ് വരുന്നത്. അപ്പൊ എനിക്ക് സാറ്റർഡേയും ഒക്കെ വേറെ ബുധനാഴ്ചയൊക്കെ വേറെ ചില പരിപാടികൾ ഉണ്ടായത് കൊണ്ടാണ് ഈ ആഴ്ച നമ്മൾ ഇങ്ങനെ ഒന്ന് അല്ലെ ഒരു റീഷെഡ്യൂൾ ചെയ്ത് നമ്മളുടെ
0: ഒന്ന്
1: മാറ്റി പിടിച്ചത്.
0: അതെ അതെ, നമുക്കൊരു സർപ്രൈസ് ആയി. ടീച്ചർ ചോദിച്ചതിന് ഉത്തരം നമ്മുടെ ഉണ്ണി പറയാണ് പുളിശ്ശേരി വട. അങ്ങനെ ഒരു വടയുണ്ടോ? രസവട കേട്ടിട്ടുണ്ട്.
1: അങ്ങനെ വട പുളിശ്ശേരി ഇട്ട് തിന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുവാണ്.
0: അങ്ങനെയൊക്കെയുള്ള
1: ഇനി ഉണ്ണിയുടെ നാട്ടിൽ അങ്ങനത്തെ ഇങ്ങനത്തെ കലാ എന്താ വ്യത്യസ്തമായ പരിപാടികളൊക്കെ
0: ഉണ്ടെങ്കിൽ അത് ഈ സ്ഥലം എവിടാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ അടുത്ത് പേര് അങ്ങനെ പറഞ്ഞു ഉണ്ണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും സ്ഥലവും കൂടി മെൻഷൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അറിയണത് എവിടെയാണ് ഈ പുളിശ്ശേരി വടയൊക്കെ കൊടുക്കുന്നത്, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ടീച്ചറെ. അതേപോലെ തന്നെ നമ്മുടെ സനോജ് മെസ്സേജ് അയക്കുന്നു. ഹായ് ടീച്ചർ, ടീച്ചറിന് മിഠായി ഒക്കെ തന്നിട്ടുണ്ട്, ഹായ് ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക്
1: അതല്ല, സനോജ് എപ്പോഴും അങ്ങനെയാണ്, നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ എഴുതി അയക്കും.
0: എനിക്ക് പെട്ടെന്ന് രണ്ടാം ക്ലാസ്സിൽ വഴിക്കണക്ക് എഴുതി പഠിച്ചതാണ് ഓർമ്മ വന്നത്.
1: അയ്യോ അങ്ങനെ പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. സനോജ് എന്റെ നല്ല ഒരു സ്റ്റുഡന്റ് ആണ്. സനോജിനെ അങ്ങനെയാണ് നമ്മള് പഠിപ്പിച്ച് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതാണ്, നല്ല കുട്ടികൾ അങ്ങനെയാണ് കൊച്ചിലേ പഠിക്കുന്നത്. അത് അതുപോലെ ആയിരിക്കും അവരുടെ ജീവിതത്തിലുടനീളം അവരിങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സനോജ് അങ്ങനെ അയച്ചത് കേട്ടോ. ശ്രീലക്ഷ്മി കളിയാക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങനെ വിട്ടുതരത്തില്ല.
0: അതെ അതെ, ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിട്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ബാബുരാജൻ സാറ് പറയുന്നു, മനസ്സിൽ തോന്നുന്നത് എഴുന്നേറ്റ് നിന്ന് പറയാൻ ആത്മധൈര്യം ആവശ്യമാണ്. ഒരാൾ പറയുന്നത് ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കാനും ആത്മധൈര്യം ആവശ്യമാണ് എന്ന് ഇറ്റാലിയൻ പഴമുടി അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതേപോലെ ഗൂരിത്തെര എന്ന ഗാനമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പാട്ടുകളൊക്കെ നമ്മൾ വഴിയെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്, എല്ലാ പാട്ടുകളും ചിലപ്പോൾ നമുക്ക് ലൈവിൽ പ്ലേ ചെയ്ത് തരാൻ സാധിക്കണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ പാട്ടുകളൊക്കെ നമ്മൾ ഈ ലൈവിന് ശേഷമൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ ടീച്ചറെ?
1: തീർച്ചയായിട്ടും അടുത്ത് വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള പാട്ടുകൾ നിങ്ങളുടെ ചോയ്സ് നമുക്ക് അയച്ചു തരുന്നത് നമ്മൾ വഴിയെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ റേഡിയോ ഓഫ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവററ്റ് സോങ്സ് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ശ്രീലക്ഷ്മി, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ? ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമുള്ളൊരു ദിവസമാണിന്ന്.
0: അതെ, നമുക്ക് മാത്രം എനിക്ക് മാത്രമല്ല ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ദിവസമാണ് ഇന്ന്. നമുക്കറിയാം ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു ഒരു സ്നേഹത്തിന്റെ പ്രതിഫലമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു നമ്മളൊരു പരീക്ഷ ജയിക്കുന്നു അല്ലെ, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ മധുരം കൊടുക്കാറുണ്ട്, ചോക്ലേറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ

0: പ്രത്യേകിച്ച് പറയാൻ നമ്മൾ പ്രണയ സമ്മാനമായിട്ട് കൈമാറുന്നത് എന്താണ്, നമ്മൾ ചോക്ലേറ്റ് ആണല്ലേ കൂടുതൽ നമ്മൾ ഡയറി മിൽക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പോ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രണയമുണ്ട് എവിടെ ആർക്കെങ്കിലും പരസ്പരം പ്രണയമാണെന്നുണ്ടെങ്കിൽ അവർ ഡയറി മിൽക്ക് കൊടുക്കുക എന്നുള്ളതാക്കി ആ ഒരു ഹേർട്ട് ഒക്കെ ഉള്ളത് നമ്മളിതിങ്ങനെ നോക്കിയിരിക്കും.
1: അപ്പൊ ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു നല്ല ദിവസം, ഇപ്പം ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ത് കാര്യത്തിനും ഒക്കെ നമ്മൾ കൈമാറുന്നത് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ അല്ലെ ഒരു ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചോക്ലേറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് അങ്ങ് കൊടുക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി?
0: എല്ലാം
1: കിട്ടിയെന്ന് വിചാരിക്കും.
0: അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മധുരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നമ്മളിങ്ങനെ ഒരു മുട്ടായി എന്നുള്ളതിനപ്പുറം ചില നല്ല വാക്കുകൾ
1: അല്ലെ,
0: ഒരു എന്താ ഒരു സ്പർശനം, അതേപോലെ ജസ്റ്റ് ഒരു നോട്ടാണ് ഞാനൊപ്പമുണ്ട് കൂടെ എന്നുള്ളത്, അതൊക്കെ തന്നെ വളരെയധികം മധുരതരമാണ്. നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു ചോക്ലേറ്റ് അല്ലെ, ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കിട്ടട്ടെ, നമുക്ക് കൊടുക്കാനും സാധിക്കട്ടെ എന്ന് കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഇങ്ങനെ
1: ആശംസിക്കുകയാണ്. മേടിച്ചു കൊടുക്കാൻ പറ്റുന്നവർ അടുത്തൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പം അതിപ്പം പ്രണയിനിക്ക് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല അല്ലേ, ഇപ്പം
0: വീട്ടിൽ
1: അമ്മയുണ്ട്, അപ്പം അമ്മയ്ക്ക് ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരിക വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പം, അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വൈകിട്ടൊരു വരുമ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന്, അമ്മയ്ക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക.
0: ടീച്ചർക്ക് എനിക്ക് തരാം.
1: ആ അതെ അതെ, ശ്രീലക്ഷ്മിക്ക് എനിക്ക് തരാം. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ലോക ചോക്ലേറ്റ് ദിനം അങ്ങോട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറക്കാനാവാത്ത നിമിഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ട്രഷർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചോക്ലേറ്റ് ദിനത്തിൽ എനിക്ക് ഇന്ന ഒരാളൊരു ചോക്ലേറ്റ് തന്നിരുന്നു അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും
0: കഴിഞ്ഞ വർഷം ഏതോ ഒരു പ്രീത ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് തന്നതായിട്ട്,
1: അല്ലാതെ നമ്മൾ എനിക്ക് ഒന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ
0: ആണെന്ന്
1: അന്നാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് ആരൊക്കെ തരുന്നു എന്ന് ചോദിച്ചാൽ അത് പറയാനായിട്ട് എനിക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ചോക്ലേറ്റ്സ് ആർക്ക് വേണമെങ്കിലും ഇന്ന് തരാം അല്ലെ, ആർക്ക് വേണമെങ്കിലും ഇന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ പറ്റുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കും.
0: അപ്പൊ നമ്മൾ ഇന്നലെ എന്താ അന്താരാഷ്ട്ര ചുംബന ദിനമായിരുന്നു, അപ്പൊ നമുക്ക് അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇത് പ്രകാരം നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ എന്തൊക്കെ ഉണ്ടാക്കാവുന്നതാണ്, മറ്റുള്ളവരിലൊക്കെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ചോക്ലേറ്റ് കൊടുക്കുന്നതിനൊന്നും നമുക്ക് ഒരു ഒരാളെ പരിചയം വേണം എന്നൊന്നുമില്ല, നമുക്കൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്.
1: അപ്പൊ ഇന്ന് എല്ലാവരും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ ശ്രീലക്ഷ്മി, നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് നമുക്കൊരു ആശങ്കയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് PSC എക്സാമിനേഷന്റെ ഒരു ക്രെഡിബിലിറ്റി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ടും ഇതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ അന്വേഷണം വിജിലൻസിന് കൈമാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കുട്ടികൾ, ഇപ്പോൾ ശ്രീലക്ഷ്മിയൊക്കെ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ വർഷങ്ങളോളം ഇരുന്ന് പഠിച്ച് ഒരുപാട് നമ്മൾ ആഗ്രഹത്തോടു കൂടിയാണ് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞ് PSC എക്സാംസ് എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്ത, ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോയവരൊക്കെ ആയിരിക്കാം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ നല്ല റാങ്ക് പട്ടികയിലേക്കൊക്കെ വന്ന് അവർ നമ്മളെക്കാട്ടിൽ മുന്നേ ജോലി വാങ്ങിച്ച് ഇങ്ങനെ വളരെ സുഖകരമായിട്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ്. വളരെ വിശ്വാസ്യതയോടുകൂടി നടത്തേണ്ടുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ കേരള PSC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത്രയും അഴിമതികൾ നടക്കുന്നു, പാർട്ടിക്കാരൊക്കെ നല്ല നല്ല ഉദ്യോഗം ഒക്കെ കിട്ടുന്നു, ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ജോലിയും കിട്ടുന്നില്ല. റാങ്ക് പട്ടികയിൽ വന്ന, കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്.
0: റാങ്കിലുള്ളവർക്ക് ജോലി അപ്പോയിൻമെന്റ് ഇട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ.
1: അതെ അതെ, അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പെട്ടെന്ന് അത് തീർന്നു പോകുന്നു, നമുക്ക് നമ്മൾ പിന്നെ അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് കയറി പറ്റാനുള്ള പരിശ്രമവുമായിട്ട് ഇങ്ങനെ നടക്കുന്നു അല്ലേ. ഇത്ര കുട്ടികളാണ് അങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിന് ശക്തമായിട്ടുള്ളൊരു നടപടി തന്നെ നമ്മുടെ ഗവൺമെൻറ് എടുക്കേണ്ടിയിരിക്കുന്നു. വളരെ വിശ്വാസ്യതയോടുകൂടി തന്നെ പരീക്ഷ നടത്താനും അതുപോലെ തന്നെ പരീക്ഷ കഴിയുമ്പോൾ കുട്ടികൾക്ക് നിങ്ങളുടെ അവരുടെ എന്താണ് ആൻസർ ഷീറ്റ് വെരിഫൈ ചെയ്ത്

0: കൃത്യമായിട്ടാണോ അതിനകത്ത് മൂല്യനിർണയം നടത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം. കുട്ടികൾ അതിനുവേണ്ടി തയ്യാറാകണം അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് എൻ്റെ റാങ്ക് ഇത്രയും പുറകിലായി പോയത് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു അവസരമൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. സമഗ്രമായിട്ടുള്ളൊരു പൊളിച്ചെഴുത്ത് തന്നെ അതിനകത്ത് ഉണ്ടാവട്ടെ, കുറച്ചും കൂടി ക്രെഡിബിൾ ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതൊക്കെ ഒരു എന്താ, ചില നമ്മളിങ്ങനെ ഈ പോലീസിലൊക്കെ ഈ ലിസ്റ്റിൽ വന്നിട്ട് അവര് എനിക്ക് തോന്നിയാൽ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു ജോലിക്ക് വേണ്ടി ഫുൾ ആയിട്ട് അവരങ്ങ് മൊത്തത്തിൽ അവർ തന്നെ അങ്ങ് മാറും. അവരുടെ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറിയിട്ട് ഹെയർ സ്റ്റൈല് പോലും അതിൻ്റെതായ രീതിയിൽ എനിക്ക് ഉറപ്പായിട്ട് ഒരു ജോലി കിട്ടും, ആ ജോലി എനിക്ക് ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുന്നു. ഒരു പക്ഷേ ആ ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു പോയി, അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോകുന്നു. അപ്പോൾ അവരുടെ ഏജ് അതൊക്കെ ഒരു വലിയൊരു ഫാക്ടറായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ അത്രത്തോളം നിസ്സഹായത അങ്ങനെ ആയി പോകുന്ന ആൾക്കാർ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ അവര് ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചെയ്തികളൊക്കെ തീർച്ചയായിട്ടും അവരെ പോലുള്ളവരുടെ ഒക്കെ ഒരു ഭാവി എന്താ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാവട്ടെ, ഇതിൻ്റെ യഥാർത്ഥത്തിൽ അവകാശികൾക്ക് ലഭിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്
0: അല്ലേ. കഷ്ടപ്പെട്ട് പഠിച്ച് മത്സര പരീക്ഷ എഴുതി കൃത്യമായി വിജയിച്ച് വന്നവർക്ക് തന്നെ ജോലി കിട്ടണം എന്നുള്ള കാര്യം നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ കൃത്യമായിട്ട് അതിന് ഉറപ്പ് വരുത്തണം. ഒരു കാരണവശാലും അനർഹയായിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് കടന്നുകൂടാൻ പാടില്ല എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു നമ്മൾ പരീക്ഷ എഴുതുന്നവരും കുറച്ചും കൂടി വിജിലൻ്റ് ആവേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരു എക്സാമിനേഷൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ റാങ്ക് ഇത്രയും പുറകിലായി പോയത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റ് നമുക്ക് വെരിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയും ആൻസേഴ്സ് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളൊന്നും പഴയ കുട്ടികളെ പോലെയല്ല, അവരുടെ ആ ഒരു കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ വെച്ച് അവർ എത്ര ആൻസറൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് ഒരു ആൻസർ തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മാർക്ക് കിട്ടുന്ന ഒരു കാലമാണ് അല്ലേ. അപ്പം ആ സമയത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഇത്രയും നല്ല റാങ്ക് മേടിച്ചിട്ടും കുട്ടികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു പോസ്റ്റിംഗ് കൊടുക്കുക, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ പെർമനൻ്റ് ആക്കുക. പ്രത്യേകിച്ചും പാർട്ടി അനുഭാവികളായിട്ടുള്ള, അതിപ്പോൾ ഒരു പ്രത്യേക പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടിക്കാരും എല്ലാ കാലത്തും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ജനങ്ങൾ, ഇപ്പം നമ്മളൊരു മന്ത്രിസഭയെ പുതിയതായിട്ട് കൊണ്ടുവന്നത് നമ്മളാണ് അല്ലേ. നമ്മൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് അവരിപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി വിജിലൻ്റ് ആകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ എന്താണ് ജനങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിജിലൻ്റ് ആയാൽ ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പ്രത്യേകിച്ചും അത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അതിനുവേണ്ടി കൂടി എന്തായാലും കുറച്ചും കൂടി ജാഗ്രത അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലേ.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ 8848558785. അതേപോലെ തന്നെ നിങ്ങളോട് എടുത്തു പറയുകയാണ്, ഫിഫ വേൾഡ് കപ്പിൻ്റെ പ്രവചന മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. എന്തായാലും നമുക്ക് 5 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ 5 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ അയക്കുന്നവർക്ക് വലിയൊരു സമ്മാനമുണ്ട്. അതല്ലാതെ ഓരോ ചോദ്യത്തിനും ആൻസർ പറയുന്നവർക്കും തീർച്ചയായിട്ടും സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് മെസ്സേജുകളായിട്ടും പോസ്റ്റ് കാർഡിലും നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 8848585785 എന്ന നമ്പറിൽ തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് കളയരുത്. ഈ ഒരു സമ്മാനം എന്തായാലും നിങ്ങൾ നേടിയെടുക്കുമെന്ന് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 14th ലാസ്റ്റ് ഡേറ്റ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇതിൽ പങ്കെടുക്കണം എന്ന് കൂടി നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പം നമ്മുടെ രാജൻ ചേച്ചി മെസ്സേജ് അയക്കുന്നു. ഇന്ന് എൻ്റെ കൊച്ചുമകൻ്റെ ചരടുകെട്ടാണ് നാളെ, എല്ലാവരെയും സ്നേഹിക്കുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. എങ്കിലും ചേച്ചി നമുക്ക് ഒരു ആൻസർ അയച്ചിട്ടുണ്ട്. ശർക്കര അപ്പവും ശർക്കര ഉപ്പേരിയും ഒക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഷാ വരുന്നത് കൊണ്ട്. അപ്പം അവിടെ എവിടെയാ, അതിൽ 2 ഷാ വരുന്നില്ല.
0: അപ്പോൾ നമ്മുടെ ഈ രാജമുഖത്തല എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും നമുക്കിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം തന്നെ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഒരു ആൻസറൊക്കെ ആയിരിക്കും അയക്കുന്നത്. പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്ത് അവസാനം കണ്ടുപിടിക്കും. അപ്പോൾ രാജമുഖത്തല ആൻസർ അയച്ചത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് തീരുന്നത് വരെ സമയമുണ്ട്.
1: അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും മെസ്സേജ് വരട്ടെ, അല്ല നെക്സ്റ്റ് ആൻസർ കറക്റ്റ് ആവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നമ്മുടെ റീജ ചേച്ചി

0: മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലഹരി വിമുക്ത നാടായി നമ്മുടെ കൊല്ലം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ കേട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നല്ല സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഒരു ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ഒരു ആൻസർ വന്നത് എന്നുകൂടി പറയണം അല്ല. അപ്പൊ അതേപോലെ റഷീദ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട്, ആൻസർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അനിയത്തി പ്രാവിലെ ഒരു ഗാനം പ്ലേ ചെയ്ത് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ റോബിൻസൺ മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്, ഞാൻ പാട്ട് കേട്ടു, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ, ആദ്യമായി എന്റെ പേര് റേഡിയോയിൽ കേട്ടപ്പോ സന്തോഷം എന്ന് പറഞ്ഞു.
1: ഓ റോബിൻസൺ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ നമ്മളെ പാട്ട് ചോദിച്ചിട്ട് പിന്നെ ആരും മിണ്ടാറില്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. പാട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിപ്പം നമ്മൾ ഓൺഎയറിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് പാട്ടുകളൊക്കെ ഓൾറെഡി ചൂസ് ചെയ്ത് വെക്കും. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു സെലക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഓണയർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ.
0: പാട്ടൊക്കെ കണ്ടുപിടിക്കാൻ
1: ആ കുറച്ച് സമയം എടുക്കും.
0: ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പാട്ട് ചിലപ്പോൾ ഒരു ദാസേട്ടൻ്റെ പാട്ടായിരിക്കും ചോദിച്ചത്, ആ പാട്ട് ചിത്രാമ്മ പാടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും
1: അതായിരിക്കും കയറിപ്പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വരും, പക്ഷേ ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളിങ്ങനെ ഞങ്ങളെ അറിയിക്കണം. അത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. അപ്പൊ റോബിൻസൺ ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി അല്ലേ.
0: അപ്പൊ ആ ചോദ്യം ഒരിക്കൽ കൂടി പറയൂ എന്ന് പറഞ്ഞിട്ട് കലച്ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് പറയോ ടീച്ചർ.
1: ചോദ്യം ഇതാണ്, ഒരു പലഹാരത്തിന്റെ പേരാണ് കല പറയാനുള്ളത്, ആ പലഹാരത്തിന്റെ പേരില് രണ്ട് ശായ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം അയക്കുമ്പം ആ ഉത്തരം കൃത്യമായി ഒന്ന് വിശദീകരിച്ച് അയക്കണം. ഒരു പലഹാരത്തിന്റെ പേര് മാത്രം അയച്ചാൽ പോരാ, അത് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ഉത്തരവാകുന്നത്, അപ്പൊ എന്റെ മനസ്സിലിരിക്കുന്ന ഉത്തരവാകുന്നത് അല്ലേ ശ്രീലക്ഷ്മി.
0: അതെ അതെ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ആൻസർ അയച്ചവരുടെ എന്തുകൊണ്ടാണ് ആ ഒരു പലഹാരം നിങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം എന്നുകൂടി ഒന്ന് പറയണം. അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ 11:13 ആയിരിക്കുകയാണ്, ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയം അല്ലേ.
1: അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് ആസ്വദിക്കാനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒരു കുസൃതി ചോദ്യവും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. അപ്പം നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ മൻസൂർ ചേട്ടൻ പറഞ്ഞൊരു പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. അപ്പം നമ്മുടെ ശ്രോതാക്കൾ ഇനിയും പാട്ടുകളൊക്കെ അയക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാട്ടുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, മനോഹരമായ ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഓക്കെ ധന്യവാദമൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ സമയം 11:21 ആയിരിക്കണം. അപ്പം ഇനിയും ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558786. അതെ, അപ്പം നമ്മളിങ്ങനെ മെസ്സേജസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന്

0: ജസ്റ്റ് ജയിച്ചുള്ളൂ. ശ്രീലക്ഷ്മി ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയും കൂടിയാണ്, അത് നമുക്ക് പറയാതെ ഇന്ന് പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ദിവസം കൂടിയാണ്. ശ്രീലക്ഷ്മി ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്തോളൂ. അപ്പോഴത്തേനും ഞാൻ പറയാം.
1: ഓക്കെ,
0: അപ്പോൾ ഇന്ന് ലോകമെമ്പാടും ഗ്ലോബൽ ഫർഗീവ്നെസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ മനുഷ്യർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലേ, ഒന്ന് ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് തീരെ ചിലപ്പോൾ ഇല്ലാതായി പോകുന്നതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ക്ഷമിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് മനുഷ്യന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറില്ലേ?
1: പലപ്പോഴും ഈഗോ എന്ന് പറയുന്നൊരു വസ്തു അത് സമ്മതിക്കത്തില്ല അല്ലേ. അത് നമ്മളൊരു നിസ്സാര കാര്യമായിരിക്കും, ചിലപ്പോൾ അവിടെ നിന്ന് തോറ്റു കൊടുക്കാൻ നമ്മളൊന്ന് സമ്മതിക്കുക, ഒരു ബുദ്ധിമുട്ടാണ് അവിടെ, എന്തോ ഒന്ന് ചെറുതായി പോകുകയോ എന്നുള്ള ഒരു തോട്ടാണ് വരുന്നത്. ചിലർ നമ്മൾ കണ്ടിട്ടില്ല എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ മിണ്ടാതിരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അവർക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തിരിച്ച് മറുപടി ഇല്ലാത്തത് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഇതിവിടെ, ഒന്നുകിൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ബോധം അവർക്കുള്ളത് കൊണ്ടായിരിക്കും.
0: പിന്നെ അതുമല്ല, ആ ഒരു ആർഗ്യുമെന്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും കൂടി കൊണ്ടാണ്. നമ്മളോട് പിന്നെയും പിന്നെയും അതിനെപ്പറ്റി തന്നെ സംസാരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുള്ള ഇത് കൂടി കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അപ്പം അത് ക്ഷമിച്ചു എന്നുള്ളൊരു അർത്ഥമല്ല അതിന് വരുന്നത്, പക്ഷെ അവരുടെ ഒരു ക്വാളിറ്റി അതാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ. അപ്പം നമുക്ക് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരാളിനോട് സോറി എന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു വാക്കാണ്. പക്ഷെ പലപ്പോഴും അത് പറയാനൊരു മടി നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ. ക്ഷമിച്ചു അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ അല്ലെങ്കിൽ ഐ എം വെരി സോറി എന്ന് പറയാനുള്ള ഒരു മടി നമുക്ക് പലപ്പോഴും ഉണ്ട്. അപ്പം ആ മടി വേണ്ട, നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് ചെയ്തു പോയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ഷമ പറയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ടൊക്കെ നമ്മളത് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. നമുക്കില്ലാത്തൊരു ശൈലിയാണ് അതല്ലേ. അപ്പം പലപ്പോഴും നമ്മളെയൊക്കെ വേദനിപ്പിച്ചവരെ പറ്റി ചിലപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമ്മളെ കാണുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതും നമ്മളെ വേദനിപ്പിക്കുന്നതിൻ്റെ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സമാധാനം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അല്ലേ ശ്രീലക്ഷ്മി. നമ്മൾ ഇപ്പോൾ ഒരാളുമായിട്ട് വഴക്ക് കൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും അല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവരോട് പിണങ്ങിയത്, അല്ലെങ്കിൽ ആ പിണക്കം വേണമായിരുന്നു, അത് ഇവരോട് നമ്മൾ ഇനി എങ്ങനെ പഴയതുപോലെ ആകും എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിങ്ങനെ നടക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ആ ആൾ നമ്മളെ പിറ്റേ ദിവസം കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മളോട് വന്ന് വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തീർന്നു നമ്മളുടെ മനസ്സിലെ ആശങ്കകളും നമ്മുടെ മനസ്സിലെ ആ വേണ്ടാത്ത ചിന്തകളും എല്ലാം അവിടെ വെച്ച് തീർന്ന് നമ്മൾ ഹാപ്പി ആവും. അപ്പം അതാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. നമ്മുടെ ഒരു ഒറ്റ വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ഒരു മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ടോ ഒക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ എല്ലാവരും തയ്യാറാണ്. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അല്ലെ. എന്തിനാണ് ആൾക്കാരോട് പിണങ്ങിയൊക്കെ ഇരിക്കുന്നത്? ആ ഒരു മെച്യൂറിറ്റിയിലേക്കൊക്കെ നമ്മളിങ്ങനെ വരണം.
1: അതെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിച്ചേക്കാം അല്ലേ. നമ്മൾ പറയാൻ
0: കൊടുക്കുള്ളൂ.
1: അതെ. ഇപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ വെറുതെ അങ്ങ് പറയാൻ പറ്റുന്ന ഒരു വാക്കല്ല ഈ സോറി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരുപക്ഷെ നമ്മൾക്ക് ആ നമ്മുടെ ഭാഗത്തൊരു ചെറിയ തെറ്റുണ്ടായിട്ടായിരിക്കാം നമ്മൾ ആ ഒരു ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ അത് തിരിച്ചറിയാനുള്ള ഒരു ബോധവും നമുക്കുണ്ടായിരിക്കും. മാത്രമല്ല ആ ഒരു ക്ഷമാപണത്തിൻ്റെ ഡെപ്ത്, ആ ഒരു തെറ്റിനെ മനസ്സിലാക്കുന്ന സമയത്താണ് അത് എത്രത്തോളം ഡെപ്തിൽ നമുക്കത് പറയാൻ സാധിക്കുന്നു എന്നുള്ളത്. ഒരു സോറി പറയുമ്പോൾ ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുക, അല്ലാതെ നമ്മളിപ്പോൾ നമുക്കത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും അത് യഥാർത്ഥത്തിൽ ഒരു സോറി പറയുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യില്ല. മറിച്ച് ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അവിടെ ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സോറി പറഞ്ഞിട്ട് അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും കൂടി നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം അല്ലേ.
0: അതെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വലിയൊരു തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല, എന്നാൽ പോലും ചിലപ്പോൾ അനവസരത്തിൽ പറഞ്ഞു പോയൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യം ചോദിച്ചതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ എന്നാലും നമ്മൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് കാണുവാണെങ്കിൽ നമ്മൾ അവരോട് ഒരു ക്ഷമ പറയുന്നതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ തന്നെ ലോകത്തിലെ മഹത് വ്യക്തികളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള അല്ലേ ഗാന്ധിജി. അപ്പം എന്തുമാത്രം ക്ഷമയും അതുപോലെ ഒരു ത്യാഗവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അല്ലേ. നമ്മളെ 100 വർഷത്തോളം കാലം നമ്മളെ തടവിലിട്ടിരുന്ന ബ്രിട്ടീഷുകാരോടൊക്കെ അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് ക്ഷമിച്ചതും അല്ലേ, നോൺ വയലൻസിലൂടെ നമുക്ക് ആ ഒരു ഫ്രീഡം ഒക്കെ നേടിത്തന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു വ്യക്തിയുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾക്ക് തീർച്ചയായിട്ടും ക്ഷമ എന്നുള്ളത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ദിവസം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാൻ.
1: വേറൊരു കാര്യമുണ്ട് ടീച്ചറെ, നമ്മളിങ്ങനെ ഒരാളെപ്പോഴും ക്ഷമിക്കും എന്ന് കരുതി നമ്മളെപ്പോഴും ആ ഒരു തെറ്റിങ്ങനെ പലതും
0: ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.

0: അല്ലെ, നമ്മൾ അവിടെ ഒന്നുകിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ ആ അതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളത്.
1: നമുക്കൊരു ഇൻസൾട്ട് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വട്ടം നമ്മൾ ക്ഷമിക്കും, വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോ, എന്തായാലും അവര് മാറാൻ പോകുന്നില്ല. നമ്മൾ മാറാനുള്ളത് നമ്മളാണ്, നമ്മളങ്ങ് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: അപ്പൊ നമുക്ക് മനഃശാസ്ത്ര പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഈ പകയും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ വർഷങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ഉത്കണ്ഠയും ഒക്കെ വർദ്ധിപ്പിക്കും. അപ്പം ക്ഷമിക്കാൻ പഠിക്കുന്നവർക്ക് എന്നാൽ കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും മാനസിക ശാന്തിയും ഒക്കെ അനുഭവപ്പെടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ക്ഷമ ഒരു ആത്മീയമായിട്ടുള്ളൊരു മൂല്യം മാത്രമല്ല, ആരോഗ്യകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമാണ്. അപ്പം ഇതുപോലെയുള്ള കാര്യം ഒരു സന്ദർഭങ്ങളൊക്കെ വരുമ്പം ക്ഷമിക്കാനും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വർത്തമാനം പറയാതെ അല്ലെ മൗനം പാലിക്കാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, പക്ഷെ പലപ്പോഴും ഇതൊന്നും നമ്മളൊരു പ്രാക്ടിക്കലാക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞു പോകും എന്നുള്ളതാണ്
1: അല്ലെ.
0: ജീവിതശൈലിയാക്കി നമ്മൾ മാറ്റി. അപ്പം നമ്മുടെ വീട്ടിലായാലും നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ അമ്മയോട് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും, അല്ലെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ വലിയ അടിയൊക്കെ ഉണ്ടാക്കും അല്ലെ. പക്ഷേ അപ്പം നമ്മൾ അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും വർക്ക് പ്ലേസിലായാലും ഒരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് നമ്മുടെ മനസ്സിനെ പരിവപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ഈ ഗ്ലോബൽ ഫർഗീവ്നെസ് ഡേയിൽ എല്ലാവരും ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുക, ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നൊക്കെ ഇന്ന് നമ്മളിങ്ങനെ നമ്മുടെ ശ്രോതാക്കളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ വൈൻഡ് അപ്പ് സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
1: ഒരുപാട് തീരാത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സമയം 11:28 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് എടുക്കുകയാണ്, അപ്പോൾ നമുക്ക് ആ ഒരു
0: നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കിങ്ങനെ പോകാം. നമ്മൾ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു, അത് ഇതായിരുന്നു. നമ്മുടെ കുസൃതി ചോദ്യം എന്ന് പറയുന്ന ഇതായിരുന്നു, രണ്ട് ചായയുള്ള ഒരു എന്താണ് പലഹാരത്തിൻ്റെ പേര് പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ ഒരുപാട് പേര് ഇന്ന് കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ആൻസേഴ്സിലേക്കൊക്കെ നമുക്ക് ഒന്ന് പോകാം.
1: അതെ ടീച്ചറെ, അപ്പോൾ നമ്മളുടെ റീത ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഉണ്ണി, സനോജ്, റഷീദ, അതേപോലെ രാജലക്ഷ്മി മാം, രമേഷ് കെ ജി എല്ലാവരും കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ദോശ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ എങ്ങനെയാണ് ഈ ദോശ വന്നത്?
0: ദോശയിൽ ഒരു ശ അല്ലേ ഉള്ളൂ.
1: അതെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഷ ദോശയിലുണ്ടല്ലോ, പിന്നെ നമ്മള് മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരു ഷൂടെ കേൾക്കുമല്ലോ, ആ ഒരു ഷ എന്നാണ് പറഞ്ഞത്.
0: പക്ഷെ അങ്ങനെയല്ല, പലഹാരത്തിന്റെ പേരിന്റെ കാര്യം മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. മാവ് ഒഴിക്കുമ്പോൾ ഷ എന്നുള്ള ശബ്ദം വരുമോ എന്നൊന്നും ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. രണ്ട് ഷ ഉണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് അറിയാവുള്ളത്. അപ്പൊ ദോശ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ദോശ എങ്ങനെയാണ് കറക്റ്റ് ആവുന്നത്, ഒരു ഷ മാത്രമല്ലേ അതിൻ്റെ അകത്ത് ഉള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനല്ല, ഈ ദോശ എന്നുള്ള വാക്ക് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ദോ ഷ. അപ്പൊ ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് രണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ രണ്ട് ഷ വരുന്ന പലഹാരമാണ് നമ്മളുടെ ദോശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മള് ദോശ എന്നുള്ള ഉത്തരം നമ്മൾ ഇതിന്റെ ഉത്തരമായിട്ട് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്.
1: അതെ, പക്ഷെ നമുക്ക് നമ്മുടെ രാജലക്ഷ്മി മാം പറഞ്ഞിട്ടുള്ളത് ഒഴിക്കുമ്പോൾ ഒരു ഷ, തിരിച്ചിടുമ്പോൾ അടുത്ത ഷ, അതുകൊണ്ട് ദോശ. പക്ഷെങ്കിലും ഫസ്റ്റ് ഒഴിക്കാൻ ദോ ഷ എന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ നമുക്ക് അതും പരിഗണിക്കാം അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ചിത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുദിനം നേരുന്നു. കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞു പദ്ധതി ലിറ്റിൽ ടൈറ്റിൽ തന്നെ എത്ര മനോഹരം, ഇതിനെക്കുറിച്ച് പറയ സമയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് നമ്മൾ വൈൻഡ് അപ്പിലോട്ട് ആയിപ്പോയി. അപ്പൊ അതേപോലെ തന്നെ ഒരു അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ വാർത്തിങ്ങൾ ഉദിക്കാത്ത എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പുതുതലമുറയെ ലഹരിക്കുരുക്കിൽ നിന്ന് രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന തൂഫാൻ യജ്ഞം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്, അതിനെക്കുറിച്ചുള്ള ആ ഒരു അവയർനെസ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്.
0: താങ്ക് യു ചിത്രാമ്മ, താങ്ക് യു സോ മച്ച്.
1: അപ്പൊ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് ബിനീഷ് അടിമാലി നമുക്ക് ചോക്ലേറ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മളുടെ എന്താ നമ്മളുടെ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുളിശ്ശേരി വട എന്നൊക്കെ പറഞ്ഞപ്പോ തല്ലണ്ട വിരട്ടിയാൽ മതി എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾ വിരട്ടുന്നില്ല,
0: അതെ അതെ
1: തല്ലുന്നു.

0: അപ്പൊ അതേപോലെ നമ്മളുടെ റീത ചേച്ചിയൊക്കെ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ബാബുരാജൻ സാറ് പറയുന്നു, ഒരുപാട് ക്ഷമിച്ചാൽ ക്ഷമ ഇല്ലാത്തവര ഒരു ആളായിപ്പോ മാറി മാറും എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക അല്ലേ കാണുന്നു,
1: നമുക്ക് അങ്ങനെ ഒരു യൂസേജ് തന്നെ ഉണ്ടല്ലോ, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറയത്തില്ലേ.
0: അതെ, അപ്പോ നമ്മുടെ സനോജ് പറയാണ്, ഹിന്ദിയിൽ ദോ എന്നാൽ രണ്ട് എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഷാ എന്ന അക്ഷരം, ദോ പ്ലസ് ഷാ ഇസിക്കൽ ടു രണ്ട് ഷാ, അതായത് രണ്ട് ഷാ വരുന്ന പലഹാരം ഇസിക്കൽ ടു ദോശ. ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു വഴിക്കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. അത് അതേപോലെ തന്നെ എന്താണ്, നമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ ലൈവ് പ്രോഗ്രാം കേട്ടിരിക്കാൻ എന്ത് സുഖമാണെന്നു. താങ്ക് യു.
1: ആരാണ്?
0: നമ്മുടെ സനോജ് തന്നെ. സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് ഒട്ടും അറിയുന്നില്ല. അത്രയേറെ നന്മകളും അറിവുകളും ചിന്തകളുമാണ് ഓരോ ലൈവിലൂടെയും ടീച്ചർ ഞങ്ങൾക്ക് പകർന്നു നൽകുന്നത്. അപ്പൊ ഞങ്ങളോ, മനസ്സിൽ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് ടീച്ചറുടെ ഈ സംസാരം.
1: അതുപോലെ തന്നെ
0: എനിക്കുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ടീച്ചർക്ക് കട്ട സപ്പോർട്ടുമായി കൂടെയുള്ള ശ്രീയുടെ സാന്നിധ്യവും ഒരു ലൈവ് ഒരു തടസ്സവും ഇല്ലാതെ എത്ര മനോഹരമായി ഞങ്ങളിലേക്ക് എത്തിക്കുന്ന അണിയറയിലെ ടെക്നിക്കൽ ഹീറോ ഹരിയുടെ വർക്കും ശരിക്കും പ്രശംസനീയമാണ്. നിങ്ങൾ മൂന്ന് പേരുടെയും ഈ ഒരു കൂട്ടുകെട്ട് ലൈവ് പ്രോഗ്രാമിനെ വേറെ ലെവലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രജനി ടീച്ചർ, രജനി ഗിരീഷ്, വീന, റിജിസാറൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ വരും.
1: അവർക്കൊക്കെ ഇപ്പൊ നമ്മുടെ രജനി ഗിരീഷിന് ചെറിയൊരു ഇച്ചിരി ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസം ലീവിലാണ്. അപ്പൊ ഉടൻ തന്നെ വരും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെ അന്വേഷണം നമ്മൾ അറിയിക്കാം അല്ലേ.
0: അതേപോലെ തന്നെ നമ്മുടെ ഷീബ ചേച്ചി ആയത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരുമ്പോ സുഖമോ ദേവി എന്ന ചിത്രത്തിലെ സുഖമോ ദേവി ആ പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ പാട്ട് നമ്മൾ വെച്ച് തരുന്നതാണ്. അപ്പോ തന്നെ നമ്മുടെ ജോബി ചേട്ടൻ പറയാണ്, താമസിച്ചു പോയി എന്ന് പറഞ്ഞൊരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു കോട്ടൊക്കെ സാധാരണ രീതിയിൽ,
1: ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുമല്ലോ, എന്നിട്ട് ഞാൻ ഇച്ചിരി താമസിച്ചു പോയി, ബസ് കിട്ടിയില്ല, മഴ പെയ്തു, വഴി കയറി നിന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് എനിക്ക് പെട്ടെന്ന് ജോബിയുടെ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ ഇച്ചിരി താമസിച്ചു ഒന്ന് വിചാരിക്കല്ലേ.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഇങ്ങനെ 11:33 ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ എല്ലാം ഒന്നും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മളുടെ ഒരു കൂൾ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം MS ധോണി, അദ്ദേഹത്തിന്റെ പിറന്നാളാണിന്ന്. അപ്പോൾ അദ്ദേഹത്തിനും റേഡിയോ സാന്ത്വനത്തിന്റെ നല്ലൊരു ബർത്ത്ഡേ വിഷസ് നമ്മൾ നേരുകയാണ്. അപ്പൊ നമുക്കിനി സമയമില്ല കേട്ടോ, നമ്മൾ 11:34 ആയി എങ്കിലും നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൈമാറുകയാണ്. അപ്പൊ നിങ്ങൾ ഫ്രീ കിക്ക് 2026 മെസ്സേജ് അയക്കാൻ തീർച്ചയായിട്ടും മറക്കരുത്. 14th വരെയാണ് നിങ്ങൾക്ക് ഒരു വേണ്ടിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി,
1: ഞാൻ പ്രീത, നമ്മളോടൊപ്പം ഹരി.
0: അപ്പൊ ഇന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നാളെ വേറെ RJs ഒക്കെ വരും. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
9: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
8: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
9: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
8: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
9: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
8: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
9: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
8: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
9: ഫ്രീ കിക്ക് 90.4 FM 2026.
10: റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ്.

0: ഐടി പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐടിഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐടികളിലൊന്നായ ഈ ഐടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-714, മൊബൈൽ 09446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-714, മൊബൈൽ 09446-20-27-60.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495-245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495-245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഹൃദയത്തിൽ ചില മധുരങ്ങൾ നാവിൽ അലിഞ്ഞു പോകും, പക്ഷെ ചിലത് ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു മധുരത്തിന്റെ പേരാണ് ചോക്ലേറ്റ്. ഒരു ചെറിയ ചോക്ലേറ്റ് കൈമാറുമ്പോൾ അത് വെറുമൊരു മധുര പലഹാരങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് പറയാതെ പറയുന്ന ഒരു താങ്ക്സ്, ഒരു സോറി, ഒരു മിസ് യു, ടേക്ക് കെയർ എന്നിങ്ങനെ വിവിധ റോളുകളാണ് വളരെ ഗംഭീരമായിട്ട് ചോക്ലേറ്റ് കൈകാര്യം ചെയ്യാറുള്ളത്. കൂടാതെ മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും ഭംഗിയുള്ള വാക്ക് ഐ ലവ് യു എന്നതിനൊപ്പം വളരെ സൂപ്പറായിട്ട് ഈ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഒന്ന് പെട്ടെന്ന് കലണ്ടറിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ. മധുരം പങ്കിടാൻ വേണ്ടിയിട്ട് കലണ്ടർ നമുക്ക് നൽകിയ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തൽ, ചോക്ലേറ്റിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നല്ലേ? കൊക്കോ മരത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ മധുരം ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട സമ്മാനമായി മാറിയിരിക്കുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ആഘോഷങ്ങളിലും സ്നേഹത്തിന്റെ ഓർമ്മകളിലും ചോക്ലേറ്റിന് എപ്പോഴും ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. പഠനങ്ങൾ പറയുന്നത് മിതമായ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാകാം ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്നത്. ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഡേയിൽ ഒരു ചോക്ലേറ്റ് മാത്രം നൽകണ്ട, അതിനൊപ്പം ഒരു നല്ല വാക്കും ഒരാത്മാർത്ഥമായ പുഞ്ചിരിയും ഒരാളെ ഓർക്കുന്നൊരു സന്ദേശവും കൂടി നൽകൂ. കാരണം ചോക്ലേറ്റിന്റെ മധുരം അലിഞ്ഞു പോകും, പക്ഷെ സ്നേഹത്തിന്റെ മധുരം എന്നും മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കും. എല്ലാവർക്കും മധുരം നിറഞ്ഞ ചോക്ലേറ്റ് ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചോക്ലേറ്റിലൂടെ വലിയ സന്തോഷം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാപ്പി വേൾഡ് ചോക്ലേറ്റ് ഡേ. സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ ആർ ജെ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
0: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
0: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
0: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
0: 9447676038900 9447560336. MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും 6 മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്ന പരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന.

0: വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന് ആദ്യ മിനിറ്റുകളിൽ തന്നെ US പ്രതിഭത്തെ സമ്മർദ്ദത്തിലാക്കി. ചാസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു വലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 ഉയർന്ന് 78,585, നിഫ്റ്റി 84 നേട്ടത്തിൽ 24,518, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,650 രൂപയും ഗ്രാമിന് 13,315 ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി July 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: Music with Radio Santhvanam 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി.

0: വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ
1: हमारे देशों के बीच बढ़ता विश्वास हमारी रक्षा सुरक्षा और मैरिटाइम सहयोग को मजबूत कर रहा है. आज हमने डिफेंस एक्सचेंज डिजास्टर मैनेजमेंट और इंडस्ट्रियल सहयोग बढ़ाने पर सहमति बनाई. अब हम दोनों देशों के कोस्ट गार्ड हिंद महासागर में मैरिटाइम सेफ्टी और सिक्योरिटी के लिए मिलकर काम करेंगे.
0: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TT സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TT സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TT സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
3: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം.

0: ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ലായി നിന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹാങ്സിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു, വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, ഇപ്പോൾ സമയം 1 മണി. മഞ്ഞണിപ്പൂനിലാവ്.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
10: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
10: പിന്നെ
9: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212, അല്ലെങ്കിൽ 9400023273.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ടെക്നിക്കൽ അപ്ഡേഷൻസിന്റെ ഭാഗമായി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ അല്പസമയത്തേക്ക് പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതല്ല. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുക.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ചില മധുരങ്ങൾ നാവിൽ അലിഞ്ഞു പോകും, പക്ഷേ ചിലത് ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു മധുരത്തിന്റെ പേരാണ് ചോക്ലേറ്റ്. ഒരു ചെറിയ ചോക്ലേറ്റ് കൈമാറുമ്പോൾ അത് വെറുമൊരു മധുര പലഹാരങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് പറയാതെ പറയുന്ന ഒരു താങ്ക്സ്, ഒരു സോറി, ഒരു മിസ് യു, ടേക്ക് കെയർ എന്നിങ്ങനെ വിവിധ റോളുകളാണ് വളരെ ഗംഭീരമായിട്ട് ചോക്ലേറ്റ് കൈകാര്യം ചെയ്യാറുള്ളത്. കൂടാതെ മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും ഭംഗിയുള്ള വാക്ക് ഐ ലവ് യു എന്നതിനൊപ്പം വളരെ സൂപ്പറായിട്ട് ഈ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ എപ്പോഴും കൂടെയുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഒന്ന് പെട്ടെന്ന് കലണ്ടറിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ. മധുരം പങ്കിടാൻ വേണ്ടിയിട്ട് കലണ്ടർ നമുക്ക് നൽകിയ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തൽ, ചോക്ലേറ്റിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നല്ലേ? കൊക്കോ മരത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ മധുരം ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട സമ്മാനമായി മാറിയിരിക്കുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ആഘോഷങ്ങളിലും സ്നേഹത്തിന്റെ ഓർമ്മകളിലും ചോക്ലേറ്റിന് എപ്പോഴും ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. പഠനങ്ങൾ പറയുന്നത് മിതമായ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാകാം ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്നത്. ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഡേയിൽ ഒരു ചോക്ലേറ്റ് മാത്രം നൽകണ്ട, അതിനൊപ്പം ഒരു നല്ല വാക്കും ഒരാത്മാർത്ഥമായ പുഞ്ചിരിയും ഒരാളെ ഓർക്കുന്നൊരു സന്ദേശവും കൂടി നൽകൂ. കാരണം ചോക്ലേറ്റിന്റെ മധുരം അലിഞ്ഞു പോകും, പക്ഷേ സ്നേഹത്തിന്റെ മധുരം എന്നും മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കും. എല്ലാവർക്കും മധുരം നിറഞ്ഞ ചോക്ലേറ്റ് ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചോക്ലേറ്റിലൂടെ വലിയ സന്തോഷം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാപ്പി വേൾഡ് ചോക്ലേറ്റ് ഡേ. സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ ആർ ജെ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

0: വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ഐ ടി പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. നമ്മോട്

0: ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്.
1: ഡോക്ടർ, റേഡിയോ സന്ദനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഈ ചെറുകുടലിനെയും വൻകുടലിനെയും സാധാരണയായി ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
2: അതിൽ ആദ്യം നമുക്ക് പറയാവുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും,
1: ഐ ബി എസ്.
2: അത് ആമാശയത്തെയും വൻകുടലിനെയും ബാധിക്കുന്ന, വൻകുടലിനെയും ചെറുകുടലിനെയും ബാധിക്കുന്ന ഒരു ദഹന പ്രശ്നമാണ് ഐ ബി എസ്. പ്രധാനമായിട്ടും ഗട്ട് ബ്രെയിൻ ആക്സസ് ആ കണക്ഷൻ ഉണ്ടല്ലോ, അതിനുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് മെയിൻ ആയിട്ടും ഐ ബി എസിന്റെ കാരണം. അത് കാരണം ഫങ്ഷണൽ ഡിസ്റ്റർബൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഒരു സ്ട്രക്ചറൽ ഡിസ്റ്റർബൻസ് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഫങ്ഷണൽ ഡിസ്റ്റർബൻസ് മാത്രമുള്ളത് കൊണ്ട് പല ഇൻവെസ്റ്റിഗേഷനിലും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഈ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത വയറുവേദന, പെരിസ്റ്റാൾസിസ് കുറഞ്ഞു വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അതൊരു ഒരു രീതിയിലുള്ള ഐ ബി എസ്. ചിലപ്പം കൂടും, അപ്പം ഡയറിയും മ്യൂക്കസ് ഇൻസ്റ്റൂളും കാണും. ഇത് രണ്ടും അല്ലാതെ ചിലപ്പം ഇത് രണ്ടും കൂടെ മാറി മാറി വരും. ഇതാണ് സാധാരണയായി കാണുന്ന ഐ ബി എസിന്റെ സിംറ്റങ്ങൾ. ഇത് കൂടാതെ ഇത് വൻകുടലിനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് ഒരു ഗ്യാസ് ബ്ലോട്ടിംഗ് ഫീലിംഗ് കാണും. പിന്നെ ഈ ഗട്ട് മൈക്രോബയോമ അല്ലെങ്കിൽ ഈ വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ഫ്ലോറ, വൻകുടലിന്റെ ഫ്ലോറ തെറ്റുന്നത് കൊണ്ട്, സിറട്ടോണിന്റെ മെക്കാനിസം തെറ്റുന്നത് കൊണ്ട് ഇവരിൽ മിക്കവരിലും ഡിപ്രഷൻ ഐ ബി എസിന്റെ കൂടെ ചേർന്ന് കാണാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, കാരണം ഇവർ അസുഖങ്ങളെക്കാട്ടിയും കൂടുതൽ മാനസികമായിട്ട് തളർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മാനസിക സമ്മർദ്ദം കൊണ്ട് ഇതുണ്ടാവാം. പിന്നെ ഫുഡ് അലർജി ഉണ്ട്. ഈ ഫുഡ് അലർജി എന്ന് പറയുമ്പം ഏത് ഫുഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഫുഡായിരിക്കും അലർജി. അത് നമ്മൾ തന്നെ തന്നെ കണ്ടുപിടിക്കണം. ചിലർക്ക് പാലായിരിക്കും, ചിലപ്പോൾ വെച്ചേറെ ചില പ്രോട്ടീൻ ആയിരിക്കും. ഈ ഫുഡ് അലർജി കൊണ്ടും ഐ ബി എസ് വരാം. അപ്പൊ അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച്, അത് ആ വ്യക്തികൾ തന്നെ, ഡോക്ടറെ കാട്ടിയും ഒരു വ്യക്തിക്കായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്,
1: ആ ഫുഡ് മാറ്റി നിർത്തണം.
2: പിന്നെ ഈ ബാക്ടീരിയൽ ഫ്ലോറ നമുക്ക് ഗുണമുള്ളതാണല്ലോ, വയറിലുള്ളത്. ചിലപ്പം ഈ ഫ്ലോറ മാറ്റിയിട്ട് ഈ ദോഷമായ ബാക്ടീരിയ ഇവിടെ കയറി വരും, അതും ഈ ഐ ബി എസിന് കാരണമാവാറുണ്ട്.
1: ഡോക്ടർ, ഇതെങ്ങനെ മാനേജ് ചെയ്യാം?
2: അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡയറ്ററി ചേഞ്ച് ആദ്യമേ, ഫുഡ് അലർജി എന്തിനുണ്ടോ അത് കംപ്ലീറ്റ് മാറ്റി നിർത്തുക,
1: അത് കണ്ടുപിടിച്ച്
2: മാറ്റുന്നത്. പിന്നെ മെഡിക്കൽ തെറാപ്പി ഉണ്ട്. കൂടാതെ ഏതൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്നൊരു ലിസ്റ്റ്, ഒരു ഡയറ്റ് പ്ലാൻ എപ്പോഴും സൂക്ഷിക്കണം, ഒരു ഡയറി തന്നെ സൂക്ഷിക്കണം. അലർജി ഉള്ളവർ, നമുക്ക് അലർജി ഉണ്ടാകുന്ന അസുഖം ആ ഡയറിയിൽ എഴുതി വെക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്ത് കഴിക്കാം, എന്ത് കഴിക്കണ്ടെന്ന്. പിന്നെ പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ മൈക്രോ ഫ്ലോറ ഇല്ലേ, അതുപോലുള്ള അതിന് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബാക്ടീരിയകളുള്ള ലാക്ടോബാസിലസും ഈസ്റ്റൊക്കെ ഇല്ലേ, അത് ഉള്ള ഫെർമെന്റഡ് ഫുഡ് നമുക്ക് കഴിക്കാം, അതാണ് പ്രോബയോട്ടിക്സ്. ഫെർമെന്റഡ് ഫുഡും യോഗേർട്ട്, തൈര് ഇതൊക്കെയാണ്, ഇത് നമുക്ക് നന്നായി കഴിക്കാം, അത് ഫ്ലോറെ സഹായിക്കും. പ്രീബയോട്ടിക് എന്ന് പറയുമ്പം പ്ലാന്റ് ഒറിജിൻ ആണ്, ഇത് ഇതിന്റെ വളർച്ചയെ സഹായിക്കും. ഇപ്പം വെളുത്തുള്ളി, ഉള്ളി, നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ കഴിക്കുന്നൊക്കെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സും ആണ്. നമ്മുടെ നോർമൽ ഫുഡ്, ഈ അല്ലാതെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഫുഡല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളെല്ലാം ഇത് അടങ്ങിയതാണ്. പ്രീബയോട്ടിക്, നമ്മൾ ഓരോന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ ഇത് പ്രീബയോട്ടിക് ആണ്, ഇത് പ്രോബയോട്ടിക് ആണെന്നുള്ളത്. ഇവ കൂടാതെ പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളുള്ള ഭക്ഷണം അത് ഉൾപ്പെടുത്തണം. പിന്നെ ഫ്രൂട്ട്സ്, റെഗുലർ എക്സർസൈസ്, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാരണം നമ്മുടെ മൂവ്മെന്റ് ഒക്കെ, പെരിസ്റ്റാൾസിസ് ഒക്കെ കൂട്ടാനും, അതുപോലെ തന്നെ സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ചെടികളെ നോക്കിയാൽ മതി. സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ചെടി പൂക്കില്ല, കായ്ക്കില്ല. അതുപോലെയാണ് മനുഷ്യന്റെ ശരീരം, അതിന് അത്യാവശ്യമാണ് സൂര്യപ്രകാശം. ഇപ്പോഴത്തെ യു വി റേഡിയേഷനുള്ള സൂര്യപ്രകാശമല്ല, ഇളം വെയില്, രാവിലത്തെ ഇളം വെയില്, ചൂടില്ലാത്ത വെയില് ശരീരത്തിന് കിട്ടിയിരിക്കണം. അപ്പൊ അതിന് പറ്റിയ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയോ ആ സമയത്ത് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയേറെ നല്ലതാണ്. ഹോമിയോ മെഡിസിൻസ് ഒരുപാട് തന്നെ ഐ ബി എസിന് നല്ല ഗുണകരമായി ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈ മെന്റൽ ഡിപ്രഷൻ ഉള്ള, അതിനും ഹോമിയോപതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട്. മെന്റൽ ഡിപ്രഷൻ ഉള്ളതിന് ഒരു അത്യാവശ്യം വേണമെങ്കിൽ ഒരു സൈക്കോതെറാപ്പിയും കൂടെ അതിന്റെ കൂടെ കൊടുക്കാം. അടുത്തതായി വരുന്നത് സീലിയാക് ഡിസീസ് ആണ്. ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. ഇതിനകത്ത് ഗ്ലട്ടനായിട്ടുള്ള അലർജിയാണ് വരുന്നത്. ഗ്ലട്ടൻ ഫ്രീ ഡയറ്റാണ് ഇതിനുള്ള ഏക മാർഗം. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ നമുക്ക് ഇതിനകത്തുനിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. ഗ്ലട്ടൻ ഉള്ള ഡയറ്റ് എന്ന് വെച്ചാൽ ഗോതമ്പ്, റൈ എന്നുള്ള ധാന്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതങ്ങ് ഒഴിവാക്കിയാൽ മതി നമുക്ക്, എന്റെ ചികിത്സ അത് മാത്രമേ ഉള്ളൂ. അടുത്തതായി വരുന്ന ഡൈവർട്ടിക്കുലമാണ്, മിക്കിൾസ് ഡൈവർട്ടിക്കുലം എന്ന് പറയും. സഞ്ചി പോലെ ഒരു കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ സാധനം ജനിച്ചു കഴിഞ്ഞ് മാറാതെ അവിടെ നിൽക്കുന്നതാണ്. ചില മിക്കവാറും ഇത് സിംറ്റം ഇല്ലാതെ പോകും. സിംറ്റം വരുവാണെങ്കിൽ വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ വരും. അതാണ് അടുത്ത കണ്ടീഷൻ. പിന്നെ വരുന്നത് കോൺസ് കൺട്രീഷൻ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉണ്ട്. നമ്മൾ മുമ്പേ ഇൻഫ്ലമേറ്ററി ബൗൾ സിൻഡ്രം ആണ്
1: ക്രോൺസ് ഡിസീസ്.
2: ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ആണ് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസ്.

0: ഡിസീസ്. ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് വൈറൽ ഉടനീളം കാണുന്ന ഒരു ഡിസീസാണ്. അപ്പൊ ക്രോൺസ് ഡിസീസിനെ കുറിച്ച് പറയാം. ഇപ്പൊ അതിനകത്ത് ഇൻഫ്ലമേഷൻ, നീർവീഴ്ച മാത്രമല്ല അൾസറുകൾ ഉണ്ടാവും. അത് കൂടുതലായി കാണുന്നത് വൻകുടലിലും ചെറുകുടലിലുമാണ്. എന്നാൽ വയറിന്റെ ഈസോഫാജിയൽ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെയും വരാറുണ്ട്. അതേപോലെ തന്നെ പൈലോറിക് ജംഗ്ഷനിലും ഇത് വരാറുണ്ട്. ഈ സ്ഥലങ്ങളിലാണ് ക്രോൺസ് ഡിസീസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അമിതമായ വയറുവേദന, സ്റ്റൂൾ അല്ലെങ്കിൽ മലത്തിൽ നിറച്ച് മ്യൂക്കസും ബ്ലഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാൽന്യൂട്രീഷൻ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. കൂടാതെ തന്നെ സ്കിൻ കണ്ടീഷൻസ് ഒരുപാട് ഇതിന്റെ കൂടെ കയറി വരും. സ്കിൻ എന്ന് പറയുമ്പോൾ ഇച്ചി റാഷസ് മുതൽ, ഭയങ്കര ഇച്ചിങ് മുതൽ, അൾസേഴ്സ് മുതൽ, എരിത്തീമ നോഡോസും വരെ ഇതിന്റെ കൂടെ കയറി വരാറുണ്ട്. ചിലപ്പോൾ ജോയിന്റ് പെയിനും ജോയിന്റ്സിന് നീരും വരാറുണ്ട്. ഇതെല്ലാം കൂടെ കയറി വരാറുണ്ട്. ഇത് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഏർലി സ്റ്റേജില്. ഇത് വരാൻ കാരണം കൂടുതലും ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് കാണുന്നത്. ഗട്ട് എക്കോസിസ്റ്റത്തിന്റെ മാറ്റവും വരാം, ആൾക്കഹോളിസം എല്ലാം ഇതിനെ എൻഹാൻസ് ചെയ്യിക്കാം. പക്ഷെ ജനറ്റിക് ഫാക്ടറാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കോസ്.
1: ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്?
0: ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. കാരണം നോർമലി ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിനകത്തുള്ള വേരിയേഷൻ അനീമിക് ആയിരിക്കും. ഇത്രയും സ്ഥലത്ത് വ്രണങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ സ്റ്റൂള് പോകുന്നുണ്ട്, ബ്ലഡ് പോകുന്നുണ്ട് സ്റ്റൂളിൽ. പിന്നെ സ്റ്റൂൾ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യും, അതിനകത്തുമുള്ള വ്യത്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബേരിയം എക്സ്റേ, അൾട്രാസൗണ്ടും MRI CT എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ പറ്റും. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ കോളൻ ക്യാൻസർ ആണ് ഉണ്ടാകുന്നത്. അതിന്റെ അതുപോലെ തന്നെ ഫിസ്റ്റുല ഉണ്ടാവും. ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഏനസിന്റെ അടുത്തും ഫിസ്റ്റുല വരാം. ഈ അകത്ത് വ്രണം കണക്ട് ചെയ്ത് വെളിയിലോട്ട് വരും. വയറിന്റെ ഭാഗത്തും ഫിസ്റ്റുല വരാം. ഏനൽ ഫിഷർ വരാം. ഏനൽ ഫിഷർ എന്ന് പറയുമ്പോൾ അവിടെ വിള്ളലുകൾ ഉണ്ടാവും ഏനസിന്റെ അടുത്ത്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്കും ഇത് പോകാറുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ് രക്തത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കോളനെയും ചെറുകുടലിനെയും ഒന്നും ബാധിക്കത്തില്ല. അതേസമയം തന്നെ വലിയ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അൾസേഴ്സ് ആണ് കാണുന്നത്. സിംറ്റം ഒക്കെ ഇതുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കും വരുന്നത് സ്റ്റൂളില്. പെയിൻ, ക്ഷീണം, പിന്നെ അനീമിയ, അത് ബ്ലഡ് ലോസ് വരുന്നുണ്ട്. അനീമിയ അതൊക്കെ തന്നെയാണ്. ഡയറ്ററി മാനേജ്മെന്റ് എല്ലാം ഇതിന്റെ പോലെ തന്നെയാണ്. ക്രോൺസ് ഡിസീസിന്റെ പോലെ തന്നെ ഡയറ്ററി മാനേജ്മെന്റും ചെയ്യാം. അതിന്റെയും കോംപ്ലിക്കേഷൻ വരുന്നത് ഫിഷർ ഇന്നേനസ്, ഫിസ്റ്റുല ഇന്നേനസ് ഒക്കെയാണ് അതിന്റെയും കോംപ്ലിക്കേഷൻ വരാറുള്ളത്.
1: ഇതിന്റെ മാനേജ്മെന്റ്
0: ഡയറ്ററി മാനേജ്മെന്റ് ആണ്. പക്ഷെ ആദ്യമേ ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് കൊടുക്കണം. കാരണം അൾസർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യമേ ഫെർമെന്റഡ് ഫുഡും ഭയങ്കര ഫൈബർ ഫുഡും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അൾസർ നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ
1: റിഫൈൻഡ്
0: ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു
1: ആഹാരങ്ങൾ
0: ഈസിലി ഇടെ അത് ക്രോണിക് അത് മാറി വരുന്നതനുസരിച്ച് നമുക്ക് ഡയറ്റ് പ്ലാൻ മാറ്റി ഡയറ്ററി ഫൈബർ കൂട്ടണം. സോളബിൾ ഫൈബർ, സോളബിൾ ഫൈബർ കൂട്ടണം. ഈ പ്രീബയോട്ടിക് പ്രൊബയോട്ടിക് ഫുഡൊക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ കൂടാതെ മരുന്നുകൂടെ ചേരുമ്പോൾ ഇത് മാനേജ് ചെയ്ത് വരാതെ, മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ എല്ലാം അവസാന പത്രം എന്നാണ് ചെയ്ത് ക്യാൻസറിലേക്ക് അത് പോകും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ എം എസ്. ഫുഡ് പോയിസണിങ് അതൊരു കോമൺ കണ്ടീഷൻ അല്ലേ?
1: ഇതാണ് അത് ഫുഡ് പോയിസണിങ്. ഇതാണ് ഒരു ഇൻഫ്ലമേഷൻ ഓഫ് എൻഡറൈറ്റിക്സിന് കാരണം. ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട്, പനികൾ

0: സാലഡ്സ് പോലും അത്ര സേഫ് അല്ല. അങ്ങനെ ശരിക്കും കഴുകി വൃത്തിയാക്കിയ സാലഡ്സേ കഴിക്കാവൂ. മണ്ണിനടി വളരുന്ന വസ്തുക്കളെല്ലാം ചൂടാക്കി തന്നെ കഴിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇങ്ങനത്തെയുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ രക്ഷ തേടാം.
1: പൈൽസ് അഥവാ ഹെമറോയിഡ്സ്, മൂലക്കുരു എന്ന് പറയും അല്ലെ, ഫിഷർ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകളെ ഒരുപാട് ശല്യപ്പെടുത്തുന്ന അസുഖങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം?
0: ഇത് സ്ഥിരമായി നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് വരാം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലബന്ധം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പോകണം മലം. നമ്മളെ പക്ഷെ ഇന്ത്യക്കാർക്ക് എല്ലാ ദിവസവും പോകുന്നതാണ് ഏറ്റവും, കാരണം നമ്മുടെ ഫുഡ് ഫൈബർ ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫൈബർ ഫുഡ് ആയതുകൊണ്ട് എന്നും പോകുന്നതാണ് നമുക്ക്. മിക്കവാറും നമ്മുടെ ശീലം അതാണ്. അപ്പൊ 3 ദിവസമെങ്കിലും പോകാതെ ഇരുന്നാൽ അത് കോൺസ്റ്റിപ്പേഷൻ ആവും. കോൺസ്റ്റിപ്പേഷൻ ആവുമ്പോൾ മലം കട്ടിയാവും. വെള്ളം കൂടി കുറഞ്ഞാലും കോൺസ്റ്റിപ്പേഷൻ വരാം. അത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഈ ഫുൾ അലിമെന്ററി കനാല് നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയുള്ള ഏക മാർഗം വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളത്. മേള് മുതൽ താഴെ വരെ. അപ്പം കോൺസ്റ്റിപ്പേഷൻ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണമാണ്. അതിൽ ആദ്യത്തെ കാരണമാണ് ഇത്. രണ്ടാമത്തെ കാരണം ഹോർമോണൽ സാധനം കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ വരും. ഹൈപ്പോതൈറോയിഡിസം വന്നാലും വേറെ ഒരുപാട് അസുഖത്തിന്റെ കൂടെ ചേർന്നും കോൺസ്റ്റിപ്പേഷൻ വരാം. അപ്പം കാരണം വെച്ചാണ് കോൺസ്റ്റിപ്പേഷൻ ചികിത്സിക്കേണ്ടത്. നോർമലായിട്ട് കാണുന്നത് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക, ഒരുപാട് ഫൈബ്രസ് ഫുഡ് കഴിക്കുക. അപ്പം അത് കുറയുമ്പോൾ അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് പൈൽസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് വരും. ഈ ബ്ലഡ് ഫ്ലോയ്ക്കുള്ള ബ്ലോക്ക് വരും. നമ്മൾ സിറോസിന്റെ കൂടെ ഒക്കെ പറഞ്ഞായിരുന്നു. അല്ലാതെ പ്രഗ്നൻസിയിൽ വരും. അങ്ങനെ വേറെ പല കാരണങ്ങളും കൊണ്ട് പൈൽസ് വരും. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ സ്പിഞ്ചർ എന്ന് പറയുന്ന ഒരു ബോഡി അവസാനിക്കുന്ന ഭാഗമാണ്. അവിടുത്തെ വെയിൻ എല്ലാം ഇങ്ങനെ അനാസ്റ്റമോസിസ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ അതിനുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷനും ഇൽക്കമാണ് പൈൽസ് എന്ന് പറയുന്നത്. അത് 3 ഗ്രേഡിൽ വരും. ഇന്റേണൽ പൈൽസ്, എക്സ്റ്റേണൽ പൈൽസ്, അങ്ങനെ 3 ഗ്രേഡിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ചികിത്സിക്കാൻ പൈൽസിന് നല്ല ആദ്യമായിട്ട് കാരണം, പിന്നെ ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നല്ല മെഡിസിൻസ് നമുക്ക് തന്നെ ഉണ്ട്. അത് മെഡിസിൻ കൊടുത്ത്. പിന്നെ ഈ ഫിഷറിന്റെ ഏറ്റവും പ്രധാന കാരണം കോൺസ്റ്റിപ്പേഷൻ ആണ്. കട്ടിയായി മലം പോവുകയും പ്രഷറൈസ് ചെയ്ത് അത് വിണ്ട് കീറാൻ തുടങ്ങും. വീണ്ടും വീണ്ടും പോകുമ്പോൾ അത് ഹീൽ ചെയ്യാതാവും. അങ്ങനെയാണ് ഫിഷർ വരുന്നത്. അതല്ലാതെ പലതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടും ഫിഷർ വരാറുണ്ട്. ഫിസ്റ്റുല അകത്തൊരു പഴുപ്പും ഒരു ഒറിജിൻ, ഒരു ഫസ്റ്റുലാർ ഒറിജിൻ വന്നിട്ട് അത് പുറത്തേക്ക് തള്ളി സ്കിന്നിലേക്ക് ഒരു ചാനൽ ഉണ്ടാക്കുന്നതാണ്. അത് മെഡിസിൻ വഴി മാനേജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്.
1: അപ്പോൾ ഡോക്ടർ, നമ്മുടെ ഈ ദഹന വ്യവസ്ഥ, അലിമെന്ററി സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം?
0: ആദ്യം വരുന്നത് ഒരു ഹെൽത്തിയായ ഡയറ്റാണ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൊടിക്കുഞ്ഞിനെ എടുത്താൽ അതിന് 6-ാമത്തെ മാസം വരെ കമ്പൽസറി ആയിട്ടും ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിരിക്കണം. ബ്രസ്റ്റ് മിൽക്ക് കഴിഞ്ഞ 6 മാസം മുതലാണ് ബാക്കിയുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫുഡിൻ്റേക്ക് വരുവാണെങ്കിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നല്ല ഫൈബർ അടങ്ങിയ നാരടങ്ങിയ ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഫ്രൂട്ട്സുകളെല്ലാം നമ്മുടെ അലർജി ഇല്ലാത്ത ഫുഡ് നോക്കി കഴിക്കണം. അതൊരു പ്രധാനമാണ്. നമ്മൾ IBS പറഞ്ഞ കണക്ക് ഇതെല്ലാം നമ്മുടെ നല്ല പ്രോട്ടീൻസ്, ലീൻ പ്രോട്ടീൻസ്, ലെന്റിൽസ്. ലെന്റിൽസ് എന്ന് പറയുമ്പോൾ ലെൻസ് പോലുള്ള മുതിര,
1: പരന്ന
0: പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ചിക്ക് പീസ് എല്ലാം നമ്മുടെ ഇതിൽ, കടല എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ നല്ല ഫാറ്റ് ആയിരിക്കണം കഴിക്കേണ്ടത്. ഈ ട്രാൻസ് ഫാറ്റുകളെല്ലാം ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കി വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം നല്ലതായിട്ട്. അതേപോലെ തന്നെ ഈ പ്രീബയോട്ടിക്സ്, ഞാൻ പറഞ്ഞ പ്രീബയോട്ടിക്സ് എന്താണെന്ന്, പ്രോബയോട്ടിക്സ് നമ്മുടെ ഫുഡിൽ കേട് എല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെ നല്ലൊരു പ്ലാന്റ് ഡയറ്റ് നമ്മൾ കൊണ്ടുപോകണം. നന്നായി വെള്ളം കുടിക്കണം. പിന്നെ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആൽക്കഹോൾ ഒഴിവാക്കണം. പുകയില മുറുക്കാൻ ഇതെല്ലാം ഒഴിവാക്കണം. സ്മോക്കിംഗ് ഒഴിവാക്കണം. ഇങ്ങനത്തെ എല്ലാ ഈ ഇങ്ങനത്തെ ഡ്രഗ് അഡിക്ഷൻ മുതലെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ഡ്രഗും ആൽക്കഹോളിന്റെയും കാര്യം പറയുമ്പോൾ സത്യത്തിൽ ഇത് സ്കൂൾ തലത്തിൽ നമുക്ക് നല്ല ശീലം ശീലിപ്പിക്കാൻ പറ്റുന്നത് കൊച്ചുകുട്ടികളിലാണ്. അഡോളസൻസ് എത്തുന്നതിന് മുമ്പേ ഇത് ചീത്ത, ഇത് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബോധം ഉണ്ടാവും, ഇതെന്തുകൊണ്ട് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം ആ ഫുഡിന്റെ അവയർനെസ് ആണെങ്കിലും ഫുഡിന്റെ ശീലമാണെങ്കിലും ബാക്കി ദുശീലങ്ങളാണെങ്കിലും കൊച്ചിലെ മുതലേ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പൊ അതൊരു നോർമലാവും, കുട്ടികൾ അങ്ങനെ തന്നെ പോവും. വളരുമ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്ത് ഡയറ്റ് എല്ലാ വീട്ടിലും പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. അപ്പം നല്ലൊരു ദഹന വ്യവസ്ഥയുള്ള ബോഡി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഈവൻ മെന്റലി പോലും നമ്മൾ ഭയങ്കര ഫിറ്റായ ഒരു ബോഡി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖം നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായും വളരെ വിശദമായും നമ്മോട് സംബന്ധിച്ച ഡോക്ടർ ദീപ എം എസിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ സ്നേഹം

0: അറിയിക്കുന്നു.
1: എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് 90.4 FM റേഡിയോ സന്ദനത്തിന് ഞാൻ നന്ദി പറയുന്നു.
0: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: சிவசக்தி சங்கமதீரம்.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
3: ആടിമാസം വരവായി.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400789 9447560336.
4: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ IT പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT കളിലൊന്നായ ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി

0: വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9444620270.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഏതായി പിറന്നേ കോടി പറന്നേ ഏ ആണ്ടവാനെ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
1: சட்டக்கு சட்டக்கு சட்டக்கு சட்டக்கு சட்டக்கு ஹே.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
5: കക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പുതിയ ലോകക്രമത്തിന് അനുസൃതമായ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി പരമാവധി വിപുലപ്പെടുത്തുമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. പള്ളിമണ്ണ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ, വെണ്ടാർ വിദ്യാധിരാജ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ +1 പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ സാധ്യതയ്ക്കും അഭിരുചിക്കും അനുയോജ്യമായ കോഴ്സുകൾ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കണം. അവരുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾ നടപ്പാക്കും. വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയാകണമെന്നും നൂതന വൈജ്ഞാനിക സാങ്കേതിക സംരംഭക ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സർക്കാർ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സർക്കാർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സുശീലാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി ബിജു അധ്യക്ഷത വഹിച്ചു. അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല നീന്തൽ മത്സരങ്ങൾ July 11 രാവിലെ 8 മുതൽ കരിക്കോട് TKM ഇന്റർനാഷണൽ അക്വാട്ടിക് സെന്ററിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9497895969 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 9447491042 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. മുൻഗണനേതര വിഭാഗത്തിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാം. നിലവിലെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതും എന്നാൽ നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ തുടരുന്നതുമായ അർഹരായ കുടുംബാംഗങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ മുഖേനയോ July 17 അപേക്ഷ സമർപ്പിക്കണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വികസനം വേഗത്തിലാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന പ്രത്യേക അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മമാരിലും കുട്ടികളിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. കെപ്കോയുടെ ആഭിമുഖ്യത്തിൽ

0: ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. ഡിവിഷൻ കൗൺസിലറുടെ പക്കൽ നിന്നും കോർപ്പറേഷൻ മെയിൻ ഓഫീസ്, സോണൽ ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രികൾ, CDPO ഓഫീസ്, മത്സ്യഭവൻ, ഡയറി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അപേക്ഷാ ഫോം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും രേഖകളും 17-ാം തീയതിക്ക് മുൻപ് മെയിൻ ഓഫീസിലോ സോണൽ ഓഫീസുകളിലോ നൽകണം. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചറർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 14-ാം തീയതി രാവിലെ 11 മണിക്ക് നടത്തും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള 1-ാം ക്ലാസ് ബിരുദം. യോഗ്യതയുടെയും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അക്കാഡമിക് പ്രവൃത്തി പരിചയത്തിന്റെയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധം. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
9: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.

ഫ്രണ്ട്സ് ഗസ്റ്റ് ഓഫ് ദ ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
10: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
12: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ടെ ഉയരുന്നു. അത് വന്ന് അടിക്കുമ്പോൾ ഭീമനിസ്വരം കേൾക്കുന്നു. ഭീമനിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവ വാനരന്മാർ ഭയചകിതരായി, പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. ഇപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമ

0: അവതാരപുരുഷനാണ്. ശരി, എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു? അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ, സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല. ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക. കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. ഇപ്പൊ യുദ്ധസമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
0: സമാനമായ അടിയന്തര സാഹചര്യങ്ങൾ രാജ്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭരണാധികാരികൾ, മന്ത്രിമാരുടെയും മറ്റ് ഉപദേശകരുടെയും ഒക്കെ ഉന്നതതല യോഗങ്ങൾ അടിയന്തരമായി വിളിച്ച് ചർച്ച ചെയ്യാറ്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്കായും മറ്റും പലതരത്തിലുള്ള യോഗങ്ങൾ ഒക്കെ നടത്തേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവം എങ്ങനെയാണ് ഒരു യോഗ നടപടികൾ, കൂടിയാലോചനകളൊക്കെ നടത്തേണ്ടതെന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് രാവണൻ നടത്തുന്ന ഈ കൂടിയാലോചനകൾ. ആ യോഗത്തിൽ ആമുഖമായി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നു, തുടർന്ന് വിഷയാവതരണം നടത്തുന്നു. ആമുഖമായി അദ്ദേഹം പറയുന്നത് ഹനുമാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഹനുമാന്റെ ക്രൂര കൃത്യങ്ങൾ ഒന്നൊന്നായി അവരെ, യോഗത്തിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് രാവണൻ. അതിക്രമിച്ച് ലങ്കയിൽ കടന്നത്, അശോകവനത്തിൽ കടന്നു കയറി സീതയെ കണ്ടത്, ആ ഉദ്യാനം നശിപ്പിച്ചത്, രാക്ഷസന്മാരെ കൊന്നൊടുക്കിയത്, തന്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അക്ഷകുമാരനെ നിർദയം വധിച്ചത്, ലങ്കയെ ചുട്ടുകരിച്ചത്, ദഹിപ്പിച്ചത്, അങ്ങനെ അതിനുശേഷം മടങ്ങിപ്പോയത്, കടൽ കടന്ന് മടങ്ങിപ്പോയത്, ഇങ്ങനെയെല്ലാം എണ്ണി എണ്ണി പറയുകയാണ് രാവണൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ. ഞാൻ അത്ര നല്ല മനസ്സോടു കൂടിയിട്ടല്ല ഇത് പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും നാണമാകുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. രാമനും ലക്ഷ്മണനും വാനര സൈന്യവും നമ്മുടെ ഈ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ വരെ എത്തിക്കഴിഞ്ഞു. കർത്തവ്യം എന്ത് നമ്മാൽ ഇനി എന്നതും ചിത്തയെ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ഈ വിപത്തിനെ നേരിടേണ്ടത്? നല്ലപോലെ ആലോചിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുക. ശ്രദ്ധിക്കുക, ആദ്യം ആമുഖം, തുടർന്ന് വിഷയാവതരണം. അതിനുശേഷം അദ്ദേഹം കടക്കുന്ന, ഇനി അദ്ദേഹം പ്രശംസയിലേക്കാണ് കടക്കുന്നത്. രാവണൻ തന്റെ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നവരെ പ്രശംസ കൊണ്ട് മൂടുകയാണ് രാവണൻ. നിങ്ങൾ എന്റെ മന്ത്രിമാർ അതിസമർത്ഥരാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇതേവരെ യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. വാസ്തവം അതല്ല എന്ന് രാമായണത്തിലൂടെ ഇത്രയും ദിവസം കടന്നുപോയ നമുക്കറിയാം. ആര് പറയുന്നതും കേൾക്കാത്ത സ്വഭാവമാണ് രാവണൻ്റെത്. ആപത്ത് സംഭവിച്ചതെല്ലാം രാവണനെ മാത്രം കാരണമാണ്, രാവണന്റെ മാത്രം പ്രവൃത്തികൾ കാരണമാണെന്ന് വിലപിച്ചുകൊണ്ട് പ്രജകൾ പറയുന്നത് ലങ്കാദഹന സമയത്തൊക്കെ നാം കേട്ടതാണ്. അപ്പൊ മന്ത്രിമാരുടെ ഒരു ഈഗോ ഒന്ന് ഉയർത്തി നിർത്താനേ രാവണൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം പ്രശംസ തുടരുകയാണ്. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും

0: കണ്ണുകൾക്ക് അജഞ്ചലം, നിങ്ങൾ എന്റെ കണ്ണുകൾക്ക് സമമാണ്. ഒരു മനുഷ്യന് കണ്ണുകളെക്കാൾ കൂടുതൽ വില പിടിച്ചതായി മറ്റെന്താണുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ കണ്ണുകൾക്ക് സമമാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും ഇളകാത്തതാണ്, ഇളക്കം തട്ടാത്തതാണ്, അജഞ്ചലമാണ്. എന്തൊക്കെ ആയാലും രാവണൻ ഒരു പണ്ഡിതനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ അറിവുകളെ പോസിറ്റീവായി സകാരാത്മകമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ, നിഷേധാത്മകമായി ഉപയോഗിക്കാതിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ആരും ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ആഗ്രഹിച്ചു പോകും. അതിനുശേഷം രാവണൻ പറയുന്നത് മൂന്ന് തരം വിചാരങ്ങളെ കുറിച്ചാണ്. ഒന്ന് ഉത്തമ വിചാരം, രണ്ട് മധ്യമ വിചാരം, മൂന്ന് അധമ വിചാരം. അപ്പൊ മൂന്ന് തരം അഭിപ്രായ ഗതികളെ കുറിച്ചും രാവണൻ തന്റെ സഭയിലുള്ള മന്ത്രിമാരോട് പറയുന്നു. ഒന്ന് സാധ്യം, രണ്ട് അസാധ്യം, മൂന്ന് ദുസ്സാധ്യം. എന്താണ് ഉത്തമമായ വിചാരം? ആദ്യത്തെ രാവണൻ പറയുന്ന ആദ്യത്തെ വിചാരമാണ് ഉത്തമമായ വിചാരം. എന്താണത്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും കടന്നുപോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഒന്നാമത്തെ ലക്ഷണം, കേൾക്കുന്നവർക്കെല്ലാം ഇത് കൊള്ളാമല്ലോ, ഇത് വളരെ നിർദോഷകരമാണല്ലോ എന്ന് തോന്നും. രണ്ടാമത്തെ ലക്ഷണം, തമ്മിൽ തമ്മിൽ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇതാണ് ശരി, ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് എല്ലാവർക്കും ഒരേപോലെ തോന്നും. ഇതാണ് ഉത്തമ വിചാരം. അപ്പോൾ രണ്ടാമത്തെ മധ്യമ വിചാരം എന്താണ്? അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഒന്ന്, ഓരോരുത്തരും അവരവരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അങ്ങ് പറയും. അതിനുശേഷം പരസ്പരം ഓരോരുത്തരും പറഞ്ഞതിലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടും. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം ഈ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, കുറവുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ഒരേ ഒരു ഏക അഭിപ്രായത്തിൽ എത്തിച്ചേരും. ഒരു യുനാനിമസ് ഒപ്പീനിയനിൽ എടുത്തിട്ട് ഒരു യുനാനിമസ് ഡിസിഷനിൽ എത്തിച്ചേരും. അതാണ് മധ്യമ വിചാരം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് കൗതുകം തോന്നും. എന്താണ് അധമ വിചാരം? അധമ വിചാരത്തിന്റെ ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, അഹങ്കാരമാണ് ഇതിന്റെ മുഖമുദ്ര തന്നെ. ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഓരോരുത്തരും വാശി പിടിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ ദുസ്തർക്കങ്ങൾ മുന്നോട്ട് വെച്ച് ഒന്നും നടക്കാതെയാക്കും, കാലതാമസം വരുത്തും. അവസാനം ഒരു തീരുമാനം എടുക്കാതെ എങ്ങും ചെന്നെത്താതെ അടിച്ചു പിരിയും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, ആ അവസ്ഥയിൽ എത്തിച്ചേരും. ഈ മൂന്ന് രീതിയിൽ ഏതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് രാവണൻ ആ ബോൾ അവരുടെ മന്ത്രിമാരുടെ കോർട്ടിലേക്ക് ആ ഇതോടുകൂടി, വളരെ ജിജ്ഞാസയോടുകൂടി, ആകാംക്ഷയോടുകൂടി ഇട്ടു കൊടുക്കുകയാണ്. ഇപ്പൊ മൂന്ന് തരം അഭിപ്രായ ഗതികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? സാധ്യം, സാധ്യമെന്ന പോസിബിൾ, അത് നടക്കുന്നതാണ്. അസാധ്യം, ഇമ്പോസിബിൾ, അത് നടക്കാനേ സാധ്യതയില്ല. ദുസ്സാധ്യം, നമ്മൾ സാധാരണ കേൾക്കാത്തൊരു വാക്കാണ്, അതിനർത്ഥം പോസിബിൾ ബട്ട് ഡിഫിക്കൾട്ട്, നടത്താം പക്ഷേ അത് പ്രയാസകരമാണ്. ആ രണ്ട് രീതിയിൽ നടത്തിയെടുക്കാം. ഒന്ന് കഠിനാധ്വാനം കൊണ്ട് നടക്കാത്ത ആ കാര്യം നടത്തിയെടുക്കാം, മറ്റൊന്ന് അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചായാലും അല്ലെങ്കിൽ ചില കുറുക്കു വഴികൾ സ്വീകരിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കാം. അതാണ് ദുസ്സാധ്യം. ഇതും രാവണൻ പറയും. എന്നിട്ട് പറയും, നിങ്ങൾ പറയൂ എന്താണ് നാം ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് രാവണൻ അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റുള്ളവരുടെ അഭിപ്രായമായി അവരിൽ നിന്നറിഞ്ഞ് അത് നടപ്പാക്കാനാണ് രാവണൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ അഭിപ്രായം മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരണം എന്നാണ് ആ രാവണന്റെ ആ തന്ത്രത്തിന്റെ അർത്ഥം. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. ഇപ്പൊ ഒരു തീരുമാനവും അദ്ദേഹം അടിച്ചേൽപ്പിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, തോന്നാൻ ആഗ്രഹിക്കുന്നില്ലെന്നേ ഉള്ളൂ, ആ അഭിപ്രായം തന്നെ നടക്കണം. അപ്പൊ ഇതാണ് ലീഡർഷിപ്പിന്റെ വളരെ അടിസ്ഥാനപരമായ നിയമം. അപ്പൊ രാവണനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് രാവണൻ എന്ന് നമുക്കറിയാം. ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതിനകത്ത് അദ്ദേഹത്തെ ഒരു മാനേജ്മെന്റ് വിദഗ്ധനായി കൂടി നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയാണ്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

രാവണൻ ഒരു കാര്യവിചാര യോഗം തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ആമുഖമായി അവതരിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ രാവണന്റെ മന്ത്രിമാർ ചില അമിത ആവേശമാണ് ഈ ഭാഗത്ത് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. അവർ ഇപ്രകാരം പറയുന്നു, നന്ന് നന്ന് എത്രയും ഓർത്തോളമുള്ളിൽ ഇതിൻ്റെ ഒരു കാര്യവിചാരമുണ്ടായതും വൈകി

എങ്കിലും നന്നായി. ചിലപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് വളരെ വൈകിയ ശേഷമാണ് അങ്ങ് ഇത്തരം ഒരു കൂടിയാലോചനയ്ക്ക് മുതിർന്നത് എന്നുള്ളത് ഇരിക്കട്ടെ. എങ്കിലും അത് നന്നായി, അല്പം വൈകി ആയാലും അത് നന്നായി. ഇങ്ങനൊരു കാര്യവിചാരം ആവശ്യമായിരുന്നു, ഇങ്ങനൊരു ചർച്ച ആവശ്യമായിരുന്നു. ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും ഒരു കൂടിയാലോചനയും ഒക്കെ ഉണ്ടായല്ലോ എന്ന് ചെറിയ ഒരു കുത്തുവാക്ക് മന്ത്രിമാരവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതേതേ എത്രമാത്രം പ്രശംസിക്കാമോ അത്രമാത്രം പ്രശംസ കൊണ്ട് രാവണനെ മൂടുകയാണ് മന്ത്രിമാർ ചെയ്യുന്നത്. അവരുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് അവിടെ ബഹിർസ്ഫുരണം, അതിന്റെ ബഹിർസ്ഫുരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരു ആകുലം എന്ത് ഭവിച്ചത് മാനസേ, മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ മഹാനാണ് അങ്ങ് രാവണ. ഇപ്പോൾ എന്താണ് ഈ മൂന്ന് ലോകങ്ങളെയും ജയിച്ച അങ്ങക്ക് എന്താണ് ഒരു ആകുലത, എന്താണ് ഒരു ദുഃഖം? മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വെറും ഒരു മനുഷ്യനാണ് ഈ രാമൻ എന്ന് പറയുന്നത, അവന് എന്തിന് ഇങ്ങനെ അങ്ങ് ഭയക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത്ഭുതം തന്നെ, മൂന്ന് ലോകങ്ങളും ജയിച്ച രാവണൻ, ഒരു സാധാരണ മനുഷ്യനായ രാമന് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക മാത്രമല്ല, ബന്ധനസ്ഥനാക്കി ലങ്കയിൽ കൊണ്ടുവന്ന് പ്രശസ്തി നേടിയത് അങ്ങയുടെ മകൻ മേഘനാഥനല്ലേ, അങ്ങ് മറന്നുപോയോ? അതേപോലെ തന്നെ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം തന്നെ കൈക്കലാക്കി ഇവിടെ ഈ ലങ്കയിൽ കൊണ്ടുവന്നത് അങ്ങല്ലേ, രാവണനല്ലേ, അത് അങ്ങ് മറന്നുപോയോ? അങ്ങക്ക് മരണത്തെ ഭയമാണോ? അതെങ്ങനെ വരും? മരണത്തിന്റെ ദേവതയായ യമനെ, യമദേവനെ, കാലനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ് അങ്ങ്, അതൊക്കെ മറന്നുപോയോ എന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ എന്നാണ് ചോദിക്കുന്നത്. മാത്രമോ? കുറച്ചു മറ്റു ചില ഉദാഹരണങ്ങളും കൂടെ ഭൂതകാലത്തെ കാര്യങ്ങൾ അദ്ദേഹം രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹുങ്കാര മാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. സങ്കരം എന്ന് പറഞ്ഞ യുദ്ധം, യുദ്ധത്തിൽ ജയിച്ചതാണ് വരുണനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങ് ജയിച്ചതാണ്, അത് അങ്ങക്ക് വലിയ പ്രയാസമൊന്നും വേണ്ടി വന്നില്ല. ഹും എന്നൊരു ഹുങ്കാരം കൊണ്ട് തന്നെ വരുണൻ അടിപെട്ടു പോയി, കീഴ്പെട്ടു പോയി അങ്ങക്ക് മുമ്പിൽ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വരുണന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റു ഞാൻ പറഞ്ഞ കുബേരന്റെ അവസ്ഥ ഇതാണെങ്കിൽ, യമദേവന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റല്ലർ, പറ്റല്ലർ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുക്കൾ. ആര് മറ്റുള്ളത് ചൊല്ലു നീ? ഇന്ദ്രനെയും കാലനെയും വരുണനെയും തോൽപ്പിച്ചത് മാത്രമേ ഞങ്ങൾ ഇപ്പൊ പറയുന്നുള്ളൂ, മറ്റുള്ളവരാരും പറയുന്നില്ല. ഇനി പറയൂ, ഇവരെക്കാളൊക്കെ ഏത് വലിയ ശത്രുവാണ്, ഇവരെക്കാളൊക്കെ വലിയ ഏത് ശത്രുവാണ് അങ്ങ് എതിരിടാൻ വരുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, വെറുമൊരു മനുഷ്യനായ രാമനെ പറ്റിയാണോ ഈ പറയുന്നത്? വേണമെങ്കിൽ ഇനിയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇത്രയും പറഞ്ഞത് കൂടാതെ മന്ത്രിമാർ പറയുകയാണ്, പിന്നെ മയനാ മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില്ലയോ? മയൻ എന്ന പേരുള്ള മഹാസുരൻ, അദ്ദേഹം അങ്ങയെ പേടിച്ച്, അങ്ങയെ ഭയന്ന്, അങ്ങ് ആരെ ആഗ്രഹിച്ചോ ആ കന്യകാരത്നത്തെ അങ്ങക്ക് തന്നെ തന്നില്ലേ, നൽകിയില്ലേ? ഭീകരന്മാരായ രാക്ഷസന്മാർ പോലും അങ്ങക്ക് കരം തന്നിട്ട്, നികുതി കൊടുത്തിട്ട് അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഇവിടെ കഴിയുകയാണ്. എന്താണോ ആജ്ഞ, ആ ആജ്ഞ ശിരസാവഹിക്കാനായിട്ട് വളരെ ഭീകരന്മാരായ രാക്ഷസന്മാർ പോലും അങ്ങയുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഈ ലങ്കയിൽ കഴിയുകയാണ്. പിന്നെയാണോ വെറും ഒരു മനുഷ്യൻ, ഒന്നും വേണ്ട, ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, അങ്ങ് കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാറിയ ആളാണ്, കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാറിയ ആളല്ലേ രാവണൻ. അങ്ങനെ കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയപ്പോഴല്ലേ സാക്ഷാൽ ശ്രീ പരമശിവൻ അങ്ങേക്ക് ചന്ദ്രഹാസത്തെ നൽകിയത്? അങ്ങ് മറന്നുപോയോ ഇതൊക്കെ? ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലം ആലോക്യ ഭീതി കലർന്ന് മരുവുന്നു. അങ്ങ് ഇവിടെ ഒരു മനുഷ്യനെ ഭയക്കുന്നു, പക്ഷെ അങ്ങേ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവർ, അങ്ങയുടെ ശക്തിയെപ്പറ്റി അറിയാവുന്നവർ, അത് നല്ലപോലെ അറിയാവുന്നവർ അങ്ങേ ഭയന്ന് ജീവിക്കുന്നു, അത് അങ്ങയുടെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ച് ഭയന്ന് ജീവിക്കുന്നു. അപ്പോഴാണ് അങ്ങ് രാമൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ഭയക്കുന്നത്. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്ക് ഓർക്കിൽ നാണമാം, ഞങ്ങൾക്ക് നാണം തോന്നും. മാരുതി ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്, നാണം തോന്നുകയാണ്. സ്വയം വീരന്മാർ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമുക്ക് നാണം തോന്നും. പക്ഷേ ഏറ്റവും ലജ്ജാകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ ഒന്നുണ്ട്, അത് സംഭവിച്ചത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഉപേക്ഷ കൊണ്ടാണ്, നമ്മുടെ നെഗ്ലിജൻസ് ഇല്ലേ. അവൻ ഇത്രയൊക്കെ ചെയ്ത ശേഷം ഒരു കുഴപ്പമില്ലാതല്ലേ തിരിച്ചു പോയത്? അതാണ് ഞങ്ങൾക്ക് ഓർക്കും തോറും ലജ്ജ തോന്നുന്ന കാര്യം.

0: ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലയോ? ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവനീ ലങ്കയിൽ നിന്ന് ജീവനോടെ പോകുകയില്ലായിരുന്നു. അത് രാവണൻ ഇട്ടൊരു ചെറിയൊരു കുത്തുവാക്കാണ്. അന്ന് ഹനുമാൻ വന്നപ്പോൾ, മാരുതി വന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂടിയാലോചനയും ചർച്ചയും ഒക്കെ ഉണ്ടായ അവലോകനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളെയൊക്കെ ഒന്ന് വിശ്വാസത്തിൽ എടുത്തിരുന്നെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കഴിവിനെ മാനിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ അത്ര എളുപ്പത്തിൽ ഈ മാരുതി ഹനുമാൻ ഇവിടെ വേണ്ട രീതിയിൽ ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഹനുമാൻ ലങ്കയിൽ നിന്നും ജീവനോടെ തിരിച്ചു പോയില്ലായിരുന്നു. ഞങ്ങൾ അറിയാതെ പോയി. ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ ചെറുതായിട്ട് അവരൊന്ന് വിഷമിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. ഇത്രയും പറഞ്ഞിട്ട് അവർ എന്തായാലും ഇത്രയൊക്കെ കഴിഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്താണ് ആ പ്രതിജ്ഞ? ഞങ്ങളിൽ ആർക്ക് ഞങ്ങൾ ഇത്രയധികം പേരുണ്ട്, ഞങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അങ്ങേക്ക് ചുമതല നൽകാം, ഉത്തരവാദിത്വം നൽകാം. ആർക്ക് തന്നാലും ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം തയ്യാറാണ്. അങ്ങനെ ചെയ്താൽ ആക്രമിക്കാൻ വരുന്നത് മനുഷ്യനാകട്ടെ വാനരനാകട്ടെ ആരും ആയിക്കോട്ടെ, ഒറ്റ ഒരെണ്ണത്തിനെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചേക്കില്ല. ഇത് സത്യം സത്യം സത്യം ഇങ്ങനെ സത്യം ചെയ്യുകയാണ് ഇതിനൊക്കെ. എന്നിട്ട് അവർ പറയുന്നു, ഇതിനൊക്കെ ഇത്ര നിസ്സാരമായ കാര്യം എന്ന് പറയില്ലേ, എത്ര നിസ്സാരമായ കാര്യത്തിലാണോ അങ്ങേക്ക് മഹാനായ രാവണന് രാക്ഷസ രാജാവായ അങ്ങേക്ക് മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ അങ്ങേക്ക് ഇങ്ങനെ ഒരു കാര്യവിചാര യോഗം ഒരു മീറ്റിംഗ് ഒരു കൂടിയാലോചന നടത്തേണ്ടി വന്നത്, അങ്ങനെ നടത്തേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് പറഞ്ഞ് മന്ത്രിമാർ നിർത്തുന്നു.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
0: ഇവിടെ കുംഭകർണൻ, രാവണന്റെ സഹോദരനായ കുംഭകർണൻ രംഗപ്രവേശം ചെയ്യുകയാണ്. നമ്മളെല്ലാം ധാരാളം കേട്ടിട്ടുണ്ട് കുംഭകർണനെ കുറിച്ച്. പക്ഷെ ഈ ഒരു എപ്പിസോഡ് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, നാം ആരും കരുതിയ ആളല്ല കുംഭകർണൻ. നമുക്കത് വഴിയെ മനസ്സിലാകും. അതേ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരികയാണ്. ഇതേവരെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഉറക്കത്തിലായിരുന്ന അദ്ദേഹം അറിഞ്ഞിരുന്നതേയില്ല. ഇപ്പോൾ നടക്കുന്ന എന്താണ്, ഇങ്ങനൊരു കാര്യവിചാരണ കാര്യാലോചന യോഗം നടക്കുകയാണ്, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഇതേക്കുറിച്ചില്ല. നിദ്രയും കൈവിട്ട് കുംഭകർണൻ, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജ്യേഷ്ഠനെ തൊഴുത് നമസ്കരിച്ചു. ജ്യേഷ്ഠനോ ഗാഢഗാഢം പുണർന്നു, കെട്ടിപ്പിടിച്ചു, ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഊഢമോദം, ഊഢമോദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷത്തോടെ. നിജ പീഠം അതിന്മേൽ ഇരുത്തി ദശാസ്യനും, ദശാസ്യൻ രാവണൻ നിജപീഠം ഒരു പ്രത്യേക പീഠത്തിൽ തന്നെ ആസനത്തിൽ തന്നെ കുംഭകർണനെ ഇരുത്തി ആദരിച്ചു അങ്ങേറ്റത്തെ സ്നേഹ വാത്സല്യങ്ങളോടുകൂടി. അങ്ങനെ ഇരുത്തിയ ശേഷം എന്താണ് പറയുന്നത്? വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ പറഞ്ഞു. അവരജൻ എന്ന് പറഞ്ഞ അനുജൻ, അനുജനായ കുംഭകർണനോട് വൃത്താന്തമെല്ലാം വാർത്തയെല്ലാം വിശേഷമെല്ലാം ചിത്താനുരാഗേണ എന്ന് പറഞ്ഞ സ്നേഹപൂർവ്വം, അങ്ങേറ്റ സ്നേഹം വഴിഞ്ഞൊഴുകിക്കൊണ്ട് കുംഭകർണനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട ഉടനെ കുംഭകർണനിൽ ഉണ്ടായ ഒരു വികാരം എന്ന് പറയുന്ന ഭയമാണ്, പേടിയാണ്. രാമന്റെ കയ്യാൽ വധിക്കപ്പെട്ടാൽ ദേവത്വം മോക്ഷം ലഭിക്കുമെന്ന് കുംഭകർണൻ അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിച്ച് ഭൂമിയിൽ വാഴുക എന്നതിൽ മമ ദേവത്വമാശ കിട്ടുന്നതും നല്ലതും. ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദേവത്വം ലഭിക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ തൊളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? രാമന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് ദേവത്വം മോക്ഷം ലഭിക്കുന്നത് തന്നെ, ദേവന്മാരോട് തുല്യമായ പദവി ലഭിക്കുന്നത് തന്നെയാണ് നല്ലത്, അത് തന്നെയാണ് അഭികാമ്യം എന്നാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് റിയാക്ഷൻ, ആദ്യത്തെ പ്രതികരണം. എന്നിട്ട് അദ്ദേഹം രാവണനോട് പറയുന്നു, ജ്യേഷ്ഠനോട് പറയുന്നു, ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്ക് തന്നെ ധരിക്ക നീ. ഇപ്പൊ താങ്കൾ ജ്യേഷ്ഠൻ ഇതുവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം ജീവഹാനിക്ക് മരണത്തിന് ധാരാളമാണ്. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴുവാൻ അയക്കില്ല എന്നുമേ. ഒരു കാര്യം ഉറപ്പാണ്, രാമൻ അങ്ങേ കണ്ടുമുട്ടുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ രാമനും അങ്ങയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം രാമൻ അങ്ങയെ വധിക്കും തട്ടിക്കളയും എന്ന് തന്നെയാണ്. പിന്നെ ജീവിച്ചിരിക്കാം സുഖമായിട്ട് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. അങ്ങ് എന്നുവരെ ജീവിച്ചിരിക്കും

എന്ന് വെച്ചാൽ അതിന്റെ മറുപടി ഒരു ചോദ്യമെന്നോ, അങ്ങ് രാവണൻ എന്ന് വരെ ജീവിച്ചിരിക്കും എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ മറുപടി ഇതാണ്, രാമൻ അങ്ങയെ കാണുന്നത് വരെ. കണ്ടു കഴിഞ്ഞാൽ വധിക്കും, ഉറപ്പാണ്, സംശയം വേണ്ട. അതുകൊണ്ട് ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. ഇനി അതല്ല, ജീവിച്ചിരിക്കാനാണോ ആഗ്രഹം? കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം.

0: സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി, എന്നും ഭഗവാനായ ശ്രീരാമനെ സേവിക്കുക, ഭജിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ജീവിക്കുക. എന്നിട്ട് അദ്ദേഹം രാമനൊരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എങ്കിൽ അനുജനായിട്ടുള്ള കുംഭകർണൻ രാമണന് ആ ഒരു സത്യം പറഞ്ഞു കൊടുക്കുന്നു. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം നാരായണൻ പരൻ. നാരായണനാണ്, സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, അദ്ദേഹം മനുഷ്യനല്ല. സീതയോ, സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അവതരിച്ചിരിക്കുന്ന എന്തിനാണ് എന്നുകൂടി രാവണൻ അറിഞ്ഞുകൂടെങ്കിൽ കുംഭകർണൻ പറഞ്ഞു കൊടുക്കും. എന്താ പറയുന്നത്? ജാതയായാൾ തവ നാശം വരുത്തുവാൻ, നിന്റെ നാശം ഉറപ്പുവരുത്താനായിട്ടാണ് ലക്ഷ്മി ഭഗവതി സീതയായിട്ട് ജാതയായാൾ ജനിച്ചിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. സീത ജനിച്ചിരിക്കുന്നത് തന്നെ, അവതരിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്? അങ്ങയുടെ നാശത്തിനായിട്ടാണ്. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങളും കൂടി എന്നിട്ട് കുംഭകർണൻ പറയും. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നത്. അതേ പറയുന്നത് ചില മൃഗങ്ങളുണ്ട് വനത്തിലൊക്കെ, ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കും, ആ ശബ്ദങ്ങൾ കേൾക്കുന്ന ദിശയിലേക്ക് ഓടിച്ചെല്ലും, അപകടം സംഭവിക്കും, മരിക്കും. അതിനോട് കൂടി ആ ഒരു മൃഗങ്ങളുടെ ലക്ഷണത്തോട് കൂടിയിട്ടുള്ള സ്വഭാവത്തോടെയാണ് രാവണന്റെ സ്വഭാവത്തിന് ഇപ്പോഴത്തെ രീതികളെ കുംഭകർണൻ ഉപമിക്കുന്നത്. ചില ശബ്ദങ്ങൾ കേൾക്കും, വളരെ ആകർഷകമായിട്ട് തോന്നും, ഓടി അതിൻ്റെ അടുത്തേക്ക് ചെല്ലും, തീർച്ചയായിട്ടും അപകടം സംഭവിക്കും, മരിക്കും. മറ്റൊരു ഉദാഹരണം കുംഭകർണൻ പറയുന്നു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. മീനങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് മത്സ്യങ്ങൾ. ചില മത്സ്യങ്ങളുണ്ട്, അവർ ചില തിളക്കം, ചില വെളിച്ചമൊക്കെ കാണും. ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഈ മത്സ്യങ്ങൾ പാഞ്ഞെടുക്കും. അവിടെ ബളിശം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചൂണ്ട. അവിടെ ചൂണ്ട ഉണ്ടാകും, അതിൽ കുടുങ്ങി മരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ഉദാഹരണം എന്താണ്? മൃഗങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കുന്നിടത്തേക്ക് ഓടിച്ചെല്ലും, അവിടെ അപകടം ഉണ്ടാകും, അവിടെ മരിക്കും. ചില മത്സ്യങ്ങളുണ്ട്, അവർ ചില വെളിച്ചം, ചില പ്രകാശമൊക്കെ കാണും, അങ്ങോട്ട് ഓടിച്ചെല്ലും, അവിടെ ഒരു ചൂണ്ട ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, ചൂണ്ട ഇട്ടുകൊണ്ട് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും, അതിൽ കൊത്തും, മരിക്കും. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ, പിന്നെ മൂന്നാമത്തെ ഉദാഹരണം ശലഭങ്ങൾ. ആദ്യം മൃഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, രണ്ടാമത് മത്സ്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, മൂന്നാമത് ശലഭങ്ങളുടെ ഉദാഹരണം പറയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നത് ഇവണ്ണം. നമുക്കറിയാമല്ലോ, ഇതേപോലെയാണ് ചില ശലഭങ്ങൾ, അവ ചില വെളിച്ചം കാണും, പ്രകാശം കാണും, തിളക്കമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പറന്നു ചെല്ലും. വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ശലഭങ്ങൾ പറന്നെടുക്കും, ആ അല്ലെങ്കിൽ ഒരു അഗ്നി എവിടെയുണ്ടോ അവിടേക്ക് പറന്നെടുക്കും. ആ വെളിച്ചമാണ് അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. പക്ഷേ ആ അഗ്നിയിൽ തന്നെ വീണ് മരിക്കാനായിട്ടാണ് ആ ശലഭങ്ങളുടെ വിധി. അപ്പൊ മൃഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, മത്സ്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, ശലഭങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, അവരുടെയൊക്കെ വിധി, അവരെ കാത്തു നിൽക്കുന്ന ആ വിധിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ രാവണനെ ബോധവൽക്കരിക്കാനായിട്ട്, രാവണനെ അറിവുണ്ടാക്കി കൊടുക്കാനായിട്ട് അനുജനായ കുംഭകർണൻ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. അല്ലെ, മൃഗങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പാഞ്ഞെടുക്കുന്നത് പോലെ, മത്സ്യങ്ങൾ ചില പ്രകാശം കേൾക്കുന്നിടത്തേക്ക് പോകുന്ന പോലെ, ശലഭങ്ങൾ അഗ്നിയെ കണ്ട് അവിടേക്ക് അടുത്ത് പോകുന്ന പോലെ, അവർക്കെല്ലാവർക്കും അപകടം, അവിടെ പതിയിരിക്കുന്ന അപകടത്തിന്റെ കെണിയിൽ അകപ്പെട്ട് അവർ മരിക്കുന്നത് പോലെ, ജീവഹാനി അവർക്ക് സംഭവിക്കുന്ന പോലെ, അങ്ങയെയും മരണം കാത്തിരിക്കുകയാണ്. അങ്ങ് മോഹിച്ചിരിക്കുന്നത് ജാനകിയെ കണ്ടാണ്, സീതയെ കണ്ടാണ്. ജാനകിയെ കണ്ട് മോഹിക്കുക കാരണം, സീതയെ കണ്ട് അങ്ങ് മോഹിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം ഇതാണ്, പ്രാണവിനാശം ഭവാനും അകപ്പെടും. അങ്ങയുടെ പ്രാണനാശം, ജീവഹാനി, മരണം ഇതോടൊപ്പം ഉണ്ടാകാൻ പോവുകയാണെന്ന് കുംഭകർണൻ മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല, തുടർന്ന് അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ, നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ. ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ

0: കണ്ടതാ.
1: പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
6: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
8: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
11: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
12: ചരിത്രത്തിൽ ഇന്ന് July 7. മഹാരാജ രഞ്ജിത് സിംഗ് ലാഹോർ പിടിച്ചെടുത്തതും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ദാമോദർ വാലി പദ്ധതി നടപ്പിലാക്കിയതും രാഷ്ട്രീയക്കാരനും സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന സി കേശവൻ അന്തരിച്ചതുമൊക്കെ ഒരു July 7. July 7 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 7. July 7 ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ ലൂമിയർ ബ്രദേഴ്സ് 6 സിനിമകൾ പ്രദർശിപ്പിച്ചത്. ഇന്ന് നമ്മൾ അറിയുന്ന ഇന്ത്യൻ സിനിമയുടെ പിറവിയെ ഇത് അടയാളപ്പെടുത്തുന്നു. ലൂമിയർ സഹോദരന്മാർ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർമാരായിരുന്നു. പാരീസിൽ സിനിമാ മികവ് തെളിയിച്ച ശേഷമാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. മഹാരാജ രഞ്ജിത് സിംഗ് ലാഹോർ പിടിച്ചെടുത്തത് 1799 ഇന്നേ ദിവസമായിരുന്നു. സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന അദ്ദേഹത്തെ പഞ്ചാബിന്റെ സിംഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ദാമോദർ വാലി പദ്ധതി നടപ്പിലാക്കിയത് 1948 July 7. ക്യാപ്റ്റൻ വിക്രം ബത്ര

0: യുടെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര കാർഗിൽ യുദ്ധസമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പരമവീര ചക്രം നൽകി ആദരിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ പർവ്വത യുദ്ധത്തിലെ ഏറ്റവും കഠിനമായ ദൗത്യങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം നയിച്ചത്. 1999 ജൂലൈ 7 24 വയസ്സിൽ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ കാർഗിൽ വെച്ചാണ് ബത്ര അന്തരിച്ചത്. സോളമൻ ദ്വീപുകൾ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായത് 1978 ജൂലൈ 7 1937 ചൈന ജപ്പാൻ യുദ്ധത്തിൽ ലുഗോവ് പാലത്തിന്റെ യുദ്ധസമയത്ത് ജപ്പാൻ സേന ബെയ്ജിംഗിൽ എത്തിയത് 1937 ഇന്നേ ദിവസമായിരുന്നു. ഹാരി പോട്ടർ സീരീസിലെ അവസാന ചിത്രമായ ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ത്ലി ഹാലോസ് ലണ്ടനിൽ പ്രദർശിപ്പിച്ചത് 2011 ജൂലൈ 7 1950-52 കാലത്ത് തിരുവിതാംകൂർ കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവന്റെ ചരമദിനമാണ് ഇന്ന്. 1969 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാ

0: ഹരി ഓം. 4-5 ശ്ലോകങ്ങളിൽ 6 അതിന്റെ എക്സാമ്പിളാണ്. 4-5 ശ്ലോകങ്ങളിൽ പറഞ്ഞതാണ് രാജഗുഹ്യം, രാജവിദ്യ. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാനാണ് എല്ലാറ്റിന്റെയും ആധാരം. എന്നാ ഭഗവാൻ ഇതിലൊന്നിലുമില്ല. ഇതെല്ലാം കൂടി ഭഗവാനിൽ ഇരിക്കണമെന്നും പറയവയ്യ. ഓക്കെ, വാട്ട് സോർട്ട് ഓഫ് എ റിലേഷൻഷിപ്പ്? ഒരാള് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാനാണ് കൊതിച്ചത്. പക്ഷേ പ്രാരബ്ധമൊക്കെ കാരണം അങ്ങനെ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനായി. ഈ ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം, ഒന്നിനും നേരം കിട്ടില്ല. സ്വാമി ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇപ്പം മാറ്റം വന്നു എന്നറിയില്ല. ഒരു കാര്യത്തിന് അവർക്ക് വരാൻ പറ്റില്ല. കാരണം പറയുക, താക്കോൽ എന്റെ കയ്യിലാണ്. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, ഇവർക്ക് വല്ല ഡിസെൻട്രി ഒക്കെ പിടിപെട്ട് എന്താ ചെയ്യുക? അപ്പൊ ഡീസെന്റ് ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പൊ പിന്നെ വല്ലപ്പോഴും ഒന്ന് കാട്ടി പോകാൻ പോലും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ അത് രാജിവെച്ചു. രാജിവെച്ച് ഒരു ബിസിനസ് തുടങ്ങി, സൂപ്പർ മാർക്കറ്റ്. പക്ഷെ കൊതിവിട്ടില്ല പാഷൻ. എന്താ പാഷൻ? വൈൽഡ് ലൈഫ്. അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് നമുക്കൊന്ന് കാട്ടിപ്പോയാലോ, കൂട്ടുകിട്ടിയപ്പോ വലിയ ആവേശമായി. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? എന്താ പ്രശ്നം? നല്ല ക്യാമറ വേണം. ഇപ്പൊ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇയാള് കുത്തിയിരുന്ന് പഠിച്ച് കേട്ടല്ലേ. അതിന് ലെൻസിന്റെ സവിശേഷതകള്, ഈ ക്യാമറയൊക്കെ സൂക്ഷിക്കലും വലിയൊരു വിഷയമാണ്. അപ്പൊ അതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടത്, എല്ലാം ഡീറ്റെയിൽസ് ആയി. പക്ഷെ ലക്ഷങ്ങളുടെ ചെലവ് വരും. ഏതായാലും കൂട്ടുകാരനുണ്ട് എന്ന് കണ്ടപ്പോ കാശ് കൊടുത്ത് ഒരു നല്ല ക്യാമറയും സ്വന്താക്കി. അങ്ങനെ കൂട്ടുകാരനോടൊപ്പം ഒരു ദിവസം കാട്ടിൽ പോകുന്നതും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മുന്തിയ ഇനത്തെ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യണം. കേട്ടില്ലേ, ഫോട്ടോഷൂട്ടോ. അത് വല്ല പുലിയെയും ഒക്കെ അങ്ങനെ ലക്ഷ്യമിട്ട് നിശ്ചിത ദിവസം രണ്ടുപേരും കൂടി പ്രത്യേക വേഷമൊക്കെ അണിഞ്ഞ് ഉത്തരവാദപ്പെട്ടവരുടെ അനുമതിയൊക്കെ മേടിച്ച് ഈ കാട്ടിൽ പോയാല് നാട്ടിലെന്ന പോലെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോഴേക്ക് ഫോസ് ചെയ്ത് വന്ന് നിന്ന് തരുമൊന്നുമില്ല. പിന്നെയോ നല്ല മെനക്കെട്ട പണിയാണ്. കേട്ടില്ലേ, ആദ്യം കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത ശേഷം യു ഹാവ് ടു വെയിറ്റ് വെയിറ്റ് ആൻഡ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അതുകൊണ്ട് ഈ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഷൂട്ടിന് പോകുന്നവര് ദിവസങ്ങളോളം ഇതിന് വേണ്ടി വരുന്നൊക്കെ സജ്ജമാക്കിയിട്ട പോവുക. അങ്ങനെ പോയി കാത്തിരുന്ന് അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു പുലിയുടെ സാന്നിധ്യം. ഇയാള് വളരെ അലേർട്ടായി, ക്യാമറയൊക്കെ സജ്ജമാക്കി. ഇങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ പുലി ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് അതിന്റെ ആംഗിളൊക്കെ നേരെയാക്കി വെച്ചു വളരെ കോൺസെൻട്രേഷനോടുകൂടി നിൽക്കണം എന്നാണ്. പക്ഷെ പിറകിൽ എന്തോ ഒരു ശബ്ദം കേട്ടു.
1: ഒന്ന് തിരിഞ്ഞു നോക്കിയതും
0: ഒരാന സപ്തനാടിയും തകർന്നു. ഈ കാട്ടിൽ ആനയെ കണ്ട സപ്തനാടിയും തകരുക എന്ന് പറയുന്നത് വല്ലാത്ത അനുഭവമാണ്. പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. വിടലേ, ഈ കാട്ടിൽ ആനയ്ക്ക് ശൗര്യം കൂടും, അതിന്റെ പ്രകടനങ്ങളും വന്യമായിരിക്കും. സപ്തനാടിയും തകരുക എന്ന് പറഞ്ഞാൽ എണീക്കിയ ഓട്, ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ ആനയെ കണ്ട് പേടിച്ചു ക്യാമറ ലക്ഷത്തിന്റെ വിലയുള്ള ക്യാമറയൊക്കെ വലിച്ച് ഓട്ടം ഭാവിച്ചെത്തും മറഞ്ഞു വീണു. ആനയാകട്ടെ അമ്പടാ എന്നുള്ള മട്ടിൽ ഇങ്ങനെ മുന്നോട്ട് വന്നു. ആ നെഞ്ചത്ത് കാലിങ്ങനെ എടുത്ത് വെച്ച് സൂപ്പർ മാർക്കറ്റില് സാധനം വാങ്ങാൻ വന്ന ആള് വിളിക്കുക, അതേ

സംഗതി മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് പിറ്റേ ദിവസം വലിയ നെഞ്ചുവേദന വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും വിശേഷമായിട്ട്? അങ്ങനെ വിശേഷമായിട്ടൊന്നുമില്ല, ഒരു ആന ചവിട്ടിട്ട്, ചെറുതായിട്ട് ആന ചെറുതായിട്ട് ചവിട്ടി. എന്തേ പറയണത്? ഏതായാലും ഈ വിദ്വാന് പറയാം. എന്ത് പറയാം? മയാതദം, ഏത്? ആ കണ്ട സ്വപ്നത്തിലെ കാടാവട്ടെ, കാട്ടിലെ ജീവി വർഗമാകട്ടെ, ഫോട്ടോ എടുക്കാൻ പാകത്തിൽ കിട്ടിയ പുലിയാകട്ടെ, കേക്കണ്ടോ, പുടുന്നനെ പിറകിൽ വന്ന് തന്നെ ആക്രമിച്ച ആനയാവട്ടെ,

വിദ്വാന് പറയാം, എന്തു പറയാം? മയാതതം, ഞാൻ അതിലൊക്കെ വ്യാപ്തം ആയിരുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? മയാതതം, എന്നാൽ അതിലൊക്കെ വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിലൊക്കെ വ്യാപിച്ചിരുന്നു. ഓക്കെ, പക്ഷേ ആ കാഴ്ചയുടെ സമയത്ത് ഞാനാണ് ഇതിലൊക്കെ വ്യാപിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാമോ? ഇല്ല, അവ്യക്തമൂർത്തിയെ. ഉണർന്നപ്പോഴാ മനസ്സിലായത്, സൂപ്പർ മാർക്കറ്റില് ഉച്ചയൂണ് കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിലായിരുന്നു. അപ്പോഴാണ് സാധനം വാങ്ങാൻ ആരോ വന്ന് തോണ്ടിയത്. മയാ തദമിതം സർവം അവ്യക്തമൂർത്തിന. ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറഞ്ഞൂടെ, മസ്താനി, ഈ കാടും കണ്ട സവിശേഷതകളൊക്കെ എവിടെ ഇരിക്കുന്നു? എന്നിലിരിക്കുന്നു. ഇയാൾക്ക് പറയാ, ഞാൻ അവയിലൊന്നിലും ഇല്ലായിരുന്നു. കാരണം എന്താ? അതൊക്കെ പോയി. സ്റ്റിൽ ഐ ആം ദേർ, റൈറ്റ്? ഞാൻ അവയിലൊന്നിലും ഇല്ല, അവ എന്നിലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം കണ്ട സ്വപ്നത്തിൽ മുഴുവൻ വ്യാപിച്ചിരുന്നത് ഇയാള് തന്നെയായിരുന്നു. വേറൊരു മെറ്റീരിയൽ, റോ മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഉപാദാന കാരണം എന്നാണ് പറയുക, റോ മെറ്റീരിയൽ അവിടെ ഇല്ല. എല്ലാറ്റിനും ആധാരവുമാരായിരുന്നു ഈ വിദ്വാൻ തന്നെ കണ്ട സ്വപ്നത്തിൽ. എന്നാൽ അവയിലൊന്നിലുമില്ല, അവയുടെ ഗതിവിഗതികളൊന്നും ഇങ്ങനെ ബാധിച്ചിട്ടില്ല, ആന ചവിട്ടിയിട്ടില്ല, ശരിയല്ലേ? അവ എന്നിലുമില്ല. ഇപ്പൊ തീർച്ചയായിട്ടും പറയാം, ഉണർന്നു കഴിഞ്ഞിട്ട് അതൊരു സുന്ദര സ്വപ്നമേ ദൃഢയുള്ളൂ. ആഗ്രഹിച്ചപ്പോ കണ്ടു. പശ്യമേ യോഗമൈശ്വര്യം. കാര്യകാരണ നിയമം ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പഠിപ്പിക്കും. പഠിച്ചാലോ? വേണ്ടേ? വേണ്ട. ഓ, പഠിക്കാൻ റെഡിയാണോ? ആ, എന്നാ കാര്യകാരണ നിയമം പഠിച്ചോളൂ. ഒന്നാമത്തെ നിയമം, എല്ലാ കാര്യങ്ങൾക്കും കാരണം ഉണ്ടായിരിക്കും. പഠിഞ്ഞോ? Every effects must have a cause, right? എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എല്ലാ ആഭരണങ്ങൾക്കും സ്വർണത്തിനൊക്കെ വലിയ വിലയല്ലേ, വെള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ? സംഗതി മനസ്സിലായില്ലേ? എന്തുകൊണ്ടുണ്ടാക്കിയ ആഭരണമാണോ അത്, അതിന് കാരണമായിട്ട് ഉണ്ടായിരിക്കും. എല്ലാ ആഭരണങ്ങളിലും സ്വർണമുണ്ടായിരിക്കും. എല്ലാ മൺപാത്രങ്ങളിലും, മണ്ണിന്റെ വിവിധ അതിലൊക്കെ മണ്ണ് കാരണം. ഒന്നാമത്തെ നിയമം മനസ്സിലായോ? എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ടായിരിക്കും. രണ്ടാമത്തെ നിയമം പഠിപ്പിക്കട്ടെ. റെഡിയാണോ പഠിക്കാൻ? ആ, രണ്ടാമത്തെ നിയമം, കാര്യകാരണ നിയമത്തിലെ രണ്ടാമത്തെ നിയമം, കാരണത്തിന്റെ രൂപാന്തരമാണ് കാര്യം. എഫക്ട് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദി കോസ്. എഫക്ട് ഈസ് മോഡിഫിക്കേഷൻ ഓഫ് കോസ്. രൂപാന്തരം, മോഡിഫൈഡ് കോസ് ആണ് എഫക്ട്. ക്ലിയർ? രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം, കാര്യത്തിൽ നിന്ന് കാരണം

0: പണത്തെ വിഡ്രോ ചെയ്താൽ. ഡിഡ് യു ഗെറ്റ് ദി പോയിന്റ്? ആ രണ്ടാമത്തെ നിയമം നമുക്ക് ഉദാഹരണം വെച്ച് പറയാം. ഓൾ ഓർണമെന്റ്സ് ആർ മോഡിഫൈഡ് ഗോൾഡ്. റൈറ്റ്? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
2: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: ലഹരി വ്യാപനത്തിനെതിരെ

0: സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യഗാനം പൂവച്ചൽ ഖാദറിന്റെ രചന, പീറ്റർ റുവാന്റെ സംഗീതം. മേരി ശൈലജ പാടിയത്. ചിത്രം കാറ്റുവിതച്ചവൻ.

0: സന്ധ്യാഗീതത്തിൽ ഇനി ഒ എൻ വി കുറുപ്പിന്റെ രചന, സലിൽ ചൗധരിയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദേവദാസി.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
2: അദ്യ ദിനം ദ്വിതീയ വിഭക്തി ഏതാനി വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. അഹം പ്രകോഷ്ഠാൻ മാർജയാമി, ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. അഹം പ്രകോഷ്ഠാൻ മാർജയാമി, ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. അഹം പ്രകോഷ്ഠാൻ മാർജയാമി. ശിക്ഷകഃ വാക്യാനി വാചയതി, അധ്യാപകൻ വാക്യങ്ങളെ വായിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ശിക്ഷകഃ വാക്യാനി വാചയതി, അധ്യാപകൻ വാക്യങ്ങളെ പറയുന്നു. അധ്യാപകൻ വാക്യങ്ങളെ പറയുന്നു. ശിക്ഷകഃ വാക്യാനി വാചയതി. സാ പാദരക്ഷാഹ പങ്ക്തിശഃ സ്ഥാപയതി, അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. സാ പാദരക്ഷാഹ പങ്ക്തിശഃ സ്ഥാപയതി, അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. സാ പാദരക്ഷാഹ പങ്ക്തിശഃ സ്ഥാപയതി. ഭവാൻ സൂചീഹി ആനയതു, താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. ഭവാൻ സൂചീഹി ആനയതു, താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. ഭവാൻ സൂചീഹി ആനയതു. കാര്യകർത്തൃ സമ്മാർജനീഹി നയതി, കാര്യകർത്താവ് സ്ത്രീയാണ്. കാര്യകർത്രി അപ്പൊ സ്ത്രീകളെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കാര്യകർത്രി സമ്മാർജനി നയതി, കാര്യകർത്താവ് ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്രി സമ്മാർജനീഹി നയതി, കാര്യകർത്താവ് സ്ത്രീ ആയിട്ടുള്ള കാര്യകർത്താവ്. കാര്യകർത്രി ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്താവ് ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്രി സമ്മാർജനീഹി നയതി. ജയന്തി തം നിന്ദതി, ജയന്തി അവനെ നിന്ദിക്കുന്നു അല്ലെങ്കിൽ വഴക്ക് പറയുന്നു. ജയന്തി തം നിന്ദതി, ജയന്തി അവനെ നിന്ദിക്കുന്നു. ജയന്തി അവനെ നിന്ദിക്കുന്നു. ജയന്തി തം നിന്ദതി. അധികാരി താം പാഠയതി, അധികാരി അവളെ പഠിപ്പിക്കുന്നു. അപ്പൊ തം അവനെ, താം അവളെ. അധികാരി താം പാഠയതി, അധികാരി അവളെ പഠിപ്പിക്കുന്നു. അധികാരി അവളെ പഠിപ്പിക്കുന്നു. അധികാരി താം പാഠയതി. കഹ തത് കൃതവാൻ, ആരാണ് അതിനെ ചെയ്തത്? കഹ തത് കൃതവാൻ, ആരാണ് അതിനെ ചെയ്തത്? ആരാണ് അതിനെ ചെയ്തത്? കഹ തത് കൃതവാൻ. ഉമാ ഭവന്തം ജാനാതി കില, ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ ഭവന്തം ജാനാതി കില, ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ ഭവന്തം ജാനാതി കില, ഉമാ അദ്ദേഹത്തെ അറിയുമോ? രവിഹി ഭവതീം ആഹൂതവാൻ, രവി ഭവതിയെ വിളിച്ചു. ഭവന്തം ആണ്യാണ് ഭവതീം സ്ത്രീകളെ, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. രവിഹി ഭവതീം ആഹൂതവാൻ, രവി ഭവതിയെ വിളിച്ചു. രവി ഭവതിയെ വിളിച്ചു. രവിഹി ഭവതിയും ആഹൂതവാൻ. ഭവാൻ കം താടിതവാൻ, താങ്കൾ ആരെയാണ് തല്ലിയത്? ഭവാൻ കം താടിതവാൻ, താങ്കൾ ആരെയാണ് തല്ലിയത്? താങ്കൾ ആരെയാണ് തല്ലിയത്? ഭവാൻ കം താടിതവാൻ. ലത കാം ഇച്ഛതി, ലത ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു? ലത കാം ഇച്ഛതി, ലത ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ലത ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ലത കാം ഇച്ഛതി. ശങ്കരഹ കിം ഘാതതി, ശങ്കരൻ എന്തിനെ കഴിച്ചു? ശങ്കരൻ എന്തിനെ കഴിച്ചു, അല്ലെങ്കിൽ ശങ്കരൻ എന്ത് കഴിച്ചു, മലയാളത്തിൽ അങ്ങനെയാണ്. പക്ഷെ കിം എന്നുള്ളതിൻ്റെ ആ വിഭക്തി പ്രയോഗം ആയതുകൊണ്ടാണ് ശങ്കരൻ എന്തിനെ കഴിച്ചു എന്ന് പറയുന്നത്. ശങ്കരൻ എന്തിനെ കഴിച്ചു? ശങ്കരഹ കിം ഘാതതി. വിജയ മാം പാഠിതവതി, വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ മാം പാഠിതവതി, വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ മാം പാഠിതവതി. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി, മുതിർന്ന കാര്യകർത്താക്കൾ

0: ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഏറ്റുമുണ്ടകല മുല്ലത്തലിന്ന് കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തിമറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ്
1: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക്

0: പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പദ്ധതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചൂരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ 4 തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്.

0: ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: फुटबॉल विश्व के सबसे लोकप्रिय खेल में से एक है. ये खेल उत्कृष्टता, एकता और खेल भावना का एक अनुपम उदाहरण है. फुटबॉल लोगों को एक दूसरे से जोड़ता है. खिलाड़ियों का अच्छा प्रदर्शन सभी खेल प्रेमियों को उत्साहित करता है. खेल भावना का महत्व केवल खेलों तक सीमित नहीं है. ये एक महत्वपूर्ण जीवन मूल्य है जो हमें समानता, सहयोग और विपरीत परिस्थितियों में भी दृढ़ बने रहने की सीख देता है.
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും കഴിവുകൾക്കും സൃഷ്ടിപരമായ ചിന്തകൾക്കും വേദിയൊരുക്കുന്ന യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് സംഗീതത്തിലൂടെ കഴിവുകൾ അവതരിപ്പിക്കുന്ന 2 യുവകലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ഈ കലാകാരന്മാർ അവരുടെ പ്രതിഭയും ആത്മവിശ്വാസവും കൊണ്ട് ശ്രദ്ധേയരാണ്. ഹരീഷ് ബാബുവിൻ്റെ ഗാനങ്ങളും അഖിലേഷ് ആർ എസിൻ്റെ തബലയും മൃദംഗവും ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രത്യേക യുവവാണിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഹരീഷ് ബാബുവിൻ്റെ ഗാനം.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್ಡ್.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഹൃദയത്തിൽ ചില മധുരങ്ങൾ നാവിൽ അലിഞ്ഞു പോകും, പക്ഷേ ചിലത് ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു മധുരത്തിന്റെ പേരാണ് ചോക്ലേറ്റ്. ഒരു ചെറിയ ചോക്ലേറ്റ് കൈമാറുമ്പോൾ അത് വെറുമൊരു മധുര പലഹാരങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് പറയാതെ പറയുന്ന ഒരു താങ്ക്സ്, ഒരു സോറി, ഒരു മിസ് യു, ടേക്ക് കെയർ എന്നിങ്ങനെ വിവിധ റോളുകളാണ് വളരെ ഗംഭീരമായിട്ട് ചോക്ലേറ്റ് കൈകാര്യം ചെയ്യാറുള്ളത്. കൂടാതെ മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും ഭംഗിയുള്ള വാക്ക് ഐ ലവ് യു എന്നതിനൊപ്പം വളരെ സൂപ്പറായിട്ട് ഈ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഒന്ന് പെട്ടെന്ന് കലണ്ടറിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ. മധുരം പങ്കിടാൻ വേണ്ടിയിട്ട് കലണ്ടർ നമുക്ക് നൽകിയ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തൽ, ചോക്ലേറ്റിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നല്ലേ? കൊക്കോ മരത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ മധുരം ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട സമ്മാനമായി മാറിയിരിക്കുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ആഘോഷങ്ങളിലും സ്നേഹത്തിന്റെ ഓർമ്മകളിലും ചോക്ലേറ്റിന് എപ്പോഴും ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. പഠനങ്ങൾ പറയുന്നത് മിതമായ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാകാം ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്നത്. ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഡേയിൽ ഒരു ചോക്ലേറ്റ് മാത്രം നൽകണ്ട, അതിനൊപ്പം ഒരു നല്ല വാക്കും ഒരാത്മാർത്ഥമായ പുഞ്ചിരിയും ഒരാളെ ഓർക്കുന്നൊരു സന്ദേശവും കൂടി നൽകൂ. കാരണം ചോക്ലേറ്റിന്റെ മധുരം അലിഞ്ഞു പോകും, പക്ഷേ സ്നേഹത്തിന്റെ മധുരം എന്നും മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കും. എല്ലാവർക്കും മധുരം നിറഞ്ഞ ചോക്ലേറ്റ് ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചോക്ലേറ്റിലൂടെ വലിയ സന്തോഷം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാപ്പി വേൾഡ് ചോക്ലേറ്റ് ഡേ. സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ ആർ ജെ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

ജീവിതത്തിൽ ചില മധുരങ്ങൾ നാവിൽ അലിഞ്ഞു പോകും, പക്ഷെ ചിലത് ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു മധുരത്തിന്റെ പേരാണ് ചോക്ലേറ്റ്. ഒരു ചെറിയ ചോക്ലേറ്റ് കൈമാറുമ്പോൾ അത് വെറുമൊരു മധുര പലഹാരങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് പറയാതെ പറയുന്ന ഒരു താങ്ക്സ്, ഒരു സോറി, ഒരു മിസ് യു, ടേക്ക് കെയർ എന്നിങ്ങനെ വിവിധ റോളുകളാണ് വളരെ ഗംഭീരമായിട്ട് ചോക്ലേറ്റ് കൈകാര്യം ചെയ്യാറുള്ളത്. കൂടാതെ മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും ഭംഗിയുള്ള വാക്ക് ഐ ലവ് യു എന്നതിനൊപ്പം വളരെ സൂപ്പറായിട്ട് ഈ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ എപ്പോഴും കൂടെയുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഒന്ന് പെട്ടെന്ന് കലണ്ടറിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ. മധുരം പങ്കിടാൻ വേണ്ടിയിട്ട് കലണ്ടർ നമുക്ക് നൽകിയ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തൽ, ചോക്ലേറ്റിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നല്ലേ? കൊക്കോ മരത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ മധുരം ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട സമ്മാനമായി മാറിയിരിക്കുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ആഘോഷങ്ങളിലും സ്നേഹത്തിന്റെ ഓർമ്മകളിലും ചോക്ലേറ്റിന് എപ്പോഴും ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. പഠനങ്ങൾ പറയുന്നത് മിതമായ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാകാം ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്നത്. ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഡേയിൽ ഒരു ചോക്ലേറ്റ് മാത്രം നൽകണ്ട, അതിനൊപ്പം ഒരു നല്ല വാക്കും ഒരാത്മാർത്ഥമായ പുഞ്ചിരിയും ഒരാളെ ഓർക്കുന്നൊരു സന്ദേശവും കൂടി നൽകൂ. കാരണം ചോക്ലേറ്റിന്റെ മധുരം അലിഞ്ഞു പോകും, പക്ഷെ സ്നേഹത്തിന്റെ മധുരം എന്നും മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കും. എല്ലാവർക്കും മധുരം നിറഞ്ഞ ചോക്ലേറ്റ് ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചോക്ലേറ്റിലൂടെ വലിയ സന്തോഷം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാപ്പി വേൾഡ് ചോക്ലേറ്റ് ഡേ. സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ ആർ ജെ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജീവിതത്തിൽ ചില മധുരങ്ങൾ നാവിൽ അലിഞ്ഞു പോകും, പക്ഷേ ചിലത് ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു മധുരത്തിന്റെ പേരാണ് ചോക്ലേറ്റ്. ഒരു ചെറിയ ചോക്ലേറ്റ് കൈമാറുമ്പോൾ അത് വെറുമൊരു മധുര പലഹാരങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് പറയാതെ പറയുന്ന ഒരു താങ്ക്സ്, ഒരു സോറി, ഒരു മിസ് യു, ടേക്ക് കെയർ എന്നിങ്ങനെ വിവിധ റോളുകളാണ് വളരെ ഗംഭീരമായിട്ട് ചോക്ലേറ്റ് കൈകാര്യം ചെയ്യാറുള്ളത്. കൂടാതെ മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും ഭംഗിയുള്ള വാക്ക് ഐ ലവ് യു എന്നതിനൊപ്പം വളരെ സൂപ്പറായിട്ട് ഈ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഒന്ന് പെട്ടെന്ന് കലണ്ടറിലേക്ക് ഒന്ന് നോക്കിയേ. ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ. മധുരം പങ്കിടാൻ വേണ്ടിയിട്ട് കലണ്ടർ നമുക്ക് നൽകിയ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തൽ. ചോക്ലേറ്റിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നല്ലേ? കൊക്കോ മരത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ മധുരം ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട

സമ്മാനമായി മാറിയിരിക്കുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ആഘോഷങ്ങളിലും സ്നേഹത്തിന്റെ ഓർമ്മകളിലും ചോക്ലേറ്റിന് എപ്പോഴും ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. പഠനങ്ങൾ പറയുന്നത് മിതമായ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാകാം ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്നത്. ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഡേയിൽ ഒരു ചോക്ലേറ്റ് മാത്രം നൽകണ്ട, അതിനൊപ്പം ഒരു നല്ല വാക്കും ഒരാത്മാർത്ഥമായ പുഞ്ചിരിയും ഒരാളെ ഓർക്കുന്നൊരു സന്ദേശവും കൂടി നൽകൂ. കാരണം ചോക്ലേറ്റിന്റെ മധുരം അലിഞ്ഞു പോകും, പക്ഷേ സ്നേഹത്തിന്റെ മധുരം എന്നും മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കും. എല്ലാവർക്കും മധുരം നിറഞ്ഞ ചോക്ലേറ്റ് ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചോക്ലേറ്റിലൂടെ വലിയ സന്തോഷം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാപ്പി വേൾഡ് ചോക്ലേറ്റ് ഡേ. സൈനിങ് ഓഫ്, ദിസ് ഇസ് യുവർ ആർ ജെ ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: நேரம் போடுறாங்க.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സബിത കാക്കനാടൻ.

കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. കൂട്ടുകാർ, അഷിതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ധാരാളം കഥകൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരിയാണ് അഷിത. അവർ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ചില കഥകളും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ ചിലത് കഥയരങ്ങിലൂടെ നമുക്ക് കേൾക്കാം. ഇന്നത്തെ കഥയുടെ പേര് സിംഹരാജൻ എന്നാണ്. കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നേ ഉള്ളൂ, സിംഹം അല്ലേ. എന്നാൽ സിംഹം രാജാവായതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ടൊരിക്കൽ കാട്ടിലെ ചെറിയ മൃഗങ്ങളെല്ലാവരും കൂടി തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് നിശ്ചയിച്ചു. രാജാവ് ഉണ്ടായാലേ അനുസരണയുണ്ടാവൂ, നിയമം അനുസരിച്ചാലേ കാട്ടിൽ സമാധാനം പുലരൂ, ഇല്ലെങ്കിലോ വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ചെറിയ മൃഗങ്ങളെല്ലാം കൂടി വലിയ മൃഗങ്ങളെ പോയി ക്ഷണിച്ചു കൊണ്ടുവന്നു. എന്തിനാണ് ക്ഷണിച്ചത്? രാജാവിനെ തിരഞ്ഞെടുക്കാൻ. ക്ഷണിച്ചപ്പോൾ ആരൊക്കെയാണ് വന്നതെന്നോ? ആന, കരടി, സിംഹം, പുലി, കാട്ടുപോത്ത്, ചെന്നായ, മാൻ, ഒട്ടകം, കുറുക്കൻ, മുയൽ, കാട്ടുപന്നി, സീബ്ര, ആട്, ചെമ്മരിയാട്, കുതിര, പശു, നായ, പൂച്ച, എലി, കഴുത എന്നിങ്ങനെ ഒരുപാട് പേർ വന്നു. മാനാണ് ആദ്യം പ്രസംഗിച്ചത്. കാട്ടിലെ വലിയ മൃഗങ്ങളെ, നിങ്ങളിൽ നിന്ന് ഒരാളെ രാജാവായി തിരഞ്ഞെടുക്കാനാണ് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം ഈ കാടിന് ഏറ്റവും ആവശ്യം ഒരു രാജാവാണ്. നീതി നടപ്പാക്കുന്നവനും സത്യവാനുമായ രാജാവ്. പിന്നെ പ്രസംഗിച്ചത് ആനയാണ്. മാൻ പറഞ്ഞത് ശരിയാണ്, കളവും ചതിയും ഒഴിവാക്കാൻ കാട്ടിലൊരു രാജാവ് വേണം. പക്ഷെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് നല്ലപോലെ ആലോചിച്ചു വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഞാനാണ് നിങ്ങളിലൊക്കെ വെച്ച് ബലവാനും വലിയവനും. പക്ഷെ ഞാൻ രാജാവാണോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എന്ത് നിശ്ചയിച്ചാലും ഞാൻ അത് സമ്മതിക്കാം. അപ്പോഴേക്കും സിംഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആനയെ രാജാവാക്കാനോ? കഷ്ടം, ആനയ്ക്ക് വേഗം നടക്കാൻ പോലും വയ്യ. എന്നെ നോക്കുക, എത്ര ബലവാനാണ് ഞാൻ, സുന്ദരനും. മറ്റുള്ളവരെ അനുസരിപ്പിക്കാനും എനിക്കറിയാം. സിംഹം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കുറുക്കൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ അറിയാം സിംഹത്തിനും ആനയ്ക്കും രാജാവാകാൻ ആശയുണ്ടെന്ന്. രണ്ടുപേരും അതിന് യോഗ്യരുമാണ്. അതുകൊണ്ട് വഴക്ക് വേണ്ട, നമുക്ക് വോട്ടിനിടാം. നിങ്ങളുടെ മുന്നിൽ വെച്ച് വോട്ട് ചെയ്യില്ല, കുറച്ചു ദൂരെ മാറി നിന്ന് ചെയ്യാം. കുറുക്കന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു. എല്ലാവർക്കും സമ്മതമായി. അങ്ങനെ ആനയെയും സിംഹത്തിനെയും അവിടെ നിർത്തി മറ്റുള്ളവർ കുറച്ചു ദൂരേക്ക് പോയി. അപ്പോൾ മൃഗങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടായി. ചെറിയ മൃഗങ്ങൾക്ക് ആന രാജാവായാൽ മതി, വലിയവർക്ക് സിംഹവും. കുറുക്കനോട് സിംഹം ആദ്യമേ പറഞ്ഞിരുന്നു, മറ്റുള്ള മൃഗങ്ങളെ പറഞ്ഞു വശത്താക്കണം, എങ്ങനെയെങ്കിലും തന്നെ രാജാവാക്കണം, ഇല്ലെങ്കിലോ കുറുക്കന്റെ കഥ കഴിക്കും. കുറുക്കൻ ഒരു കാര്യം ചെയ്തു, എല്ലാ മൃഗങ്ങളോടുമായി പറഞ്ഞു, നമ്മളിൽ ചിലർക്ക് ആന മതിയെന്നുണ്ട്, അത് വിഡ്ഢിത്തമാണ്. കാരണം പറഞ്ഞുതരാം, ആനയ്ക്ക് ബുദ്ധിയും ശക്തിയുമുണ്ട്, ശരി തന്നെ, മറ്റുള്ള മൃഗങ്ങളെ കൊല്ലുകയുമില്ല. പക്ഷെ ആളൊരു തടിമാടനാണ്, എല്ലാം മെല്ലെ മാത്രമേ ചെയ്യാനാവൂ. ആരെയും ഓടിച്ചെന്ന് പിടിക്കാനൊന്നും ആനയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് ആരെയും പേടിയുണ്ടാവില്ല. നമുക്ക് സിംഹത്തിന് വോട്ട് ചെയ്യാം. നല്ല രാജാവായിരിക്കാൻ എന്തുകൊണ്ടും സിംഹം യോഗ്യനാണ്. ആനയുടെ അത്ര ബുദ്ധിയുണ്ട്, അത്ര തന്നെ ശക്തിയും. പോരാത്തതിന് ആനയുടെ ഇരട്ടി വേഗവും. മാൻ പറഞ്ഞു, കുറുക്ക, നീ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ ആർക്കും പരാതി ഉണ്ടാവരുത്, അതുകൊണ്ട് നമുക്ക് വോട്ടിനിടാം എന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാവർക്കും സമ്മതമായി. പക്ഷെ എങ്ങനെയാണ് വോട്ട് ചെയ്യുക? അവിടെ ഒരു വൃക്ഷത്തിന്റെ ദ്വാരത്തിൽ സിംഹം വേണമെന്നുള്ളവർ ഒരു ഇലയിടണം, ആന വേണമെന്നവർ ഒരു കായയും. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് ആ ദ്വാരത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ കുറുക്കൻ ഒരു കാര്യം കണ്ടു, കായയാണ് അധികം വീഴുന്നത്, ആനയ്ക്കാണ് വോട്ട് അധികം. കുറുക്കൻ ഒരു കാര്യം ചെയ്തു, ചെറിയ മൃഗങ്ങളുടെ അടുത്ത് പോയി സൂത്രത്തിൽ പറഞ്ഞു, സിംഹത്തിന് വോട്ട് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ആളല്പം പിശകാണ്. വോട്ട് ചെയ്യാത്തവരുടെ

0: ഒന്നുകൂടി വോട്ടിനിടാം. കുറുക്കന് പരിഭ്രമമായി. കുറുക്കൻ പറഞ്ഞു, അയ്യോ അത് മാത്രം പാടില്ല, നമുക്ക് നേരിട്ട് പോയി ആനയോടും സിംഹത്തിനോടും പറയാം രണ്ടാൾക്കും ഒപ്പമാണ് വോട്ട് കിട്ടിയതെന്ന്. എന്നിട്ട് രണ്ടിലൊരാളെ അവിടെ വെച്ച് തിരഞ്ഞെടുക്കാം. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. കുറുക്കൻ ആനയോടും സിംഹത്തിനോടും പറഞ്ഞു, നിങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരോട്ടപ്പന്തയം നടത്തണം, അതിൽ ജയിക്കുന്ന ആളായിരിക്കും രാജാവ്. ആന പറഞ്ഞു, പറ്റില്ല പറ്റില്ല, എനിക്ക് വേഗം ഓടാൻ സാധിക്കില്ല. അതുമല്ല, ഒരു രാജാവ് ഓടേണ്ട ആവശ്യം എന്താണ്? ഏതെങ്കിലും മൃഗം തെറ്റ് ചെയ്താൽ അവനെ ആരെയെങ്കിലും വിട്ടുപിടികൂടണം, അത്ര തന്നെ. ഒരു രാജാവ് ചെയ്യേണ്ടത് ധർമ്മത്തിനെ അനുസരിച്ച് ഭരിക്കുക മാത്രമാണ്. കുറുക്കൻ പറഞ്ഞു, ഓ ഓടാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ചാടിക്കൊള്ളൂ. ആര് കൂടുതൽ ഉയരത്തിൽ ചാടുന്നുവോ അയാൾ രാജാവാകട്ടെ. ഞാൻ ചാടുകയും ഇല്ല, ആന പറഞ്ഞു, എനിക്ക് തടി കൂടുതലാണ്. എന്നാൽ സിംഹം രാജാവാകട്ടെ. സിംഹത്തെ അനുകൂലിക്കുന്നവർ ആർത്തു വിളിച്ചു, എനിക്ക് വിരോധമില്ല സിംഹം രാജാവാകുന്നതിൽ. ആന പറഞ്ഞു, പക്ഷെ അതിന് അന്യായമായിരിക്കും, കാരണം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് സിംഹത്തിന് ചെയ്യാനാവില്ല, സിംഹം ചെയ്യുന്നത് എനിക്കും. അതുകൊണ്ട് യുദ്ധം നടത്തി തീരുമാനിക്കാം, അതാണ് നല്ലത്. എന്തു പറയുന്നു? നല്ലത് തന്നെ. യുദ്ധത്തിൽ ആര് ജയിക്കുന്നോ അയാൾ രാജാവ്. പക്ഷെ ഇപ്പോൾ വേണ്ട, വിശന്നിട്ട് വയ്യ, നാളെ രാവിലെയാകാം യുദ്ധം. ഞങ്ങൾ കാണാൻ വരികയുമില്ല. നിങ്ങൾ യുദ്ധം ചെയ്തു കഴിഞ്ഞ് ആരാണ് ജയിച്ചതെന്ന് നോക്കാൻ ഞങ്ങൾ വരാം. എല്ലാവർക്കും അത് സമ്മതമായി. രാത്രിയായപ്പോൾ ആന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. ആനകൾ നിന്നാണ് ഉറങ്ങുന്നത്. എന്താണ് കാരണമെന്നറിയാമോ? കിടന്നാൽ പിന്നെ എഴുന്നേക്കാൻ ആനയ്ക്ക് ഭയങ്കര പ്രയാസമാണ്. ദൂരെ നിന്ന് കുറുക്കൻ ആന ഉറങ്ങാൻ ആരംഭിച്ചത് കണ്ടു. അവൻ ഓടിപ്പോയി സിംഹത്തോട് പറഞ്ഞു, ആന ഉറങ്ങുകയാണ്, ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ അവനെ തോൽപ്പിക്കാം. സിംഹം ചോദിച്ചു, അതെങ്ങനെ? കുറുക്കൻ പറഞ്ഞു, ആന എപ്പോഴും മരം ചാരിയാണ് ഉറങ്ങുക. നമ്മൾ രണ്ടാടും കൂടി മരം കടിച്ച് കടിച്ച് മുറിച്ചാൽ മരം വീഴുന്നതോടൊപ്പം ആനയും വീഴും. അപ്പോൾ മറ്റുള്ള മൃഗങ്ങൾ വിചാരിക്കും ആനയെ അങ്ങ് തോൽപ്പിച്ചുവെന്ന്. അവർ രണ്ടാളും കൂടി നേരം വെളുക്കുന്നതുവരെ മരം കടിച്ച് മുറിച്ചു. മരം വീണപ്പോൾ ആനയും വീണു. മറ്റുള്ള മൃഗങ്ങൾ ഒച്ച കേട്ട് വന്നപ്പോഴോ ആന വീണ് കിടക്കുന്നു. സിംഹം ആനയുടെ മുകളിൽ ഒരു കാൽ വെച്ച് ജയഭേരി മുഴക്കി നിൽക്കുന്നു. മൃഗങ്ങൾ വിചാരിച്ചു സിംഹം യുദ്ധത്തിൽ ജയിച്ചുവെന്ന്. അങ്ങനെ അവർ സിംഹത്തെ രാജാവാക്കി. ഇന്നും കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരുത്തരമേ ഉള്ളൂ, സിംഹം അല്ലേ. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് ചില സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ ചില വാക്കുകളാണ്. സമയവും സാഹചര്യവും മറ്റുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കാതെ, വരും വരായികകൾ ചിന്തിക്കാതെ, പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ, ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും അപ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്നും മലയാളത്തിൽ കൊച്ചു വർത്തമാനമെന്നും ഇത്തരം സംസാരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും പുലർത്തേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭിത്തികൾക്ക് പോലും കാതുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. അന്ന് അവരത് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അന്ന് ഇന്നത്തെ രീതിയിലുള്ള കടുകുമണിയോളം പോന്ന ക്യാമറകൾ, ബ്ലൂടൂത്ത്, വോയിസ് റെക്കോർഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ദൃശ്യവും അദൃശ്യവുമായ ക്യാമറകൾ തുടങ്ങി ഇല്ലാത്തതായി യാതൊന്നുമില്ല. നാം സംസാരിക്കുന്നതെല്ലാം ആരൊക്കെയോ പകർത്തുന്നുണ്ട്. നാം പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമെല്ലാം അനുവാദം കൂടാതെ പകർത്തപ്പെടുന്നുണ്ട്, പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം അറിയാതെ തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ആഗമനത്തോടെ ആർക്കും ഒരു രഹസ്യവുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. വ്യക്തിയുടെ സ്വകാര്യത അതിവേഗം ഒരു കടങ്കഥയായി മാറുന്നു. ഉപഗ്രഹങ്ങൾ പോലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു നല്ല ഭക്തിഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഗുരുവായൂർ കേശവൻ്റെ കഥയായിരുന്നു ഈ സിനിമ. അതിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് നായരമ്പലം ശിവജി എന്ന ആനയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ് നിർവഹിച്ചത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയഭാരതി, അടൂർഭാസി, എം ജി സോമൻ, ഉഷാകുമാരി എന്നിവരും. നമുക്ക് കേൾക്കാം നവകാഭിഷേകം കഴിഞ്ഞു എന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ, അത് നേരിട്ട് തന്നെ പറയുന്നതാണ് നല്ലത്. അതിന് പ്രായോഗിക വിഷമമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കയ്യോ പല കയ്യോ മറിഞ്ഞ് ഉദ്ദേശിച്ച വ്യക്തിയിലെത്തുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ മാറിപ്പോകും. നാം ശരിക്കും അക്കാര്യം പറഞ്ഞതിന് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും കേൾക്കുന്ന വ്യക്തി അതേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. നാം ഒരു കാര്യം സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ, ഓരോ വാക്കുകളും പ്രയോഗിക്കുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളും ആരോഹണ അവരോഹണങ്ങളും, ഇതാണ് വോയിസ് മോഡുലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോയാൽ ഉദ്ദേശിച്ച അർത്ഥം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ തികച്ചും വിപരീതമായ അർത്ഥമായിരിക്കും അവസാനം കേൾക്കുന്ന വ്യക്തി അതിനെ കൽപ്പിക്കുക. നീണ്ടു നിൽക്കുന്ന ശത്രുതയ്ക്ക് ഇതോടെ തുടക്കമാകുകയാണ്. നമ്മുടെ നാവിൻ്റെ ഒരു പ്രധാന ജോലി ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് നാവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജോലി. അതിന് നിരന്തരം പരിശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും വേണം. മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നാവിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നാവ് ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അത്രമാത്രം അനുഗ്രഹീതരായവർക്കാണ്. എന്നാൽ അതൊരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ പേർ, ഞാൻ അങ്ങനെ ആ അവസരത്തിൽ പറയരുതായിരുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേറൊരാളെക്കുറിച്ച് പറയരുതായിരുന്നു എന്നെല്ലാം വീണ്ടു വിചാരത്തോടെ സംസാരിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും നാം കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിക്കുന്നവരും ഒരു കാര്യം ഓർക്കണം. സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴയ പല വിശ്വസ്തരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ശത്രുക്കളുമാണ്. ഇന്ന് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാനും യാതൊരു കാരണവുമില്ല. ഇന്നത്തെ വിശ്വസ്തൻ നാളെ ശത്രുവായേക്കാം. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ആരണ്യകം എന്ന മനോഹരമായ ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന ONV ആണ്, ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത് എന്ന സംഗീതജ്ഞനാണ്. ആരണ്യകത്തിൻ്റെ സംവിധാനം ഹരിഹരനായിരുന്നു നിർവഹിച്ചത്. തിരക്കഥ എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരും. ദേവൻ, വിനീത്, പാർവതി, സലീമ, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, പാർവതി ജയറാം, ബഹദൂർ, സുകുമാരി എന്നിവരാണ് ആരണ്യകം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കണം. ഇതിലും ഭേദം ഏതെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് ചിലരുടെ വാക് പ്രയോഗങ്ങൾ കേട്ടാൽ മനസ്സിലൊരു വിങ്ങൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്നും ഒരു സാഹചര്യത്തിലും ഉതിർന്നു വീഴരുത്. പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കുറെയൊക്കെ ക്ഷമ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷം കേസുകളിലും ഈഗോ എന്ന വില്ലൻ അതിന് തടസ്സം നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു പരിഹാരമേ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ, സാഹചര്യവും സമയവും സന്ദർഭവും അതിനനുയോജ്യമാണോ, മറുവശത്തുള്ള വ്യക്തി അത് അർഹിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുമോ, ആ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തുമോ എന്നെല്ലാം സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുക. വീണ്ടും പറയട്ടെ, നാവ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, സൃഷ്ടികർത്താവിൻ്റെ മനോഹരമായ സമ്മാനമാണ്, അത് ശാപമാകാതിരിക്കട്ടെ. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം പി സുശീല. ദത്തുപുത്രന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കാനം ഈജയും. ദത്തുപുത്രനിലെ പ്രധാന അഭിനേതാക്കൾ സത്യൻ, പ്രേംനസീർ, KP ഉമ്മർ, ഷീല, ജയഭാരതി, ഉഷാകുമാരി എന്നിവരായിരുന്നു. നമുക്ക് കേൾക്കാം, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: 科技。
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്ന് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് ചിത്രകലയിലെ വിസ്മയങ്ങളാണ്. ചിത്രകലയിലെ വിസ്മയങ്ങളെന്ന് ഞാൻ എടുത്തു പറയുന്നത്, സാധാരണ നമ്മൾ കൈവച്ചൊക്കെയാണ് പെയിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ താരങ്ങൾ കൈവച്ച് മാത്രമല്ല, കാലുകൾ കൊണ്ടുവരെ വിസ്മയങ്ങൾ തീർക്കുന്ന, ചിത്രകലയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന കുട്ടിത്താരങ്ങളാണ് ഇന്ന് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ആ മൂന്ന് താരങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
3: നമസ്കാരം.
2: അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് സാധാരണ രീതിയിലല്ല മൂന്ന് കുട്ടികളാണ് ഒരുമിച്ച് എത്തുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ പതുക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ഋതിക രാഹുൽ.
4: എന്റെ പേര് ഗൗരി നന്ദ.
5: എന്റെ പേര് അനുരാഗ്.
2: യെസ്. അപ്പൊ ഈ മൂന്ന് താരങ്ങളും വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള കുട്ടിത്താരങ്ങളാണ്. അപ്പോ ഈ ഗൗരിയിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ആ ഒരു വേൾഡ് റെക്കോർഡ്, അതിനെ പറ്റി ഒന്ന് സ്പെസിഫൈ ചെയ്യാവോ?
3: വേൾഡ് റെക്കോർഡ് ഞങ്ങളുടെ സാറ് 66 വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തത് ഞങ്ങൾക്കും കൂടെ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അതെങ്ങനാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്ക് സാറ് ഒരു വർഷത്തോളം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പം സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
2: അപ്പോൾ സാറിൻ്റെ പേരെന്താണ്?
3: അനിവർണ്ണ.
2: അനിവർണ്ണം, അനി എന്നാണ് സാറിന്റെ പേര് അല്ലേ. അപ്പൊ സ്കൂളിന്റെ പേരാണ്
3: വർണ്ണം ചിത്രരേഖ.
2: വർണ്ണം ചിത്രരേഖ എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടിത്താരങ്ങളാണ്. രണ്ട് മിടുക്കികളും ഒരു മിടുക്കനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പൊ ഈ ഒരു പെയിന്റിങ്ങിൽ ഈ ഒരു എന്താ പറയാ, കാലുകൾ കൊണ്ട് വരയ്ക്കാം എന്നുള്ളതൊക്കെ സാറിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു
3: സാറ്? ഓരോ കാറ്റഗറി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താണ് ഈ കാല് വെച്ചിട്ടുള്ളത്.
2: യെസ്. അപ്പൊ മൂന്ന് പേർക്കും വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനുരാഗിന് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്?
5: എനിക്ക് ഏഷ്യൻ വേൾഡ് റെക്കോർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്, URF വേൾഡ് റെക്കോർഡ്.
2: അതെ, ഇത്രയാണ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിസ്സാരമായിട്ട് അനുരാഗ് പറയണം, പക്ഷെ വേൾഡ് റെക്കോർഡുകളാണ്. അപ്പൊ എന്തായാലും അനുരാഗ് മിടുക്കനായിട്ടുള്ള ഒരു കലാകാരനാണ് അനുരാഗ്. അപ്പൊ അനുരാഗിന്റെ റെക്കോർഡ്സിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഋതികയിലേക്ക് വരുമ്പോ ഏതൊക്കെ റെക്കോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്?
3: എനിക്ക് URF വേൾഡ് റെക്കോർഡും ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡും ഏഷ്യൻ വേൾഡ് റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്.
2: യെസ്. അപ്പൊ നമ്മുടെ ഗൗരിക്കുട്ടിക്ക് ഏതൊക്കെയാണ്?
3: എനിക്ക് 5 കിട്ടിയിട്ടുണ്ട്, അമേരിക്കൻ, URF, ബ്രിട്ടീഷ്, ഏഷ്യൻ റെക്കോർഡ്.
2: യെസ്. അപ്പൊ ഈ അങ്ങനെ 5 റെക്കോർഡ്സുകളാണ് അങ്ങനെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേൾഡ് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ചിത്രകലയിലെ അതുല്യ കലാകാരന്മാരായിക്കൊണ്ടിരിക്കുന്ന നല്ല മൂന്ന് കുട്ടികളാണ്, ചുണക്കുട്ടികളാണ് വന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരിലേക്ക് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ അനിവർണം സാറിനെ പറ്റിയാണ്. അപ്പൊ സാർ എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു രീതിയിൽ പഠിപ്പിക്കാൻ? അപ്പൊ വളരെ കൂളായിട്ടുള്ളൊരു സാറാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പെയിൻറിങ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു, നല്ല രസമായിട്ടാണ്, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് അനി സാർ നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ്?
3: സാറ് നല്ല ഫണ്ണായിട്ടാണ് പഠിപ്പിക്കുന്നത്. സാറ് ഫണ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് തോന്നും, നല്ല രീതിയിലാണ് പഠിക്കുന്നത്.
2: നല്ല രീതിയിൽ. അപ്പൊ അനുരാഗിന് എന്തോ പറയാനുണ്ട്, വേറെന്തോ, എന്താണ് സാറിനെ പറ്റി?
5: സാറ് പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കെല്ലാം പാട്ടും പാടി തമാശയും പറഞ്ഞ് എല്ലാം ചെയ്തോട്ടാണ് പഠിപ്പിക്കുന്നത്.
2: അതെ, സാർ ഒരു സകലകല വല്ലഭനാണല്ലോ, പാട്ടൊക്കെ പാടി നല്ല രസമായിട്ടാണ്,
3: കോമഡി.
2: അതെ, ഭയങ്കര കോമഡിയാണ്, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കത്തൊന്നുമില്ല. ഇപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് ഫ്രീ പീരീഡ് ഒക്കെ ആവാണെങ്കിൽ സമ്മതിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഫണ്ണായിട്ടൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് സാറിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ റെക്കോർഡ്സ്. ഇപ്പൊ സാറിനെ പറ്റി പറയുമ്പോൾ സാറിന് എത്ര റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്?
3: സാറിന് ടോട്ടലി 66, സ്കൂളിനായിട്ട് 666.
2: അതെ, 666. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ കുട്ടിത്താരങ്ങളെ കൂടി സാർ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഋതികയ്ക്ക് എന്താണ് അനി സാറിനെ പറ്റി പറയാനുള്ളത്?
3: സാറ് ഭയങ്കര കോമഡിയാണ്, പാട്ടൊക്കെ പാടും,
4: അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് പടം വരയ്ക്കാനൊക്കെ ഭയങ്കര തോന്നാറൊക്കെ ഉണ്ട്.
6: അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അനുസരണ കീഴിലാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെയിന്റിങ്ങിനോട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെറുതിലെ തന്നെ പെയിന്റിങ് നിങ്ങൾ അങ്ങനെ ചിത്രരചന ചെയ്യാറുണ്ടോ?
4: വീട്ടില് ഫിത്തിയിലൊക്കെ വരയ്ക്കാറുണ്ട്.
6: സ്വാഭാവികം. അപ്പൊ അതില് ആദ്യമായിട്ട് ഇപ്പോ എന്റെ മകൾക്ക് ഇന്ന രീതിയിൽ വരയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആരാണ്?
4: അമ്മയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ സാറിനെ വിളിച്ച് ക്ലാസ് തുടങ്ങി. എന്റെ വീട്ടിലാണ് ക്ലാസ് തുടങ്ങിയത്.
6: അനുരാഗ് ആരാണ്? അമ്മയാണോ അച്ഛനാണോ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും?
5: രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഗൗരിയാന്തക്കയുടെ വീട്ടിലെ ക്ലാസ് തുടങ്ങുന്നപ്പോ ഞങ്ങൾ മൂന്നുപേരെ ഒരുമിച്ചാണ് ചേർന്നത്. അങ്ങനെ വായ്പ ഈ നിലയിലെത്തുന്നു.
6: അതെ, ഈ നിലയിലെത്തി നിൽക്കുകയാണ്. വളരെ പ്രൗഡായിട്ടാണ് അനുരാഗ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൃദികയ്ക്ക് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഫാമിലി?
4: വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കൂടുതലും അമ്മയായിരുന്നു സപ്പോർട്ട്.
6: കൂടുതലും അമ്മയാണ്. അപ്പൊ എല്ലാവരുടെയും അമ്മമാരാണ് ഇങ്ങനെ നിങ്ങളെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇനി ഇൻ കേസിൽ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഇല്ലേ ഇതില് പഠിക്കണം, ഇത് കൂടുതൽ പഠിക്കണം, ഇതിന്റെ സാധ്യതകൾ അറിയണം എന്നൊക്കെ ഒരു താല്പര്യം ഇല്ലേ?
4: നല്ല രീതിയിലുണ്ട്.
6: അതെ. അപ്പൊ ഇത് തുടക്കകാലത്ത് വീട്ടിലെ അമ്മയുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണോ ഈ ഒരു പെയിന്റിങ്ങിലേക്ക് എത്തിയത്, അതോ സ്വന്തമായിട്ട് ഒരു ആഗ്രഹം കൊണ്ടാണോ?
4: അല്ല, സ്വന്തമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു.
6: അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് അമ്മയും കൂടി നിന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണോ അതോ ജാടയാണോ ഹൃദിക?
4: പ്രൗഡാണ്.
6: പ്രൗഡാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ്, ഇത്രയും ലെവലൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടാണോ, ഒരു റെസ്പെക്ട് ആണോ, അതോ നമ്മളെ ഒന്നും മാറ്റി നിർത്താറൊക്കെ ഉണ്ടോ ഫെയിം ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ ഉള്ള?
4: ഇല്ല, റെസ്പെക്ട് ഒക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക്
6: റെസ്പെക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ റെയർ ആണല്ലേ ഫ്രണ്ട്സിന്റെ ഇടയിൽ. അനുരാഗിന് കിട്ടാറുണ്ടോ അങ്ങനെ റെസ്പെക്ട്?
5: റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, എല്ലാരും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൂട്ടുകൂടി നടക്കുകയാണ്.
6: അതെ. അപ്പൊ അനുരാഗ് പറയണം, അതൊന്നും ഫ്രണ്ട്സിന്റെ സർക്കിളിൽ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. എത്ര ലെവലുള്ള ആളാണെങ്കിലും ഫ്രണ്ട്സ് സർക്കിളിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഹൃദിക കുട്ടിക്ക് ഒരു ഭാഗ്യമാണ് അല്ലെ, ഒരു റെസ്പെക്ട് ഒക്കെ കൊടുക്കാറുണ്ട്. ഗൗരിക്ക് എങ്ങനെയാണ്?
4: എനിക്ക് സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ട്.
6: അതിപ്പോ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ ഇനിയും അച്ചീവ് ചെയ്യണോന്നൊക്കെ?
4: പറയാറുണ്ട്.
6: യെസ്. അപ്പൊ നിങ്ങളുടെ ഒരു മാന്ത്രികത നിലനിൽക്കുന്നത് ഈ ഒരു ബ്രഷിലും പെയിന്റിങ്ങിലും ഒക്കെ ആണല്ലേ. അപ്പൊ ഞാനൊരു ഫണ്ണായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അനുരാഗ്. ആദ്യം അത് സ്കോർ ചെയ്യുന്നത് അനുരാഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതായത് അനുരാഗിന്റെ സ്വന്തമായിട്ടുള്ളൊരു ബ്രഷ് അല്ലേ, അപ്പൊ ആ ഒരു ബ്രഷ് എപ്പോഴും അനുരാഗ് യൂസ് ചെയ്യാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ടോ?
5: ഉപയോഗിക്കാറൊക്കെയുണ്ട്. ഇപ്പൊ ക്ലാസ് വരുമ്പോഴും പിന്നെ സമയം കിട്ടാറുള്ളപ്പോഴും വരയ്ക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോഴെല്ലാം ബ്രഷിന്റെ ഒരു ഇത് വെച്ചോക്കാണെങ്കിൽ പുതിയത് വാങ്ങണം, പക്ഷെ എന്നാലും നശിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്.
6: യെസ്. അപ്പൊ ഞാൻ അറിഞ്ഞ അറിവ് അതല്ലല്ലോ അനുരാഗ്. അനുരാഗ് വല്ലപ്പോഴേ ബ്രഷ് എടുക്കാറുള്ളൂ? ബ്രഷ് തന്നെ ചോദിക്കും ഒന്ന് എന്നെ ഉപയോഗിക്കുമെന്ന്. യെസ്. അപ്പൊ

0: അനുരാഗ് കുറച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് നോട്ടി ചെയ്തിട്ട് ഒരു ബോയാണ് അനുരാഗിന്റെ ബ്രഷിന് ജീവൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അനുരാഗിനെ പറ്റി പറയുന്നത്?
1: എന്നെ പറ്റി പറയുന്നത് ബ്രഷ് എന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ എടുക്കണം, എന്നാലും ഒരുപാട് ഉപയോഗിച്ച് ഇതാ ചീത്തയാക്കരുത് എന്നൊക്കെയാണ് ബ്രഷ് ഒക്കെ പറയാറ്.
0: അതെ, റെക്കോർഡിസ്റ്റ് ആണ് നമ്മള്, ശ്രോതാക്കൾ മനസ്സിലാക്കണം, ഒരു വോൾ റെക്കോർഡിസ്റ്റ് ആണ് എങ്കിൽ പോലും ബ്രഷ് പറയണം എന്നെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അനുരാഗ് സാധാരണ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് എക്സാം ടൈമിൽ മാത്രമേ പേനയും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈപ്പാണ് നമ്മുടെ അനുരാഗം തോന്നുന്നത് അല്ലെ ഗൗരി? അതപ്പോ ഗൗരി എങ്ങനെയാണ് ബ്രഷിന്, ഗൗരിയുടെ ബ്രഷിന് ജീവൻ വെച്ച് കഴിഞ്ഞാൽ ഗൗരിയെ പറ്റി എന്തായിരിക്കും പറയുന്നത്?
2: എപ്പോഴും ഞാൻ പടം വരയ്ക്കാറുണ്ട്, ഫ്രീ കിട്ടുമ്പോഴൊക്കെ വരയ്ക്കും. എന്താ എപ്പോഴും ഉപയോഗിക്കാതെ ഇടയ്ക്ക് റെസ്റ്റ് തരണേന്നായിരിക്കും ചിലപ്പോ പറയുന്നത്.
0: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിക്കുട്ടി എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അവർ ഫ്രീ ടൈമിലൊക്കെ. ഋതിക എങ്ങനെയാണ്?
3: ഞാൻ സാറ്റർഡേയും സൺഡേ ഒക്കെയാണ് കിട്ടുന്ന സമയത്തൊക്കെ പടം വരയ്ക്കാൻ ശ്രമിക്കും.
0: അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരു പഠനം കഴിഞ്ഞാലുള്ള ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നതും പെയിന്റിംഗ് ആണ് അല്ലെ? അപ്പൊ വേറെ എന്തൊക്കെയാണ് ഋതികയ്ക്ക് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ?
3: എനിക്ക് സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്.
0: അപ്പൊ നമ്മുടെ ഗൗരിക്കുട്ടിക്കോ?
2: എനിക്കും സ്പോർട്സിലാണ് താല്പര്യം, പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രോയിങ് ആണ് എന്റെ ഫേവറേറ്റ് ഡ്രോയിങ്.
0: അനുരാഗിന് എങ്ങനെയാണ്?
1: എനിക്ക് സ്പോർട്സ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് അതും ചെയ്യും, പിന്നെ ഇത് ആർട്ടിലൊക്കെ
0: താല്പര്യം. അതെ, പെയിന്റിംഗ് ആണ് എന്നാലും മുഖ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ മിടുക്കി മിടുക്കന്മാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വേൾഡ് റെക്കോർഡിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് റെക്കോർഡ് ടൈമിൽ എത്ര സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ?
1: എന്റെ ഗ്രൂപ്പിലായിട്ട് 31 പേരുണ്ടായിരുന്നു.
0: അതെ, അപ്പൊ അനുരാഗ് ഒരു വേറെ കാറ്റഗറി ആണ്. അപ്പൊ അതുകൊണ്ട് അനുരാഗിന്റെ സ്പെസിഫൈ ചെയ്തിരുന്ന എന്തായിരുന്നു, രണ്ട് കൈകൾ ഉപയോഗിച്ചല്ലേ?
1: രണ്ട് കൈവിരൽ കൊണ്ട് പടം വരയ്ക്കുക, പെയിന്റ് ചെയ്യുക.
0: അതെ, അപ്പൊ അത് ഈ രണ്ട് കൈ വെച്ച് ഒരുപോലെ വരയ്ക്കണം അല്ലേ?
1: ഒരുപോലെ വരയ്ക്കണം.
0: കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ?
1: ഒരു വർഷത്തെ കോഴ്സ് കൊണ്ട് പഠിച്ചെടുത്ത് വരച്ചതാണ്.
0: തുടക്ക സമയത്ത് ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുരാഗ് ഫേസ് ചെയ്തിട്ടുള്ളത് രണ്ട് കൈ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ?
1: ആദ്യം ഒന്നും വർക്കാവത്തില്ല, ഒരു കൈ മാത്രമായിട്ടായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു പറഞ്ഞ് രണ്ട് കൈ ഒരുമിച്ച് ചെയ്യുകയും ഇടയ്ക്കൊക്കെ തെറ്റാറുമുണ്ട്, അത് സാറ് തിരുത്തി തരികയും എല്ലാം ചെയ്യുന്നുണ്ട്.
0: അതെ അല്ലേ, അപ്പൊ സാറിന്റെ ഒരു സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് നിന്ന്. ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോ ഇതൊന്നും മാറി വേണ്ട, സ്കിപ്പ് ചെയ്യാം, ഇതൊന്നും വേണ്ടെന്ന് തോന്നിയോ?
1: അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, സാറെല്ലാം സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്.
0: ഫുൾ സപ്പോർട്ടാണ് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അനുരാഗ് അത് ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് ഇപ്പോൾ ആ ഒരു വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഋതികയിലേക്കും ഗൗരിയിലേക്കും വരുമ്പോ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു വേൾഡ് റെക്കോർഡ് ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ?
2: ഞങ്ങൾക്ക് 46 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാറ്റഗറി ചെയ്യാനായിട്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യം, ഞങ്ങൾക്ക് ബാലൻസ് ഒന്നും കിട്ടിയില്ല, കാലുകൊണ്ടായിരുന്നു വരച്ചത്. പിന്നെ സാറിന്റെ ആ ഒരു പ്രാക്ടീസ് ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് അത് സക്സസ് ചെയ്യാൻ പറ്റി.
0: അതെ, അപ്പൊ കാലുകൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ കൈവച്ച് വരയ്ക്കുന്ന തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ സാധാരണ വരയ്ക്കുന്ന ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു അമ്മ അച്ഛൻ ഒരു കുട്ടി അതൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയാം. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനൊക്കെ കാല് വെച്ച് വരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബാധമൊക്കെ പറ്റുമ്പോൾ സാറ് വഴക്കു പറയാറുണ്ടോ അതോ ട്രെയിൻ ചെയ്യിപ്പിക്കാണോ?
2: ട്രെയിൻ ചെയ്യിപ്പിക്കായിരുന്നു, സാറ് നല്ല സപ്പോർട്ടായതുകൊണ്ട് കുഴപ്പമില്ല.
0: അതെ, ഋതികയ്ക്ക് എങ്ങനെയാണ്?
3: ഭയങ്കര സപ്പോർട്ടാണ് സാറ്.
0: അതെ അല്ല, അപ്പൊ ഋതികയും ഗൗരിയും ഏകദേശം ഒരേ കാറ്റഗറിയിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഗൗരിക്ക് 4-ൽ റെക്കോർഡ്സ് ആണുള്ളത് അല്ലെ? അതെ, അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ഒരു പാട്ട് പാടുന്നത്? മൂന്നുപേരോട് ഒരുമിച്ച് പാടാം. യെസ്, അപ്പൊ മൂന്നുപേരും കൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇതാ ഒരു പാട്ട് പാടാൻ പോവാണ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മൂന്ന് കുട്ടി താരങ്ങളാണ്. ചിത്രകലയിലെ വിസ്മയങ്ങൾ എന്ന് തന്നെ എടുത്ത് പറയാൻ സാധിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റ് കൂടിയായിട്ടുള്ള ഗൗരി, നന്ദ, റിതിക, അനുരാഗ്, ഈ മൂന്ന് കുട്ടികളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ വെൽക്കം ചെയ്യാണ് അവരെ. അപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അനുരാഗിലേക്ക് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ചെറിയ പ്രായത്തിൽ അനുരാഗ് കുട്ടിയായിരുന്നപ്പോൾ ആദ്യം വരച്ചു തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു?
2: വീടുകളുടെ ഭിത്തിയില്, പിന്നെ കൊച്ചു ബുക്കുകൾ അന്നത്തൊക്കെ ആയിരുന്നു
1: വരച്ചു തുടങ്ങുന്നത്. അപ്പൊ അമ്മ വഴക്ക് പറയാറുണ്ടോ?
2: ഇടയ്ക്കൊക്കെ അമ്മ വഴക്ക് പറയാറുണ്ട്, പക്ഷെ പിന്നെ പഴയ വീടാണ്
1: ആയിരുന്നു. അപ്പൊ പഴയ വീടായിരുന്നു മുമ്പ്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ വരച്ചോ എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ചെറുതായിരുന്ന സമയത്ത് ആദ്യം അമ്മ വഴക്ക് പറഞ്ഞു, പിന്നീട് അനുരാഗിന് അതിന് എന്തോ ഒരു കഴിവുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്ന് ഇന്ന് ദ വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് അനുരാഗ് എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു അനുരാഗിന്റെ ഒരു യാത്രയുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ?
2: ആദ്യം വീട്ടിൽ നിന്ന് വരച്ച് തുടങ്ങി, പിന്നെ അമ്മ ക്ലാസ്സിൽ ഡ്രോയിങ് ക്ലാസ്സിന് വിട്ട്, അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ക്രയോണിലാണ് തുടക്കമിടുന്നത്. അങ്ങനെ ക്രയോൺ വെച്ച് വരയ്ക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിന്റിങ്ങിലോട്ട് കടക്കുകയും ചെയ്യുന്നു. അതിൽ നല്ല ഇപ്പോൾ പെയിന്റിങ് ആകുമ്പോൾ ആദ്യം ഒന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇന്ന കളറാണെന്ന് മാത്രം അറിയാം. അപ്പോൾ അതെടുത്ത് മാത്രം ഇങ്ങനെ അടിക്കും, പിന്നെ സാറ് തിരുത്തി തരും. അത് കഴിഞ്ഞ് പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെയാണ് കടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്.
1: ഒത്തിരി സന്തോഷമാണ് അല്ലേ? ആ ഒരു യാത്ര കേൾക്കുമ്പോൾ തന്നെ ചെറുതിലേ അമ്മ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു, പിന്നെ മനസ്സിലായി ആ അനുരാഗ് ഇതിൽ ഒരു മിടുക്കനാണ് എന്ന് മനസ്സിലായി. ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു, സാറുമായിട്ട് വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു പഠനം അല്ലേ, അത് കഴിഞ്ഞിട്ട് ദാ വേൾഡ് റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ പ്രൗഡായിട്ട് അനുരാഗ് ഇങ്ങനെ അനുരാഗിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗൗരി, അപ്പോൾ ആദ്യമായിട്ട് ഗൗരിക്ക് ഇപ്പം നമ്മൾ അനുരാഗ് പറഞ്ഞ പോലെ തന്നെയായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും. നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കലാപരമായിട്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നൊരു പാതയുണ്ട്. അതിന് മുൻപ് ചിലപ്പോൾ വഴക്കൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് വീട്ടിൽ, കുത്തി വരയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പിന്നീട് അവർക്ക് മനസ്സിലാവും.

0: നമ്മുടെ കുട്ടി ഇതിലെന്തോ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യമായിട്ട് ഗൗരിക്ക് ഭിത്തിയിലൊക്കെ വരയ്ക്കാതെ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ വരയ്ക്കാതെ ആദ്യമായിട്ടൊരു ക്യാൻവാസും ബ്രഷും വാങ്ങി തന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഓർത്തെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ?
1: ആദ്യം ക്യാൻവാസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വരച്ചു വരുന്നതെന്നുള്ളൊരു ഇത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വരച്ച് വരച്ച് പ്രാക്ടീസ് ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല. അതിനകത്ത് വരയ്ക്കുമ്പോൾ നല്ല സന്തോഷമാണ്. വലിയ ആർട്ടിസ്റ്റൊക്കെ വരച്ച് കണ്ട് കണ്ട് കൊതി ഉണ്ടായിരുന്നു ഇതിനകത്ത് വരയ്ക്കണമെന്ന്. അപ്പൊ ഇപ്പൊ സന്തോഷമുണ്ട്, ഇപ്പൊ അതിനകത്താണ് വരയ്ക്കുന്നത്.
0: അതെ, അപ്പൊ ഈ ക്യാൻവാസ് ആദ്യമായിട്ട് ഗൗരിക്ക് എന്നാണ് കിട്ടുന്നത്?
1: ഇപ്പൊ കുറച്ച് നാളായ ഈ വേൾഡ് റെക്കോർഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറെ ക്യാൻവാസ് ഇപ്പൊ വീട്ടിലുണ്ട്. അതിനകത്താണ് പിന്നെ പിക്ചേഴ്സ് വരച്ച് ഭിത്തിയിൽ വെക്കും.
0: യെസ്, അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ ക്യാൻവാസ് എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു കണ്ണുകളിലെ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് കാണാം. കാര്യം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത്, ക്യാൻവാസ്, ബ്രഷ്, പെയിന്റിങ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഋതിക കുട്ടിക്ക് പറയാനുള്ളത്, ഋതിക കുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, ക്യാൻവാസ് ആദ്യം കൈ കിട്ടുമ്പോ ആദ്യമായിട്ട് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പിക്ക് ഏതായിരിക്കും, എന്തായിരിക്കും വരയ്ക്കാൻ ആഗ്രഹം?
2: എനിക്ക് കൃഷ്ണനെ വരയ്ക്കാനാണ് ഇഷ്ടം. ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമാണ് കൃഷ്ണൻ.
0: അതെ, അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ കൃഷ്ണനെ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ ഋതികയ്ക്ക് എങ്ങനെ ഉണ്ടോ?
2: ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, പിന്നെ പിന്നെ വരച്ച് റെഡിയാകുന്നു.
0: അതെ, അപ്പൊ ഒരുപാട് നിറങ്ങൾ ഇങ്ങനെ ചേർക്കണം കൃഷ്ണന്റെയൊക്കെ രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങള് കലാകാരായിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രകലയിലെ വിദഗ്ധരായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും കാണില്ല. അപ്പൊ അങ്ങനെ നിറങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് കൃഷ്ണനെ വരയ്ക്കാനാണ് നമ്മുടെ ഋതിക കുട്ടിക്ക് ഇഷ്ടം. ഗൗരിക്ക് ആ ഒരു ക്യാൻവാസ് കിട്ടിയാൽ ആദ്യം വരയ്ക്കാൻ ഇഷ്ടമുള്ളത് ഏതായിരിക്കും?
1: എനിക്ക് നേച്ചറാണ് ഇഷ്ടം.
0: നേച്ചറാണ് കൂടുതൽ ഇഷ്ടം.
1: എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വരയ്ക്കാറ്.
0: അനുരാഗിന് ഏതായിരിക്കും?
3: എനിക്ക് മനസ്സിൽ വരുന്നത് ഇപ്പോ വരയ്ക്കാനാണ് ഇഷ്ടം. മനസ്സിൽ തോന്നുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നതാണ്.
0: മനസ്സിൽ തോന്നുന്നത് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കൂടുതലും നോക്കി വരയ്ക്കുന്നതാണോ അതോ മൈൻഡിൽ, ഇപ്പൊ നമ്മുടെ അനുരാഗ് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ തോന്നുന്നത് വരയ്ക്കാനൊരു ശ്രമം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാല് അത് കറക്റ്റ് ഇല്ല നമ്മുടെ ആ ഒരു ക്യാൻവാസിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ഗൗരി?
1: ഇല്ല, അങ്ങനെ സാധിക്കത്തില്ല. ഏകദേശം ആ ഒരു രൂപമൊക്കെ കിട്ടും.
0: അതെ, അപ്പൊ അനുരാഗ് കുറച്ചുകൂടി ബ്രില്യന്റ് ആണെന്ന് തോന്നുന്നു. മനസ്സിൽ തോന്നുന്നതൊക്കെ വരയ്ക്കാൻ സാധിക്കും തോന്നുന്നു.
3: അപ്പൊ മനസ്സിലേക്ക്
0: ശ്രമിക്കും എടുക്കാൻ. അപ്പൊ എന്തായാലും ആ ഒരു ശ്രമം കറക്റ്റ് ആയിട്ട് തന്നെ പോകട്ടെ. അപ്പൊ നമ്മുടെ ഗൗരി പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നോക്കിയൊക്കെ വരച്ച് ട്രെയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റിന് അത് കിട്ടുന്നത്. ഋതികയ്ക്കും അതന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അനുരാഗ് കുറച്ച് വ്യത്യസ്തനായിട്ട് നിൽക്കുകയാണ്, മിടുക്കനായിട്ട് അത് മനസ്സിലൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സാധാരണ ഈ ചിത്ര കലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള പിക്കുകളുണ്ട്. അപ്പൊ ആ പല പിക്കുകൾ നമ്മൾ കാണുമ്പോൾ ഒരു ജീവൻ തുടിക്കുന്ന രീതിയിൽ കാണാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, പക്ഷെ പിന്നീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതിനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സംഭവം കറക്റ്റ് ഒരു എന്താ ഒരു പ്രകൃതിയുടെ ഒരു വർണ്ണനയാണെങ്കിൽ തന്നെയും അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലൊക്കെ ചിലർ വരയ്ക്കാറുണ്ട്. അത്ര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെ ഈ ചിത്രകല അല്ലെങ്കിൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ജീവൻ തുടിക്കുന്ന രീതിയിൽ ഒരു പിക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുമ്പോൾ ആദ്യം നിങ്ങൾ ഏതായിരിക്കും വരയ്ക്കുന്നത്?
1: അമ്മയുടെ ആയിരിക്കും വരയ്ക്കുന്നത്, കാരണം ഇതിന് കൂടുതൽ സപ്പോർട്ട് തരുന്നത് അമ്മയല്ലേ. അപ്പം ആദ്യം അമ്മയുടെ ഫോട്ടോ.
0: അതെ അതെ, അപ്പൊ മിടുക്കി അമ്മയുടെ പിക്കായിരിക്കും ആദ്യം വരയ്ക്കുന്നത്. ഋതിക ഏതായിരിക്കും?
2: ഞാൻ ഫാമിലിയുടെ ആയിരിക്കും.
0: ഫാമിലി, ഫുൾ ഫാമിലിയാണ്, ആർക്കും പരാതി ഒന്നും വേണ്ട, എല്ലാവരുടെയും പിക്ക് വരയ്ക്കും എന്നുള്ളത്. അനുരാഗ് കുറച്ച് വ്യത്യസ്തനായ ഒരു ആൻസർ ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്തായിരിക്കും വരയ്ക്കുന്നത് ആദ്യം?
3: ഞാൻ അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്ന ഒരു പടം വരയ്ക്കാൻ.
0: അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അനുരാഗ് ഫാമിലിയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാമിലിയുടെ പിക്ക് ആദ്യം വരയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മിടുക്കനായിട്ടുള്ള അനുരാഗും മിടുക്കികളായിട്ടുള്ള ഗൗരി നന്ദയും ഋതികയും ഇങ്ങനെ ചിത്രരചനയെ പറ്റിയും അവരുടെ കഴിവുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഫൺ, ഒരു റാപ്പിഡ് എന്ന രീതിയിൽ ഒരു ചോദ്യം, കുറച്ച് ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസർ തരണം കേട്ടോ. അപ്പൊ ഞാനിത് ചിത്രകലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കാം, ഒരു ക്യൂട്ടായിട്ടുള്ള റിപ്ലേസ് അല്ല, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിറമാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, ബ്രഷ് ആണോ ഇഷ്ടം?
2: എനിക്ക് ഏറ്റവും ഇഷ്ടം നിറമാണ്.
0: നിറമാണ് ഇഷ്ടം, എന്തുകൊണ്ടാണ് നിറം ഇഷ്ടപ്പെടാൻ? എന്തുകൊണ്ടാണ്?
2: ബ്രഷ് ഇഷ്ടമാണ്, പക്ഷെ ബ്രഷ് ഇല്ലെങ്കിലും നമുക്ക് കൈ വെച്ചായാലും നിറങ്ങൾ എടുത്ത് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതിൽ കൂടുതൽ കുറെ കളറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കളറാണ്.
0: അതെ അതെ, അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ബ്രഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, പക്ഷെ നിറങ്ങൾ ഉണ്ടെങ്കിലേ അത് കറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും അല്ലെ മിടി. അപ്പൊ ഈ നിറങ്ങളിൽ ഏറ്റവും കൂടുതൽ ഋതികയ്ക്ക് ഇഷ്ടമുള്ള ഒരു നിറം ഏതായിരിക്കും?
2: എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് ആണ്.
0: പിങ്ക് ഷെയ്ഡ് ആണ്, അല്ലെങ്കിൽ ഗേൾസിന് പിങ്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഋതിക പറയണം അങ്ങനെ തന്നെ ആണ് എന്നുള്ളത്. ഗൗരിക്ക് എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിറം ഏതാണ്?
1: എനിക്കും പിങ്ക് ആണ്.
0: പിങ്ക് ആണ്. അനുരാ

0: എങ്ങനെയാണ്?
1: എനിക്ക് റെഡ്
0: റെഡാണ് ഇഷ്ടം. അതെ, അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള നിറം ഈ ഒരു ഇപ്പൊ അനുരാഗിന് ഇഷ്ടമുള്ളത് റെഡ് ഷെയ്ഡുള്ള നിറമാണ്. അപ്പൊ ഈ നിറം വെച്ചിട്ടാണോ കൂടുതലും പിക്സ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്?
1: അല്ല, എല്ലാ കളറും വെച്ചും വരയ്ക്കാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ എന്താ കൂട്ടുന്നത് റെഡ് കളർ വെച്ച് എല്ലാത്തിനും കൊടുക്കാൻ ശ്രമിക്കുക.
0: അതെ, മിക്സ് ചെയ്യുന്നത് അല്ലെ, മിക്സ് ചെയ്ത് ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൂടുതലും ഇഷ്ടം എന്നുള്ളതാണ്. അപ്പൊ അനുരാഗ്, ഈ നിറങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള നിറം റെഡാണ്, പക്ഷെ നമ്മൾ കൂടുതലും പെയിന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അധികം യൂസ് ചെയ്യുന്ന ഒരു കളർ ഏതായിരിക്കും?
1: പച്ച വെള്ള നിറം, അതൊക്കെ എടുക്കും.
0: അതെ അതെ, ഗ്രീനും വൈറ്റും ആണ് മിക്സ് ചെയ്ത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഗൗരി ഏതായിരിക്കും കൂടുതൽ?
1: ഗ്രീനാണ്.
0: അത് എന്തുകൊണ്ടായിരിക്കും ഗ്രീൻ വരുന്നത്? കൂടുതൽ നേച്ചർ റിലേറ്റ് ചെയ്ത് വരുന്നോണ്ട് ഗ്രീൻ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഗ്രീൻ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ ഗൗരിയോടാണ്, മഴയാണോ അതോ മഴവില്ലാണോ വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: മഴവില്ലാണ് ഇഷ്ടം.
0: മഴവില്ലാണ്, കാര്യം മഴ വരയ്ക്കാൻ കുറച്ച് പാടാണല്ലേ.
2: മഴവില്ലാകുമ്പോഴത്തേക്ക് 7 കളറും കൂടെ മിക്സ് ചെയ്ത്
0: വരയ്ക്കാന്നുള്ള. അപ്പൊ അനുരാഗിന് എങ്ങനെയാണ്, മഴയാണോ വരയ്ക്കാൻ ഇഷ്ടം അതോ മഴവില്ലാണോ?
1: മഴവില്ലാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം.
0: യെസ്. അപ്പൊ റേർ അനുരാഗ്, ഞാൻ ചോദിച്ചോട്ടെ, മനസ്സിൽ തോന്നുന്ന ഇഷ്ടം തോന്നുന്ന മഴവിലിനോടാണോ ഇഷ്ടം അതോ മഴയോടാണോ ഇഷ്ടം?
1: രണ്ടും ഇഷ്ടമാണ്.
0: വരയ്ക്കാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് മഴവില് ചൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അന്ന് മഴയൊന്ന് വരച്ചു നോക്കണം, എന്ത് ഭംഗിയായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, റിയൽ ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ മഴ നിങ്ങൾ വരയ്ക്കുന്നുണ്ട് നോർമൽ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഡോട്ടായിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ചും കൂടെ എന്താ പറയുക, അതിലൊരു ഒരു പുതുമ കൊണ്ടുവരാൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അപ്പൊ മഴയൊക്കെ വരയ്ക്കണം കേട്ടോ അനുരാഗ്, ശ്രമിക്കില്ലേ? അതെ, ശ്രമിക്കും. ക്യാൻവാസിൽ പിക്സ് വരയ്ക്കാനാണോ ഇഷ്ടം അതോ മതിലുകളിലൊക്കെ വരയ്ക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ ഭിത്തിയിലൊക്കെ വരയ്ക്കാനാണോ ഇഷ്ടം? ഇൻട്രസ്റ്റ് കൂടുതൽ ഏതാണെന്നാണ് എന്റെ ചോദ്യം.
2: രണ്ടും ഇഷ്ടമാണ്.
0: രണ്ടും ഇഷ്ടമാണ്. ഇപ്പൊ എന്തായാലും നിങ്ങളൊക്കെ അത്യാവശ്യം ഏത് സ്റ്റാൻഡേർഡിലാണ് ഗൗരി പഠിക്കുന്നത്?
2: ഞാൻ 10th
0: പഠിക്കുന്നത്.
1: 7th.
0: യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നതും വീട്ടിലെ ഭിത്തിയിൽ വരയ്ക്കുന്ന പ്രായമൊക്കെ നിങ്ങളുടെ കഴിഞ്ഞു. പക്ഷെ എങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ക്യാൻവാസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വരയ്ക്കണം എന്ന് തോന്നാറില്ലേ? പക്ഷെ നല്ല അടി കിട്ടും അല്ലേ?
2: ഇല്ല, കിട്ടത്തില്ല. വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് വരയ്ക്കാൻ സമ്മതിക്കും.
0: സമ്മതിക്കും. അതെ. അപ്പൊ എന്തായാലും വീട് ആ ഒരു ഭിത്തി മോശമാക്കാത്തത് കൊണ്ട് വരയ്ക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും ക്യാൻവാസിലേക്കാൾ കൂടുതലും ഇഷ്ടം വരയ്ക്കാൻ ആ ഒരു ഭിത്തിയിലും അങ്ങനെയൊക്കെ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. ഈ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഈ ഒരു ക്യാൻവാസ് ഒക്കെ കിട്ടുന്നതിന് മുൻപ് നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ വരച്ചിട്ടില്ലേ? അപ്പൊ അതിൽ ആദ്യമൊക്കെ വരച്ചത് ഏതൊക്കെ പിക്കായിരിക്കും അനുരാഗ് വരച്ചിട്ടുള്ളത്?
1: കാർട്ടൂൺസ്, ആനിമേൻസ് അതൊക്കെ വരയ്ക്കും. പിന്നെ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ആകുമ്പോ ക്ലാസ് ഇരുന്നൊക്കെ വരയ്ക്കാനൊക്കെ ഇതാകും.
0: അതെ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും?
1: ടീച്ചേഴ്സ് ഉക്കടച്ചു
0: എന്നൊക്കെ പറയാം. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഈ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഇതൊരു കഴിവ് ഉണ്ട് അല്ലെ, റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്, സപ്പോർട്ടീവ് ഒക്കെ ആണോ?
1: എല്ലാ ടീച്ചറും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു.
0: അതെ. ഇപ്പൊ ഏത് സ്കൂളിലാണ് അവരൊക്കെ പഠിക്കുന്നത്?
1: ജോൺഎഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി
0: സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ അവിടെ ക്ലാസ് ടീച്ചർ ആരാണ്? അനുരാഗിന്റെ
1: ഞാൻ 7th പഠിച്ചപ്പോ ആശാറാണി ടീച്ചറാണ്. ഇപ്പൊ 8th പഠിക്കുമ്പോ റീന ടീച്ചർ.
0: റീന ടീച്ചറാണ്. അപ്പൊ ഈ രണ്ട് ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ബുക്കടച്ച് കയറാന്ന് പറയാറുണ്ടോ?
1: ഇപ്പൊ 8th കയറിയിട്ട് അങ്ങനെ ഇല്ല.
0: ഇല്ല എന്ന് വെച്ചാൽ
1: വരയ്ക്കാറില്ല, ടെസ്റ്റിലൊന്നും അത്രയ്ക്ക് വരയ്ക്കാറില്ല. നീറ്റായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്.
0: അതുകൊണ്ട് വഴക്ക് പറയാറില്ല അല്ലെ. നോട്ട്ബുക്കിൽ ആദ്യമായിട്ട് വരച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞ് ബുക്കടച്ച് വൈ എന്ന് പറഞ്ഞ പിക്ക് ഏതായിരിക്കും അനുരാഗ്?
1: ഈ കാർട്ടൂൺ ആനിമി അതൊക്കെ
0: അതൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പൊ എന്തായാലും പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എനിക്ക് ഇന്നൊരു ഒരു പിക്ക് വരച്ചു തരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ?
1: ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഇതൊന്ന് വരച്ചുതരാവോ, അപ്പൊ ശ്രമിക്കാം എന്നൊക്കെ
0: പറയാറുണ്ടോ. ഇച്ചിരി ചാടായിട്ടൊക്കെ ആ നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്.
1: ശ്രമിക്കാം, നോക്കാം, പറ്റുവാണെങ്കിൽ
0: വരച്ചുതരാന്ന് പറയാം. ഗൗരി എങ്ങനെയാണ്, നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ പിക്കൊക്കെ വരയ്ക്കാറുണ്ടോ അതോ സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ ഗൗരി?
2: ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല.
0: ഇല്ല വരയ്ക്കാറ്. ഋതിക എങ്ങനെയാണ്?
3: ഞാൻ വരയ്ക്കാറൊക്കെ
0: ഉണ്ട് കണ്ടോ. അപ്പൊ ഋതിക ഇച്ചിരി ഇങ്ങനെ പിടിച്ച് സംസാരിക്കെങ്കിലും ഋതിക ഇച്ചിരി നോട്ടിയൊക്കെ ആണല്ലേ. അപ്പൊ ഋതിക നോട്ട്ബുക്കിൽ എന്തൊക്കെയാണ് ബാക്കിൽ വരയ്ക്കുന്നത്? ടീച്ചേഴ്സിനായിരുന്നൊക്കെ വഴക്ക് കേൾക്കാറുണ്ടോ?
3: ഇല്ല, മിസ് സപ്പോർട്ടൊക്കെയാണ്, പറ്റുന്ന സമയത്ത് വരയ്ക്കാനൊക്കെ പറയും.
0: നല്ല ടീച്ചേഴ്സ് ആണല്ലേ. ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറയാൻ ഞങ്ങളെ ഒന്നും സമ്മതിക്കാറൊന്നുമില്ല. നിങ്ങളത് കലാപരമായിട്ട് നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ടാണ് ആ വരച്ചോട്ടെ, അവർ കുറച്ചും കൂടെ ഒന്ന് ഷേപ്പായി വന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ പേര് പറയൂ ഋതിക, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
3: ഞാൻ 4th പഠിച്ചപ്പോഴായിരുന്നു മിസ്സം, ആ സമയത്തായിരുന്നു ഞാൻ ഈ വേൾഡ് റെക്കോർഡിന് വന്നത്. ആ ടൈമിലായിരുന്നു ഈ പടമൊക്കെ വരച്ചുകൊണ്ട് ഇരുന്നത്. അപ്പൊ മിസ് പറയും, ആ ഭയങ്കര നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും, എന്നാ വരച്ചോ എന്നൊക്കെ പറയാറുണ്ട്.
0: അതെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒക്കെ പേര് പറഞ്ഞോളൂ, ഏറ്റവും ഇതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ പേര് പറഞ്ഞോളൂ.
3: അലീന മിസ്, റൂബി മിസ്സും റോസി മിസ്.
0: അപ്പൊ ഈ വേൾഡ് റെക്കോർഡ്

0: ഒക്കെ നേടിക്കഴിഞ്ഞപ്പോ അവരുടെയൊക്കെ ഒരു എന്തായിരുന്നു അവരൊക്കെ പറഞ്ഞത്? ആദ്യമായിട്ടൊക്കെ ഏത് ടീച്ചറിനോടാണ് ഈ ഒരു കാര്യം, ഞാൻ ഇതുപോലൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ ആദ്യം ആരോടാണ് വിളിച്ച് പറഞ്ഞത്?
1: ആദ്യം അലീന മിസ്സിനോട്.
0: അലീന മിസ്സിനോടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ?
1: ഭയങ്കര അഭിമാനമായിരുന്നു മിസ്സിന്റെ സ്കൂളിന്റെ ഒരു ഇതായി.
0: അപ്പൊ ഗൗരി ഏറ്റവും സ്കൂൾ ഏത് സ്കൂളായിരുന്നു?
1: ഞാൻ ലൂർദ് മാതാ.
0: ലൂർദ് മാതാ. അപ്പൊ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ടീച്ചേഴ്സ് ഒക്കെയാണ്?
1: അങ്ങ്

0: അതിന് ഇടയ്ക്ക് കണക്ട് ചെയ്ത് പോയതാണ്. അതായത് സ്കൂളിലാണോ, അതായത് സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം, അതോ ആ ആർട്ടിസ്റ്റ് രീതിയിൽ ഇങ്ങനെ പടം വരച്ച് ആ ഒരു രീതിയിൽ പോകുന്നതാണോ ഇഷ്ടം?
1: ഇപ്പോൾ ജോലി വേണമെങ്കിൽ സ്കൂളിൽ പഠിച്ചതെല്ലാം ചെയ്യാനാണ്. ഇപ്പൊ സ്കൂളിൽ പഠിച്ചിട്ട് കോളേജിലോട്ട് കടക്കുമ്പോ ആർട്ടിന്റെ മറ്റേ ഇതിലോട്ട് കടക്കാനാണ് എനിക്ക്
0: താല്പര്യം. അതായത് നമ്മളിപ്പോ സ്കൂൾ ടൈമിൽ എന്തായാലും നമുക്ക് പഠിച്ചൊരു ലെവൽ എത്തിക്കഴിഞ്ഞാലേ ഇതില് തന്നെ എന്തെങ്കിലും ഒരു സ്കോപ്പ് നോക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതുകൊണ്ട് ആർട്ടിസ്റ്റ് രീതിയിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് പഠനം അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ പഠനവും പെയിന്റിങ്ങും, എങ്ങനെ കുറച്ച് ബിസി ഒരു ഷെഡ്യൂൾ ആണല്ലേ നിങ്ങളത്, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഗൗരി,
2: ഫ്രീ കിട്ടുമ്പോഴാണ് ഡ്രോയിങ് ചെയ്യുന്നത്, അല്ലാത്ത സമയത്ത് പഠിക്കും.
0: അനുരാഗ് എങ്ങനെയാണ്?
1: ഫ്രീ കിട്ടുമ്പോ ശനി ആ ദിവസങ്ങളിലൊക്കെ വായിക്കാറുണ്ട്.
0: അതെ. അപ്പൊ അനുരാഗ് നേരത്തെ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ അനുരാഗ് പഠിച്ചു, അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് പിന്നീട് ഒരു ഗ്രാജുവേഷൻ ടൈമിലൊക്കെ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ രീതിയിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണോ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്?
1: ഇപ്പൊ കോളേജിൽ തന്നെ ആർട്ടിസ്റ്റിന്റെ കോഴ്സൊക്കെ ഉണ്ട്. ഇപ്പൊ ടീച്ചിങ്, ആർട്ട് ടീച്ചിങ് അങ്ങനെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ചേരാനായിട്ട് താല്പര്യമുണ്ട്.
0: യെസ്, മിടുക്കൻ മിടുക്കൻ. അപ്പൊ നല്ലൊരു ആൻസറാണ് അനുരാഗ് പറഞ്ഞത്. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാ പക്ഷെ എനിക്ക് പഠിച്ചാൽ മാത്രമേ ആ ഒരു രീതിയിൽ എനിക്ക് എത്താൻ പറ്റൂ എന്നാണ് അനുരാഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ പോകുമ്പോൾ ചിത്രരചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വളരെ നിശബ്ദമായിട്ടുള്ള ഒരു റൂമിലിരുന്ന് ഇങ്ങനെ വളരെ ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യാനാണോ ഇഷ്ടം, അതൊക്കെ പാട്ടൊക്കെ കേട്ട് അവിടെ അലമ്പായാലും പ്രശ്നമില്ല അങ്ങനെയാണോ ഇഷ്ടം? ഗൗരി,
2: പാട്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ട്
0: വരയ്ക്കാൻ, പക്ഷെ വളരെ കാമായിട്ട്, എന്നൊന്നും ശല്യം ചെയ്യരുത്, എനിക്കിവിടെ ബഹളമൊന്നും കേൾക്കരുത്, അങ്ങനൊന്നും ഇല്ല. ബഹളം ഉണ്ടെങ്കിലും വരയ്ക്കും, നിങ്ങൾ വരയ്ക്കും ക്ലാസ്സിലൊക്കെ എന്തായാലും ബഹളം ഉണ്ടല്ലോ അല്ലെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ. ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ നിശബ്ദമായിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ മൂന്നുപേരും കുറച്ച് അസാധ്യമായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് ബഹളമൊക്കെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്ന് കുട്ടികളും മിടുക്കനും മിടുക്കിമാരും ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. അതിനുശേഷം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ്

0: സംഥോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരിക്കൽ കൂടി തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം കുട്ടിത്താരങ്ങളായിട്ടുള്ള ഗൗരി, നന്ദ, ഋതിക, അനുരാഗ്. യെസ്, അപ്പൊ ഈ മൂന്ന് താരങ്ങളും ചിത്രകലയിലെ അതിപ്രശസ്തരായിക്കൊണ്ടിരിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള കുട്ടിത്താരങ്ങളാണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ പറ്റി എടുത്തു പറയാനാണെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് ക്യാൻവാസിൽ വെറും 2 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണ് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു പെയിന്റിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടൈമിൽ തോന്നിയത്? ഇങ്ങനെ ഇത്രയും എന്താ പറയാ, ഇങ്ങനെ ഈ ഒരു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു അല്ലേ?
2: സാറിന്റെ ആ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും മണിക്കൂറും കൊണ്ട് ആ ഒരു വലിയൊരു ക്യാൻവാസ് ചെയ്യാൻ പറ്റിയത്. വളരെ സന്തോഷമാണ്.
3: ഇപ്പൊ ഓരോ പൊസിഷൻ തരും, ഇപ്പൊ ഇങ്ങനെ വരയ്ക്കണം, ഇപ്പൊ വലിയ ഇതല്ലേ, അപ്പൊ ഇത്ര ആൾക്കാർ ഇന്നിട്ട് ഓരോ പൊസിഷൻ തന്നിട്ട് അതായിട്ട് വരയ്ക്കാനായിട്ട് ഞങ്ങൾക്കും
2: അങ്ങനെയൊക്കെ ആയിരുന്നു തന്നത്.
1: അതെ അല്ലെ, പൊസിഷൻ തരും, അതിനനുസരിച്ച് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അല്ലെ?
2: യെസ്.
1: അപ്പൊ ഇതില് ഈ ഒരു ബോൾ റെക്കോർഡ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ആരായിരിക്കും അനുരാഗ്?
3: അമ്മയും അച്ഛനും സാറും സപ്പോർട്ട് ചെയ്തു.
1: അതെ, ഇവര് മൂന്നുപേരും ആണല്ലേ.
2: അതെ, എന്റെ അമ്മയും അച്ഛനും, ഫാമിലി ഫുള്ള് സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടുതലും അമ്മയും അച്ഛനും സാറും, സാറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്താൻ കഴിഞ്ഞത്.
1: അതെ, തീർച്ചയായും. അപ്പോ നമ്മള് സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മള് പല നമ്മുടെ സമൂഹത്തിന് വേണ്ടി പല സന്ദേശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നർത്തകി എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു നടനത്തിലൂടെ ഒരു ആശയം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു സിംഗർ ആണെങ്കിലും പല രീതിയിൽ അവർ, അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവ് എന്ന രീതിയിലാണെങ്കിലും, ഇപ്പൊ ഒരു എന്താ പറയാ ഒറേറ്റർ ആണെങ്കിലും, അവരെല്ലാരും ഓരോ മെസ്സേജസ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കാറുണ്ട്, സമൂഹത്തിന്. അപ്പൊ ഒരു ചിത്രകലയിൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്നുള്ളത്?
2: കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തി പേരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് അവരെ വിടണം, ആ ഡ്രോയിങ് ക്ലാസ്സിനെ വിട്ട് അവരെ പരിശീലിക്കാം.
1: അപ്പോൾ തീർച്ചയായും ഒരു ചെറിയൊരു കഴിവുണ്ടെങ്കിൽ തന്നെയും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ലതാക്കി എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെ അനുരാഗ്? അങ്ങനെ തന്നെ ചെയ്യണം അല്ലെ? അതെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കലാകാരനെ, ഒരു പ്രതിഭയെ നമുക്ക് നിങ്ങളെ പോലെ കിട്ടുകയുള്ളൂ. അപ്പൊ കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുകയാണ്, അവരിലേക്ക് എന്താണ് നമ്മുടെ അനുരാഗിന് പറയാനുള്ളത്?
3: ഇപ്പൊ വരയ്ക്കുകയാണെങ്കിൽ അതിന് മടിക്കരുത്, ഇനി ചെയ്തോണ്ടിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം തന്നെ ഇപ്പൊ ചെയ്യുമ്പോൾ അതിന് വേണ്ട, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒന്നും വിട്ടിട്ട് പോവരുത്. അതിനെ പരിശ്രമിച്ച് മാത്രമേ ഉള്ളു ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതല്ലേ.
1: അതെ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാലന്റ് മാത്രമല്ല അല്ലെ, അവർ കറക്റ്റ് ചെയ്ത് അത് പോകണമെങ്കിൽ പ്രാക്ടീസ് അത്യാവശ്യമാണ്.
3: അതെ, പ്രാക്ടീസ് ഉണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാത്തിനും പ്രാക്ടീസ് വേണം.
1: അതെ, പ്രാക്ടീസ് ആണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അനുരാഗ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം ആ സബ്ജക്റ്റിനെ പറ്റി. നമ്മൾ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രായത്തിലെ കുട്ടിയാണെങ്കിൽ കൂടി അനുരാഗ് പറഞ്ഞ് മനസ്സിലാക്കാണ്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലും അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ എന്ന് കൂടി നമ്മുടെ അനുരാഗ്

0: പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ പേരൻസ് തന്നെയാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും അല്ലേ. അപ്പോൾ നമ്മുടെ ഗൗരിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പേരൻസിനെ പറ്റി പറഞ്ഞോളൂ ഗൗരി.
1: അമ്മയുടെ പേര് രേഖ, അച്ഛൻ്റെ പേര് രാജിത്. ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര എത്താൻ കഴിഞ്ഞത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊരു മത്സരം ഉണ്ടെങ്കിൽ അതിനവിടെ കൊണ്ടുപോയി അത് തീരുന്നിടം വരെ ഇരുന്ന് വിളിച്ചോണ്ട് വരുന്ന ആളാണ് അമ്മ. അപ്പൊ അമ്മയ്ക്കാണ് എന്തുണ്ടെങ്കിലും ഞാൻ എന്ത് പടം വരച്ചാലും ആദ്യം കാണിക്കുന്നത് അമ്മയാണ്.
0: അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഋതികയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പേരൻസിനെ പറ്റി, എല്ലാവരും പേരൻസിന്റെ വളരെ എന്താ പറയാ ക്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഏറ്റവും ഇഷ്ടത്തോടു കൂടി നിൽക്കുന്ന കുട്ടികളാണ് ഇവര് മൂന്നുപേരും. അപ്പൊ ഋതികയ്ക്ക് എന്താണ് പേരൻസിനെ പറ്റി പറയാനുള്ളത്?
2: എന്റെ അച്ഛന്റെ പേര് രാഹുൽ, അമ്മയുടെ പേര് അർച്ച. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറ്. കൂടുതലും എന്ത് കാര്യത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്ത് എല്ലായിടം എന്നെ കൊണ്ടുപോയി അത് തീരുന്നവരെ നിർത്താറൊക്കെ ഉണ്ട്.
0: അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കും. അവരുടെ ഒരു എന്താ തിരക്കുകളും കാര്യങ്ങളും ജോലിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുരാഗ്, എങ്ങനെയാണ് പേരൻസിനെ പറ്റി പറയാ? അച്ഛൻ അമ്മ പറഞ്ഞോളൂ.
3: എന്റെ അമ്മയുടെ പേര് സ്വാതി, അച്ഛന്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോ അച്ഛന്റെ ജോലി ഫിഷർമാനാണ്. അതിൽ നിന്നും ഇപ്പൊ എനിക്ക് വേൾഡ് റെക്കോർഡിന് പ്രാക്ടീസ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് തന്നെ അച്ഛൻ വള്ളത്തിൽ കയറാതെ എന്നും ഞായറാഴ്ച മാറ്റി വെച്ചിട്ടാണ് എന്നെ പോകുന്നത്. എല്ലാത്തിനും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ വെറുതെ ഇരുന്നാലും ഇപ്പൊ വരയ്ക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛൻ.
0: അതെ. അപ്പൊ ഒരു സാധാരണക്കാരനാണെങ്കിൽ കൂടിയും നമ്മുടെ അനുരാഗ് പറയാണ്, അനുരാഗിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം എടുത്ത് അച്ഛൻ ഇങ്ങനെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതല്ല. അപ്പൊ അനുരാഗിന് എന്തായാലും ആ ഒരു ബോധ്യം മനസ്സിലുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ മിടുക്കനായിട്ട് അത് പഠിക്കുക, അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകുക. അപ്പൊ മൂന്ന് കുട്ടികളും നല്ല രീതിയിൽ പേരൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ ഒരു, തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ലെവലിലേക്ക് എത്തി എന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവരുടെ കണ്ണുകളിലെ ഒരു തിളക്കം തന്നെയാണല്ലേ. തന്റെ മകൾ ഇങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ തന്റെ മകൻ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ പേരൻസ് ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞിലെ തന്നെയും നമ്മുടെ പേരൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്ത് അല്ലെങ്കിൽ അവരൊന്ന് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ അനുരാഗ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ട്രൈ എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ ഒരു ലെവൽ പതുക്കെ പതുക്കെ മാറി നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ഓരോ സ്വപ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ മൂന്ന് പേരും അടിപൊളിയായിട്ട് പഠിക്കുക, പേരൻസിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുക എന്ന് കൂടി ഞാൻ പറയാണ്. അപ്പൊ നമ്മുടെ നിറങ്ങളുടെ ലോകത്തെ ഏറ്റവും വിസ്മയമായിട്ട് നിൽക്കുന്ന മൂന്ന് കുട്ടി താരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഈ ഒരു ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് പോവാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് നമ്മുടെ ഗൗരി 10-ാം ക്ലാസ്സുകാരിയാണ്, ഇപ്പൊ ഇനി പഠനമായിട്ടൊക്കെ കുറച്ച് പോകേണ്ടിയിരിക്കുന്നെങ്കിലും അത് തന്നെ മൂവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെയിന്റിംഗിലും അവർ എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഋതിക പഠിക്കുന്നത്
2: 7th.
0: അപ്പൊ മൂന്നുപേരും ഓൾമോസ്റ്റ് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്നിട്ട് കൂടി ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്നുള്ള വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു എയിം എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സ്വപ്നം, ഒരു സ്വപ്നവേദി ഏതായിരിക്കും ഗൗരി? ഗൗരിനെ തന്നെ തുടങ്ങാം.
1: ഡ്രോയിങ് മാറ്റി വെച്ചിട്ടുള്ളതൊന്നുമില്ല. എന്ത് ജോലി കിട്ടിയാലും ഡ്രോയിങ് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ടീച്ചർ ആകാൻ ആഗ്രഹമുണ്ട്, പിന്നെ സിവിൽ സർവീസ് എടുക്കാനും ആഗ്രഹമുണ്ട്.
0: അതെ. അപ്പോൾ പെയിന്റിങ്ങും അല്ലെങ്കിൽ ആ ഒരു ചിത്രകല മുമ്പോട്ട് തന്നെ കൊണ്ടുപോയി അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു തൊഴിൽ കൂടി വേണം അല്ലെ എന്നൊരാഗ്രഹമുണ്ട്. ഋതികയ്ക്ക് എന്തായിരിക്കും ഒരു എയിം എന്നുള്ളത്?
2: എനിക്ക് നേഴ്സ് ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഡ്രോയിങ്ങും കൂടെ കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒരു പ്രശസ്തമായ ഒരു കലാകാരിയാണോ?
0: അതെ. അതായത് ഒരു ചിത്രകലയിൽ അതിവിദഗ്ധയായിട്ടുള്ളൊരു നേഴ്സ് അങ്ങനെ ആവാനാണ് നമ്മുടെ ഋതിക കുട്ടിക്ക് ആഗ്രഹം. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അനുരാഗിലേക്ക് വരുമ്പോ എങ്ങനെയാണ്?
3: എനിക്കൊരു ആർട്ടിസ്റ്റ് സാറാവാനാണ് ഇഷ്ടം. അതിൽ കൂടെ ഇപ്പൊ മറ്റൊരു ജോലിക്ക് പോവാനും താല്പര്യമുണ്ട്. കിട്ടുന്ന ജോലിക്ക് നാം
0: അപ്പൊ അനുരാഗ് പ്രോപ്പറായിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കലാകാരനായിക്കൊണ്ട് തന്നെ ഒരു അധ്യാപകനാണ്, ഒരു പെയിന്റിംഗ് അധ്യാപകനാകണം എന്നാണ് നമ്മുടെ അനുരാഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, അതുപോലെ തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവസാനമായിട്ട് നമ്മുടെ റേഡിയോ സാന്ത്വനം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു മൈക്കിന്റെ മുമ്പിലൊക്കെ നിന്നല്ലേ. വേൾഡ് റെക്കോർഡിസ്റ്റുകളാണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വേദികൾ വരും. പക്ഷെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അതപ്പോ എന്ത് പറയാം, എന്ത് പറയാൻ പറ്റുന്നു ഇന്ന് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: ആദ്യം ഇതിന് വരാൻ ഭയങ്കര പേടിയായിരുന്നു. ഈ മൈക്കിലൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്.
0: ഈ ഒരു മണിക്കൂർ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ല ഫണ്ണായിരുന്നു.
0: ഹൃതികക്ക് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് ഫണ്ണ് തന്നെയായിരുന്നു.
0: ഒത്തിരി സന്തോഷമുണ്ടല്ലേ ഹൃതിക. അപ്പൊ എനിക്കും സന്തോഷമുണ്ട്. മൂന്ന് മിടുക്കന്മാരെയും മിടുക്കികളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അനുരാഗിന് എന്താണ് പറയാനുള്ളത്? ഈ ഒരു കുറച്ച് നേരം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വെള്ളം കുടിപ്പിച്ചോ അതോ ഫണ്ണായിട്ട് പോയോ?
3: ഇല്ല, നല്ല രസമായിരുന്നു. എല്ലാത്തിലും ഇപ്പൊ ആദ്യമായിട്ടാണ് മൈക്കിൽ വന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് സംസാരിക്കുന്നോണ്ട് നല്ല രസമൊക്കെ ആയിരുന്നു.
0: അപ്പോ മൂന്ന് കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനിയും സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. അവസാനമായിട്ട് കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനം 90.4 FM ആ ഒരു റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേഡിയോ പറ്റി എന്താണ് പറയാനുള്ളത്?
1: ഈയൊരു അവസരം തന്ന സ്റ്റേഷൻ ഡയറക്ടർ സാറ് എൻ എം പിള്ള സാറിനും അതേപോലെ തന്നെ ആദര ചേച്ചിക്കും എന്റെ നന്ദി പറയുന്നു. ഞങ്ങളെ മൂന്ന് പേരുടെ നന്ദി പറയുന്നു.
0: താങ്ക് യു സോ മച്ച്. അപ്പോ ചിത്രകലയിൽ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റുകളായിട്ടുള്ള മൂന്ന് കുട്ടി താരങ്ങൾ ഗൗരി നന്ദ, ഹൃതിക, അനുരാഗ്, ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമ്മളോടൊപ്പം ഇങ്ങനെ കുറച്ച് നേരം ഫണ്ണായിട്ട് അവരുടെ വിശേഷങ്ങൾ, അവരുടെ ഡ്രീമുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത അധ്യായത്തിൽ ഇതുപോലെ വിസ്മയങ്ങളുമായിട്ട് ഞാൻ എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
4: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: FM 2026.
1: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ

0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം എന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം ദ്വിതീയ വിഭക്തി ഏതാനി വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. അഹം പ്രകോഷ്ഠാൻ മാർജയാമി, ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. അഹം പ്രകോഷ്ഠാൻ മാർജയാമി, ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. അഹം പ്രകോഷ്ഠാൻ മാർജയാമി. ശിക്ഷകഃ വാക്യാനി വാചയതി, അധ്യാപകൻ വാക്യങ്ങളെ വായിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ശിക്ഷകഃ വാക്യാനി വാചയതി, അധ്യാപകൻ വാക്യങ്ങളെ പറയുന്നു. അധ്യാപകൻ വാക്യങ്ങളെ പറയുന്നു. ശിക്ഷകഃ വാക്യാനി വാചയതി. സാ പാദരക്ഷാഃ പംക്തിശഃ സ്ഥാപയതി, അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. സാ പാദരക്ഷാഃ പംക്തിശഃ സ്ഥാപയതി, അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. സാ പാദരക്ഷാഃ പംക്തിശഃ സ്ഥാപയതി. ഭവാൻ സൂചീഹി ആനയതു, താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. ഭവാൻ സൂചീഹി ആനയതു, താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. ഭവാൻ സൂചീഹി ആനയതു. കാര്യകർത്തൃ സമ്മാർജനീഹി നയതി, കാര്യകർത്താവ് സ്ത്രീയാണ്. കാര്യകർത്രി അപ്പൊ സ്ത്രീകളെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കാര്യകർത്രി സമ്മാർജനി നയതി, കാര്യകർത്താവ് ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്രി സമ്മാർജനീഹി നയതി, കാര്യകർത്താവ് സ്ത്രീ ആയിട്ടുള്ള കാര്യകർത്താവ്, കാര്യകർത്രി ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്താവ് ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്രി സമ്മാർജനീഹി നയതി. ജയന്തി തം നിന്ദതി, ജയന്തി അവനെ നിന്ദിക്കുന്നു അല്ലെങ്കിൽ വഴക്കു പറയുന്നു. ജയന്തി തം നിന്ദതി, ജയന്തി അവനെ നിന്ദിക്കുന്നു. ജയന്തി അവനെ നിന്ദിക്കുന്നു. ജയന്തി തം നിന്ദതി. അധികാരി താം പാഠയതി, അധികാരി അവളെ പഠിപ്പിക്കുന്നു. അപ്പൊ തം അവനെ, താം അവളെ. അധികാരി താം പാഠയതി, അധികാരി അവളെ പഠിപ്പിക്കുന്നു. അധികാരി അവളെ പഠിപ്പിക്കുന്നു. അധികാരി താം പാഠയതി. കഹ തത് കൃതവാൻ, ആരാണ് അതിനെ ചെയ്തത്? കഹ തത് കൃതവാൻ, ആരാണ് അതിനെ ചെയ്തത്? ആരാണ് അതിനെ ചെയ്തത്? കഹ തത് കൃതവാൻ. ഉമാ ഭവന്തം ജാനാതി കില, ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ ഭവന്തം ജാനാതി കില, ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ ഭവന്തം ജാനാതി കില, ഉമാ അദ്ദേഹത്തെ അറിയുമോ? രവിഹി ഭവതീം ആഹൂതവാൻ, രവി ഭവതിയെ വിളിച്ചു. ഭവന്തം ആണ്യാണ് ഭവതീം സ്ത്രീകളെ, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. രവിഹി ഭവതീം ആഹൂതവാൻ, രവി ഭവതിയെ വിളിച്ചു. രവി ഭവതിയെ വിളിച്ചു. രവി ഭവതിയും ആഹൂതവാൻ. ഭവാൻ കം താടിതവാൻ, താങ്കൾ ആരെയാണ് തല്ലിയത്? ഭവാൻ കം താടിതവാൻ, താങ്കൾ ആരെയാണ് തല്ലിയത്? താങ്കൾ ആരെയാണ് തല്ലിയത്? ഭവാൻ കം താടിതവാൻ. ലത കാം ഇച്ഛതി, ലത ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു? ലത കാം ഇച്ഛതി, ലത ആരെയാണ് ഇഷ്ടപ്പെടുന്നത്?

0: ലത ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ലത കാം ഇച്ഛതി. ശങ്കര കിം ഘാതതി. ശങ്കരൻ എന്തിനെ കഴിച്ചു? ശങ്കരൻ എന്തിനെ കഴിച്ചു, അല്ലെങ്കിൽ ശങ്കരൻ എന്ത് കഴിച്ചു, മലയാളത്തിൽ അങ്ങനെയാണ്. പക്ഷെ കിം എന്നുള്ളതിൻ്റെ ആ വിഭക്തി പ്രയോഗം ആയതുകൊണ്ടാണ് ശങ്കരൻ എന്തിനെ കഴിച്ചു എന്ന് പറയുന്നത്. ശങ്കരൻ എന്തിനെ കഴിച്ചു? ശങ്കര കിം ഘാതതി. വിജയ മാം പാഠിതവതി. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ മാം പാഠിതവതി. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ മാം പാഠിതവതി. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇതിനെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

깔끔하거나 지럽게 난 많아 이런 약 엄마나

0: നമ്മുടെ സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇറാനുമായുള്ള സംഘർഷത്തിൽ അമേരിക്ക ഏതെങ്കിലും ഒരു രീതിയിൽ വിജയം കൈവരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ നടക്കുന്നതിനിടെയാണ് ട്രംപ് അമേരിക്കയുടെ നിലപാട് വീണ്ടും ആവർത്തിച്ചത്. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ, ഇറാനുമായി ഒരു ധാരണയിലെത്തുകയോ അല്ലെങ്കിൽ ഇതിനകം ആരംഭിച്ച നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. ഈ ദൗത്യം പൂർത്തിയാക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 ഫിഫ ലോകകപ്പിൽ ആതിഥേയരായ അമേരിക്കയുടെ പോരാട്ടം അവസാനിച്ചു. സിയാറ്റിലിൽ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ 1-4 US തകർത്ത് ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ കരുത്തരായ സ്പെയിനാണ് ബെൽജിയത്തിന്റെ എതിരാളികൾ. അമേരിക്കയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ആൽഡി തങ്ങളുടെ ഉൽപ്പന്നമായ ഫ്യൂഷ ഏഷ്യൻ ഇൻസ്പിറേഷൻ കിംചി ആൻഡ് ടോഫു കിംബാപ്പ് വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. പാക്കറ്റിൽ രേഖപ്പെടുത്താതെ മത്സ്യമടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈ നടപടി സ്വീകരിച്ചത്. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളും ആക്ട് ഈസ്റ്റ് നയവും ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിങ്കളാഴ്ച ഇന്തോനേഷ്യയിലെത്തി. തലസ്ഥാനമായ ജക്കാർത്തയിലെ വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ടെത്തി സ്വീകരിച്ചു. 2018 ഇന്ത്യയുമായുള്ള സമഗ്ര നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി അവിടം സന്ദർശിക്കുന്നത്. ആളോഹരി വരുമാനമനുസരിച്ചുള്ള ലോകബാങ്കിന്റെ തരംതിരിവിൽ ഉയർന്ന മധ്യവർഗ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് 5 മറ്റു 3 നേരിയ വ്യത്യാസത്തിലാണ് സ്ഥാനം നഷ്ടമായത്. ലോകബാങ്കിന്റെ പുതിയ പട്ടിക പ്രകാരം ഉയർന്ന മധ്യവർഗ സമ്പദ്വ്യവസ്ഥയുടെ ഗണത്തിലേക്ക് ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്ക. 2019 ആദ്യമായി പട്ടികയിലെത്തിയ ശ്രീലങ്ക 2022 ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും ഈ വിഭാഗത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. വ്യവസായം, ടൂറിസം, സാമ്പത്തിക മേഖലകളിലെ തിരിച്ചുവരവാണ് ശ്രീലങ്കയെ പുതിയ നേട്ടത്തിലെത്തിച്ചത്. കയറ്റുമതിയിലെ മുന്നേറ്റമാണ് വിയറ്റ്നാമിനെ പട്ടികയിലെത്തിച്ചത്. വിവിധ മേഖലകളിലെ കുതിപ്പ് ഫിലിപ്പീൻസിനും തുണയായി. വയനാട് ജില്ലയിലെ മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. കല്ലാടി പാലത്തിന് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. തുരങ്കപാത നിർമ്മാണത്തിനായി തൊഴിലാളികളെ കൊണ്ടുപോകുകയായിരുന്ന സ്വകാര്യ ബസ് മണ്ണിനടിയിലായതായും ബസ്സിനുള്ളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നേക്കാമെന്നുമാണ് പ്രാഥമിക വിവരം. മണ്ണിനടിയിൽ 16 കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രദേശത്ത് താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളുടെ ടെന്റുകളും മണ്ണിനടിയിലായതായി പ്രദേശവാസികൾ അറിയിച്ചു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: You're listening to Radio Swandanam 90.4 FM. Stay tuned.

ഇൻസൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.